ആകാശവാണി 103.6 റിയൽ എഫ്എം. സമയം 5 മണി കഴിഞ്ഞ് 53:18. 103.6 മെഗാഹെർട്സ് എഫ്എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 15, കൊലവർഷം 1201, മിഥുനം 22, 2026 ജൂലൈ 6 തിങ്കളാഴ്ച.

0: റിയൽ എഫമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുനിൽ കുമാർ കട്ടാടശ്ശേരി.
2: മാനവ വംശത്തിൻ്റെ ആവിർഭാവ ദശയിൽ തന്നെ രൂപം കൊണ്ട വികാര വിചാരങ്ങളിൽ ഇന്നും അണയാതെ നിൽക്കുന്നവയാണ് വിദ്വേഷവും പകയും. സ്നേഹത്തിൻ്റെ സംഗീതാത്മകതയെ നിസ്സംശയവും പുറകോട്ട് മാറ്റി നിർത്തി അസഹനീയമായ ഇത്തരം വൈരുദ്ധ്യങ്ങൾ എത്ര പെട്ടെന്നാണ് മുൻനിരയിലെത്തുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ നിരീക്ഷണങ്ങളിൽ ഏറ്റവും ഉദാത്തമെന്ന് തോന്നിയ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വൈറ്റമിനുകളുടെയും അഭാവമാണ് മനുഷ്യനിൽ രോഗങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു വൈറ്റമിൻ്റെ ആധിക്യം മനുഷ്യൻ ഒരു മരുന്നുകൊണ്ടും മാറാത്ത അസുഖങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ആ വൈറ്റമിൻ്റെ പേര് വൈറ്റമിൻ ഐ എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഐ എന്ന ഭാവം വന്ന് നിറയുകയും, അതായത് ഐ എന്ന് സൂചിപ്പിച്ചാൽ ഞാൻ എന്ന അർത്ഥം, അത് പിന്നീട് മാറ്റാനാവാത്ത അസുഖമായി മൂർച്ഛിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. ഓരോ വ്യക്തിക്കകത്തും വന്നു നിറയുന്ന അഹംഭാവമാണല്ലോ ഏറ്റവും വലിയ അസ്വസ്ഥത. വ്യക്തികൾ തമ്മിൽ, പ്രസ്ഥാനങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ, ദേശങ്ങൾ തമ്മിൽ നടക്കുന്ന തരം വിദ്വേഷപൂർണമായ ഇടപെടലുകൾ ക്രമേണ അവസാനിപ്പിക്കാൻ കഴിയാത്ത ഏറ്റുമുട്ടലുകളിലാണ് ചെന്നെത്തുക. വിശപ്പിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും നിലവിളികൾ നമ്മുടെ അതിർത്തികൾ ഭേദിച്ച് ഓരോ ദിവസവും നമുക്കരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പകപോക്കലുകൾ നിർഭയമായി ചേക്കേറിയിരിക്കുകയാണ് നമ്മുടെ വിദ്യാലയങ്ങളിലും. അതിന് നഗരമെന്നോ നാട്ടിൻപുറമെന്നോ പക്ഷാന്തരങ്ങളില്ലാതായിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ സിലബസിന് പുറത്ത് സഞ്ചരിക്കുമ്പോഴും അവർക്കുത്സാഹം നൈമിഷികമായ ഹരങ്ങൾ മാത്രമാണ്. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയിട്ടും ആശ കൈവിടാതെ അക്ഷരോർജം പകർന്നു നൽകാൻ ആർജവം കാണിച്ച റാബിയമാരുടെ നാട്ടിലാണ് നമ്മുടെ കുട്ടികൾ വളരുന്നതെന്ന് ഓർക്കണം. വഴികളും വെളിച്ചവും പുറന്തിരിഞ്ഞുന്ന ഒരു ഇരുണ്ട കാലത്ത് തോൾസഞ്ചിയിൽ പുസ്തകങ്ങൾ നിറച്ചുവെച്ച് ഗ്രാമാന്തരങ്ങളിൽ വീട് വീടാന്തരം കയറിയിറങ്ങിയ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ ജീവ

0: അടിയായിരുന്ന പി എൻ പണിക്കരുടെ കാറ്റേറ്റാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. ഇത്തരം അനുകൂല സാഹചര്യങ്ങളൊക്കെ അവർക്കൊപ്പം ഉണ്ടായിട്ടും എന്തുകൊണ്ടോ അവർ വായനയുടെ ലോകത്തു നിന്നും ഒരുപാട് അകന്നു പോകുന്നത് കാണുമ്പോൾ കുഞ്ഞേ ചെറുപ്പത്തിൽ ഇതിലപ്പുറം തോന്നും, എല്ലാം തന്നോളമായാൽ അടങ്ങും എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. ഭാവി അവർക്കൊരു പ്രശ്നമേ അല്ലാതായിത്തീരുകയും വർത്തമാനത്തിൻ്റെ നൈമിഷികതകളിൽ അവർ സ്വയം അഭിരമിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്ന സത്യം. 2014 കേരളത്തിലെ മികച്ച ജില്ലാ കലക്ടറായി സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതിക്ക് അർഹനായ എം ജി രാജമാണിക്യം അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിൽ പരാമർശിക്കുന്ന ഹൃദയസ്പർശിയായൊരു ഭാഗമുണ്ട്. യാതനയുടെ ജീവിതകാലങ്ങൾ താണ്ടി സിവിൽ സർവീസ് കടന്നു വന്നൊരു മകൻ എന്ന് കലക്ടറാവുമെന്ന് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ ഓർമ്മകളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം. ആദ്യമായി താൻ കലക്ടറായ വിവരം അമ്മയെ അറിയിച്ച സ്നേഹനിധിയായ ഒരു മകൻ്റെ കണ്ണീര് ആ വാക്കുകളെ നനച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്നത് കേൾക്കുക. കണ്ണൂർ എവിടെയാണെന്ന് പോലും അമ്മയ്ക്കറിയില്ല, പക്ഷേ മകൻ അവിടുത്തെ കലക്ടറായി. സ്കൂൾ തിണ്ണയിൽ വിശന്നിരുന്ന മകനു വേണ്ടി ഉച്ചവെയിലത്ത് ചോറ്റുപാത്രവുമായി ചെരുപ്പ് പോലും ഇടാതെ ഓടിവരുന്ന അമ്മയെയാണ് ഞാനപ്പോൾ ഓർമ്മിച്ചത്. എല്ലാവരും ക്ലാസ്സിൽ കയറി പഠിക്കുമ്പോൾ ആഹാരം തിണ്ണയിലിരുന്ന് കഴിച്ചിരുന്ന അമ്മയുടെ മകൻ ഇന്ന് കലക്ടറായി. തുടർന്ന് അദ്ദേഹം എറണാകുളം ജില്ലാ കലക്ടറായി മാധ്യമങ്ങൾ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, എന്താണ് കൊച്ചി നഗരത്തിനായി അങ്ങ് ചെയ്യാൻ പോകുന്നതെന്ന്. ഏറ്റവും എളിമയാർന്ന ഭാഷയിൽ അദ്ദേഹം പ്രതിവചിച്ചത് ഇങ്ങനെയായിരുന്നു, ഞാൻ നഗരത്തിൻ്റെ കലക്ടറായിരിക്കില്ല, ഞാൻ എറണാകുളത്തിൻ്റെ ഗ്രാമങ്ങളുടെ കലക്ടറായിരിക്കുമെന്ന്. ഭാരതത്തിൻ്റെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് കുട്ടികളുമായി സംസാരിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ അടുക്കൽ കുസൃതിയായൊരു പെൺകുട്ടി വന്നു. അടച്ചുപിടിച്ച തൻ്റെ വലതു കൈപ്പത്തി ഉയർത്തിക്കാണിച്ച് കുസൃതി നിറഞ്ഞ കണ്ണുകൾ അടച്ചുപിടിച്ച് അവൾ ചാച്ചാജിയോട് ചോദിച്ചു, ചാച്ച, ഈ കൈക്കുള്ളിലെ തുമ്പിക്ക് ജീവനുണ്ടോ ഇല്ലയോ? ഒരു നിമിഷം ആലോചിച്ച് ചാച്ചാജി മനസ്സിലോർത്തു, ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അവളതിനെ അമർത്തും, അപ്പോൾ ജീവൻ പോകും. ജീവനില്ലെന്ന് പറഞ്ഞാൽ അവളതിനെ പറത്തിവിടും. ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയ്ക്ക് ഭംഗം വരാത്ത രീതിയിൽ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞേ, അതിൻ്റെ ഭാവി കുഞ്ഞിൻ്റെ കയ്യിലാണെന്ന്. കളങ്കലേശമില്ലാത്ത രണ്ട് ചിരികളിൽ ആ സംവാദം അവസാനിച്ചു എന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട്. നേർവഴി നടത്താൻ പ്രകാശങ്ങളില്ലാത്ത ഭൂമിയല്ല നമ്മുടേത്. പ്രകാശത്തിൻ്റെ വഴിയിലേക്ക് ഭാവിയുടെ പ്രതീക്ഷകളെ തിരിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രം മതി, കാലവും ലോകവും കലഹങ്ങളില്ലാതായി മാറും. നമ്മുടെ ശ്രമങ്ങൾ ആ വഴിക്ക് നീങ്ങുന്നതത്രേ ഉചിതവും.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനിൽകുമാർ കട്ടാടശ്ശേരി.
2: ആകാശവാണി 103.6 റിയൽ എഫ്എം, സമയം 6 മണി. എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. 12 രാജ്യങ്ങളെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിലെ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. തൃശൂർ റെയിൽവേ സ്റ്റേഷനെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ പ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരം ഇന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിതരണം ചെയ്യും. കോട്ടയത്ത് തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയക്ക്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് തകർത്താണ് ഓസ്ട്രേലിയയുടെ കിരീട നേട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

റിയൽ എഫ് എമ്മിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:10 കാവ്യാഞ്ജലിയിൽ വയലാറിന്റെ കവിത സർഗസംഗീതം, ആലാപനം ദീപാ കെ. 6:15

പ്രഭാതവന്ദനം. ആറ് 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 പരിസൻസ് ചായ ഹാപ്പി ജേണി. തുടർന്ന് പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.

0: ഏഴുമണിക്ക് സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി. ഇന്നത്തെ ഗാനം സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. ഏഴാഞ്ചനോ വിഷൻ ഐ കെയർ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം ഞാൻ എന്റെ വായന. ഏഴ് പതിനഞ്ചിനോ ഡോക്ടർ ശങ്കർ സി എൻ ടി സെന്റർ അപൂർവഗാനം. സഹപ്രായോജകർ വെനീസിയ ബാത്വേർ. ഏഴ് ഇരുപതിന് സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. ഏഴ് ഇരുപത്തിയഞ്ചിന് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. ഏഴ് മുപ്പതിന് പാട്ടുപെട്ടിക്കാലം. പ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. ഏഴ് മുപ്പത്തിയഞ്ചിന് മുബാറക് ജ്വല്ലറി ശ്രദ്ധ. ഏഴ് നാൽപ്പത്തിയഞ്ചിന് സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം. സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. ഏഴ് അൻപതിന് ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില. സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. ഏഴ് അൻപത്തിയഞ്ചിന് എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. എസ് ഹരീഷ് എഴുതിയ നോവൽ പട്ടുനൂൽ പൊഴു. എട്ട് രണ്ടിന് പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. എട്ട് മുപ്പതിന് ആർട്ട് കഫേ. എട്ട് നാൽപ്പത്തിയഞ്ചിന് ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങൾ. ഒൻപത് രണ്ടിന് ഗാനോപഹാരം. ഒൻപത് പതിനഞ്ചിന് ബി എം എച്ച് ആരോഗ്യ ജാലകം സ്പോൺസർഡ് പ്രോഗ്രാം ബൈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഒൻപത് മുപ്പതിന് വാർത്താ തരംഗിണി. ഒൻപത് നാൽപ്പത്തിയഞ്ചിനും പത്ത് രണ്ടിനും ചലച്ചിത്ര ഗാനങ്ങൾ. പത്ത് പതിനഞ്ചിന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. പത്ത് മുപ്പതിന് റീഗൾ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. പതിനൊന്ന് രണ്ടിന് യുവ ചോയ്സ്. പന്ത്രണ്ട് രണ്ടിന് എവർ ഗ്രീൻ ട്യൂൺസ്. റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷ് വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: This is Akashvani, the news read by Neena Rakel. Prime Minister Narendra Modi will be on a 6-day visit to Indonesia, Australia and New Zealand beginning today. In the first leg of his three-nation tour, he will reach Indonesia today on a 3-day visit. Mr. Modi will hold bilateral discussions with Indonesian President Prabowo Subianto and review the progress made in the partnership. His main engagements will be in Jakarta, but the Prime Minister will also visit a cultural and historic city, Yogyakarta. In Jakarta, Mr. Modi will address a large gathering of the Indian diaspora. In the second leg of his tour, Prime Minister will reach Melbourne on 8th of this month on a 3-day visit, where he will participate in the 3rd India-Australia Annual Summit with Australian Prime Minister Anthony Albanese. On the last leg of his visit, Mr. Modi will be in New Zealand from 10th to 11th July. He will hold talks with his New Zealand counterpart, Christopher Luxon. Union Minister of Cooperation Amit Shah will attend the 5th Foundation Day ceremony of the Ministry of Cooperation in New Delhi today. The ministry said the ceremony will be held in line with the vision of Sahkar Se Samriddhi. On the occasion, Mr. Shah will lay the foundation stone and inaugurate several key initiatives. These include inauguration of 232 grain storage godowns, Bhumi Pujan of Sahkar One, Bhumi Pujan of tissue culture facilities in Uttar Pradesh and Maharashtra, launch of National Cooperative Database NCD 3.0 and Geotag mobile application, launch of National Dairy Development Board's Milk Supply Review Dashboard Portal. The Shri Ram Janmabhoomi Tirth Kshetra Trust has convened a meeting of its members today to deliberate on several important administrative and financial matters, including the findings of the Special Investigation Team, SIT, probing the counting of donations received.

0: 101.6 Real FM.
1: കാവ്യാഞ്ജലി.
2: വയലാറിന്റെ സർഗസംഗീതത്തിൽ നിന്ന് ഒരു ഭാഗം ആലപിക്കുന്നത് ദീപ കെ.

0: നിങ്ങൾ കേട്ടത് വയലാറിന്റെ സർഗസംഗീതത്തിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് ദീപ കെ.
1: കാവ്യാഞ്ജലി.

103.6 പ്രഭാത വന്ദനം. പ്രഭാത വന്ദനത്തിൽ ആദ്യം യേശുദാസ് പാടിയ ഗാനം.

0: പ്രഭാതവന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
3: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ കേൾക്കാം മാധുരി പാടിയ ഗാനം, ചിത്രം ഈ തലമുറ ഇങ്ങനെ. പൂവച്ചൽ ഖാദറിന്റെ രചന, ജി ദേവരാജന്റെ സംഗീതം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം വാണി ജയറാം ആലപിച്ച ഗാനം. ചിത്രം മഹാബലി, സംഗീതം എം കെ അർജുനൻ.
3: സ്മൃതി മധുരം
4: 103.6 റിയൽ എഫ് എം.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോട്ടറി ടിക്കറ്റ് എന്ന ആ ചിത്രത്തിന് വേണ്ടി യേശുദാസും പി ലീലയും സംഘവും പാടിയ ഗാനം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.

0: ശോഭിക വെഡിംഗ് മോൾ ചുറ്റുവട്ടത്തിൽ നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. രാവിലെ 10 മണിക്ക് ബേപ്പൂർ ആകാശമിഠായി ബഷീർ ഫെസ്റ്റിന്റെ ഭാഗമായി ബഷീർ കഥ പറച്ചിൽ, മാന്ത്രികൻ പ്രദീപ് ഹുഡിനോയുടെ മാജിക് ഷോ എന്നിവ നടക്കുന്നു. തുടർന്ന് 11 മണിക്ക് ബഷീർ ക്വിസ് മത്സരം ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യുന്നു. രാവിലെ 9:30 തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് സ്കൂൾ സുവർണ ജൂബിലി ആഘോഷം നടക്കും. വൈകിട്ട് 5 മണിക്ക് വേദി ഓഡിറ്റോറിയത്തിൽ വെച്ച് MN സത്യാർത്ഥി അനുസ്മരണം. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് MM ബഷീർ. രാവിലെ 9:30 ഹോട്ടൽ ഗോകുലം ഗ്രാൻഡിൽ ദേശീയ സഹകരണ വാരാചരണത്തിന്റെ ഭാഗമായി മിൽമയും ദേശീയ ക്ഷീരവികസന ബോർഡും നടത്തുന്ന ദേശീയ സെമിനാർ ഉദ്ഘാടനം റിട്ടയർഡ് ജസ്റ്റിസ് എൻ നഗരേഷ്. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ഗോൾ ഫുട്ബോളിന്റെ ശാസ്ത്രവും സംസ്കാരവും എക്സിബിഷൻ 10 മണി മുതൽ. ശോഭിക വെഡിംഗ് മോൾ ചുറ്റുവട്ടം നഗരത്തിൽ നിന്ന് നടക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ഇനി പ്രാദേശിക വാർത്തകൾ.
5: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
6: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാൻഡോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്ര സുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 4ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്തോനേഷ്യയിലെ സാംസ്കാരികവും ചരിത്രപ്രധാനവുമായ യോഗ്യകർത്ത നഗരം നരേന്ദ്രമോദി സന്ദർശിക്കും. മലാക്ക കടലിടുക്ക സമുദ്രമേഖലയുടെ സുരക്ഷയിലും സ്ഥിരതയിലും പ്രധാന പങ്കുവഹിക്കുന്ന ഇന്തോനേഷ്യയുമായി സമുദ്രമേഖല സംബന്ധിച്ച് പ്രധാനമന്ത്രി ചർച്ച നടത്തും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലൻഡിലെത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു.
5: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ദോഹയിലെത്തിയ ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സുരക്ഷ, ഉഭയകക്ഷി തുടങ്ങി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും കൊച്ചിയിൽ പൂർത്തിയായി. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗോഹട്ടിയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾ തമ്മിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കാണ് യോഗത്തിന്റെ ചുമതല. രാസലഹരിക്കെതിരായ പ്രവർത്തനം

0: പ്രവർത്തനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കലും ഏകോപനവും ശേഷി വികസനവും സ്ഥാപനപരവുമായ സഹകരണവുമാണ് യോഗത്തിന്റെ ലക്ഷ്യങ്ങൾ. സഹകരണ മന്ത്രാലയത്തിൻ്റെ 5th സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിൽ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർസേ സമൃദ്ധി ദർശനത്തിന് അനുസൃതമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നിരവധി പ്രധാന സംരംഭങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിടും. 232 ധാന്യസംഭരണ ഗോഡൌണുകളും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ സുരക്ഷിതമായി ഹോർമൂസ് കടലെടുക്ക് കടന്നതായി രാസവള മന്ത്രാലയം അറിയിച്ചു. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്ന് നദ്ദ പറഞ്ഞു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് അയോധ്യയിൽ ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 യോഗം. പ്ലസ് 1 പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട്ട് തലക്കുളത്തൂരിൽ CMMHSSൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പദ്ധതി വിശദീകരണം നൽകുന്ന യോഗത്തിൽ എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ അധ്യക്ഷയാകും. രാവിലെ 10:30 ഉച്ചയ്ക്ക് 1 പ്ലസ് 1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ ക്ലാസുകളും ഉണ്ടാകും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പുലിക്കളിക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാതെ വന്ന സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി യോഗം വിലയിരുത്തി. ഫണ്ട് ലഭ്യമാക്കുന്നതിന് സാധ്യതകൾ പരിശോധിച്ച് 2 ദിവസത്തിനകം മറുപടി നൽകുമെന്നും അത് സാധ്യമല്ലെങ്കിൽ ഇത്തവണ കൂടുതൽ കേന്ദ്ര സഹായം അനുവദിക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി യോഗത്തെ അറിയിച്ചു. എൻ്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് വിതരണം ചെയ്യും. തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതിയം പള്ളുരുത്തി.
1: കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട 3 കാണാതായി. പരിയാരം കോരൻപീടികയിലെ മുഹമ്മദ് നജ്മാനെയാണ് കാണാതായത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ മൻഖുർദ് മേഖലയിൽ 3 കെട്ടിടം തകർന്ന് 6 മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. സ്ഥലത്ത് NDRF ഉൾപ്പെടെ വിവിധ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. ഇപ്പോൾ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 6 കിരീട നേട്ടത്തിലൂടെ ചരിത്രം കുറിക്കാനെത്തിയ ബ്രസീലിനെ മടക്കെട്ടിക്കറ്റ് നൽകി നോർവേ ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. തകർപ്പൻ പോരാട്ടത്തിൽ 1-2 ലോക ഫുട്ബോളിലെ ഏറ്റവും കരുത്തരെ നോർവെ മറികടന്നത്. നോർവേക്ക് വേണ്ടി 79-90 മിനിറ്റുകളിൽ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് കിടിലൻ ഗോളുകൾ നേടി. എണ്ണം പറഞ്ഞ ഈ ഗോൾ നേട്ടത്തോടെ ലോകകപ്പിൽ 7 ഹാലണ്ട് മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പമെത്തി. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൾട്ടിയിലൂടെ നെയ്മറാണ് ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത്. ഈ ലോകകപ്പിൽ നെയ്മറിന്റെ ആദ്യ ഗോളാണിത്. തോൽവിയോടെ 2002 5th കിരീട വിജയത്തിന് ശേഷം തുടർച്ചയായ 6 ലോകകപ്പിലാണ് ബ്രസീൽ കിരീടമില്ലാതെ മടങ്ങുന്നത്. 1990 ശേഷം ആദ്യമായാണ് ബ്രസീൽ ഒരു ലോകകപ്പിലെ പ്രീ ക്വാർട്ടറിൽ തന്നെ തോറ്റു പുറത്താകുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ നെയ്മർ ഈ തോൽവിയോടെ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാധകരെ സങ്കടത്തിലാഴ്ത്തി.
0: ICC വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയക്ക്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇംഗ്ലണ്ടിനെ 7 തകർത്താണ് ഓസ്ട്രേലിയ കിരീടം നേടിയത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നു. റഷ്യയുടെ റോമൻ സഫിയുല്ലിനെയാണ്

ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. വിംബിൾഡണിൽ ജോക്കോവിച്ചിൻ്റെ 106 സിംഗിൾസ് വിജയമാണിത്. ഭാരതം എല്ലാ മേഖലയിലും കുതിക്കുകയാണെന്ന് സി സദാനന്ദൻ മാസ്റ്റർ എം പി പറഞ്ഞു. എല്ലാവരെയും ഒന്നായി കാണുന്ന ഗവൺമെൻറ്റാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് കുട്ടി ഗോപാലൻ അനുസ്മരണത്തിൽ പറഞ്ഞു. മാങ്കാവ് കുട്ടി ഗോപാലൻ സ്മാരക മന്ദിരത്തിന് സദാനന്ദൻ മാസ്റ്റർ തറക്കല്ലിട്ടു. വായനാ മാസാചരണത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഉച്ചകഴിഞ്ഞ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാര വിതരണവും സംഘടിപ്പിക്കും. കുട്ടമത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടിയിൽ പ്രമുഖ സാഹിത്യ നിരൂപകൻ ഇ പി രാജഗോപാലൻ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ ബഷീർ ചെറുകഥാ പുരസ്കാരം യുവ എഴുത്തുകാരൻ കെ വി അർജുൻ ഏറ്റുവാങ്ങും. ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി കോഴിക്കോട്ട് മഫ്റ്റിയിൽ പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്ന പോലീസുകാരെ ആക്രമിച്ച കേസിൽ കക്കോടി സ്വദേശി മുഹമ്മദ് ഹാഷിം, തമിഴ്നാട് സ്വദേശി വേൽമുരുകൻ എന്നിവരെ കസബ പോലീസ് പിടികൂടി. കസബ സ്റ്റേഷനിലെ രഞ്ജിത്ത്, അനൂപ് ലാൽ എന്നിവരെയാണ് ആക്രമിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: ട്രെയിൻ ടൈം 8:32 കോഴിക്കോട് എത്തിച്ചേരേണ്ട തിരുവനന്തപുരത്ത് നിന്നും ലോക്മാന്യ തിലകിലേക്ക് പോകുന്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 45 മിനിറ്റ് വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റു ട്രെയിനുകളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
2: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
5: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
6: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: വിപണിയിൽ ഇന്നലെ സ്വർണം ഗ്രാമിന് 13,450 രൂപ, പവന് 1,07,600 രൂപ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
6: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: Cura's Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
8: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
7: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആതുര സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
8: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
9: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
10: ശോഭിക വെഡിംഗ്സ്,
11: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
12: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.

0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
1: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
2: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
1: ഫോൺ 0495233430.

ഇന്ന് ജൂലൈ 6 ദലൈലാമയുടെ ജന്മദിനം. ദലൈലാമയുടെ പേര് കേൾക്കുമ്പോൾ അതിന് മലയാള സിനിമയുമായി എന്ത് ബന്ധം എന്നാവും ചിന്തിക്കുന്നത്. എന്നാൽ നമ്മൾ മലയാളികളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിവരുന്ന ഒരു ചിത്രമുണ്ട്, യോദ്ധ. അവിടെയുള്ള ലാമകളെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും ചെറിയ രീതിയിലെങ്കിലും അറിവ് ലഭിക്കാൻ ആ ചിത്രം കാരണമായിട്ടുണ്ട്. യോദ്ധ എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനമാണ് ഇന്നത്തെ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം AR റഹ്മാൻ.

0: തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിക്കുന്നത്
1: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങളെ കണ്ണേ,
2: കണ്ണേ കരളെന്നെ വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
1: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
2: അതപ്പൊ നന്നായി. വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
1: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
3: പുസ്തകം വായിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് തുടങ്ങുന്നത് എന്റെ സ്കൂൾ കാലത്ത് തന്നെയാണ്.
4: ഞാൻ എന്റെ വായന. ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ.
3: എനിക്കൊരു മാഷുണ്ടായിരുന്നു, കരുണാകരൻ എന്നാണ് ആ മാഷിന്റെ പേര്. ഞാൻ പാർലയിൽ പഠിക്കുന്ന കാലത്ത് ആ മാഷ് എനിക്ക് കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് നമുക്ക് ഈ ബാലസാഹിത്യം എന്ന് പറയുന്നൊരു ആംഗിളിലാണ് പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത്. പക്ഷെ ബാലസാഹിത്യത്തേക്കിന് അപ്പുറത്തേക്ക് ജീവിതമുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നത് മാഷായിരുന്നു. മാഷ് പറയുന്ന പുസ്തകങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളോട് പറഞ്ഞത് വൈക്കം മുഹമ്മദ് ബഷീറിനെ പഠിക്കുക എന്നുള്ളതായിരുന്നു. കാരണം മാഷിന്റെ മേശപ്പുറത്ത് എപ്പോഴും ഈ പുസ്തകങ്ങൾ കണ്ടിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എസ്കേപ്പ് പറ്റിയ കാർഡ് ഉണ്ടായിരുന്നു, തകഴി ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള എഴുത്തുകാരുടെ ഒരു പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളത് കാണുമ്പം നമ്മളിത് മറിച്ച് നോക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് ഈ പുസ്തകങ്ങളൊന്നും വായിക്കാൻ നിനക്ക് ആയിട്ടില്ല എന്ന് ഏഴാം ക്ലാസ് ആറാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. സ്കൂൾ ലൈബ്രറികളിൽ നിന്ന് എടുത്തു തരുന്ന പുസ്തകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കയുടെയും പൂച്ചയുടെയും കഥ, അല്ലെങ്കിൽ എലിയും പൂച്ചയും ആകും, അല്ലെങ്കിൽ ഒരു താറാവിൻ്റെ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന അന്നത്തെ റഷ്യൻ കഥകളുടെ പുസ്തകങ്ങൾ ഇങ്ങനെ വന്നിരുന്നത് കാണിച്ചു തന്നിരുന്നു. ശരിക്ക് തവള ചെന്നിട്ട് കൂണിന് താഴെയിരുന്ന അത്തരം കഥകളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് പുസ്തകം വായിക്കുന്നത് ഐതിഹ്യമാലയാണ് തുടങ്ങുന്നത്. അത് തുടങ്ങുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പാതായക്കര മന അവിടെയായിരുന്നു. അവിടെ വാസവ മാഷ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. അവിടുത്തെ മാഷ്ടർ ഭഗൻ സുബ്രഹ്മണ്യൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന പുസ്തകങ്ങൾ ഐതിഹ്യമാല, ആയിരത്തൊന്ന് രാവുകൾ തുടങ്ങിയ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, കഥാസരിസാഗരം. ഇങ്ങനത്തെ പുസ്തകങ്ങൾ കണ്ടപ്പോൾ ഈ ഐതിഹ്യമാല വായിച്ചോളാൻ മാഷ് പറഞ്ഞു. ആ പുസ്തകമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ ഉള്ളിലേക്ക് ഒരു ഫാൻറ്റസിയുടെ ലോകം ഉണ്ടാക്കുന്നത്. ഐതിഹ്യമാല വായിച്ചപ്പോൾ ഞാൻ കണ്ട കക്ഷികളിൽ അതിനകത്ത് പാതായക്കര മനയുടെ കഥയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കഥ ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും ഗംഭീരമായ ഒരു ജീവിതമുണ്ടോ, ഇത്രയും ഇതായിട്ടുള്ള. അപ്പോൾ അതിനകത്ത് തന്നെ കായങ്ങളും കൊച്ചുണ്ണിയുടെ കഥ വായിരുന്നു, പിന്നെ വട്ടപ്പറമ്പിൽ വലിയമ്മ എന്ന് പറയുന്നൊരു കഥ വായിക്കുന്നു. ഇങ്ങനെ സമാനമായിട്ട് പലതരത്തിലുള്ള കഥകൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിനകത്തൊരു കൗതുകത്തോടുകൂടി ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടവഴിയിൽ ഒരാൾ നടന്നു വരുമ്പോൾ മുമ്പിലൊരു ആന പോകുന്നു. ആ ആനയെ മാറ്റിവെക്കാനായിട്ട് അങ്ങോട്ട് തള്ളി വെച്ചപ്പോൾ പുറകിലേക്ക് ആനയെ തള്ളിയ ഒരു ഇതുണ്ട്. അപ്പോൾ അപ്പുറത്തെ ചേട്ടനാണോ ഇപ്പുറത്തെ അനിയനാണോ എന്ന് ചോദിച്ചു പോകുന്ന തരത്തിലേക്കുണ്ടാകുന്ന അവരുടെ ഭക്ഷണ രീതികളൊക്കെ ആയിട്ടുള്ള ആ കഥകളിലെ ലെവലിൽ നിന്നും നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയ കാര്യത്തിന് മാർക്കേസാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് മാജിക്കൽ റിയലിസം. അതിനപ്പുറത്തേക്ക് ഐതിഹ്യമാല പോലെയുള്ള കൃതികളിൽ മാജിക്കൽ റിയലിസത്തിൻ്റെ ഹൈ എൻഡ് കണ്ടിട്ട് വളർന്ന ഒരു കുട്ടിക്ക് പിന്നീട് വന്ന പെഡ്രോ പരാമ വായിക്കുമ്പോഴോ മാർക്കേസിനെ വായിക്കുമ്പോഴോ ഒന്നും തന്നെ അല്ലാത്ത ഒരു ലോകം നമ്മളെ നമ്മുടെ പുസ്തകങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു വലിയ എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചോളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കാണുന്ന സ്വപ്നങ്ങളിലും കാണുന്ന ജീവിതത്തിലും മുന്നോട്ടുള്ള സഞ്ചാരത്തിനകത്ത് മുഴുവൻ ഈ പറയുന്ന തരത്തിലേക്കുള്ള അപ്രതീക്ഷിതവും നമ്മളൊരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു ജീവിത കാഴ്ചകൾ കാണാൻ നമ്മളെ സഹായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഈ പുസ്തകങ്ങൾ തന്നെയാണ് നമ്മളെ ഒരു പരിധിവരെ വായനയുടെ ഒരു സ്വഭാവത്തെ മാറ്റുന്നത്. നമ്മൾ എന്ത് വായിക്കണം, എങ്ങനെ പോകണം, ഇവിടെ നിന്നുകൊണ്ട് ആണ് എനിക്ക് പത്താം ക്ലാസ് ശരിക്ക് ആയപ്പോഴാണ് എം ടി വാസു നായരുടെ പുസ്തകങ്ങൾ എനിക്ക് കിട്ടുന്നത്. അന്നത്തെ കാലത്ത് ഞാൻ പള്ളിയിലുണ്ടായിരുന്ന കമലാ നെഹ്റു വായനശാലയിലെ ലൈബ്രറിയൻ ഒരു ചാത്തുണ്ണി മാഷുണ്ടായിരുന്നു. അപ്പം മാഷ് എനിക്ക് എടുത്തു തന്നിട്ടുള്ള പുസ്തകങ്ങളിലാണ് ഈ ശരിക്ക് എം ടി വാസു നായരെ ഞാൻ വായിച്ചു തുടങ്ങുന്നത്. അപ്പം എം ടിയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നാലുകെട്ടാണ് ആദ്യം വായിക്കുന്നത്. എല്ലാ കാലത്തും നാലുകെട്ട് വായിച്ചപ്പോൾ ഉണ്ടായിരുന്നത് അപ്പുണ്ണിയുടെ ജീവിതം, ഒന്നാമത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ പാലക്കാടിൻ്റെ ഒരു അന്തരീക്ഷം ഈ നോവലിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. കാരണം വീട്ടിന് മുമ്പിൽ നിൽക്കുന്ന പഴയ ഒരു പത്തായപ്പുര പോലൊരു വീട്ടിലായിരുന്നു ഞങ്ങളന്ന് താമസിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ മുൻവശത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണത്താ ദൂരത്തോളം പറമ്പും വയലും അതിങ്ങനെ തട്ടുതട്ടായിട്ട് കിടക്കും. ദൂരെ വയലിൻ്റെ നടുവിൽ ഈ വലിയ പരുത്തി മരമൊക്കെ നിൽക്കുന്ന അതിനു മുകളിൽ നിന്ന് ഇത് പൊട്ടിയിട്ട് പഞ്ഞി ഇങ്ങനെ പറന്നു പോകുന്ന ഇതൊക്കെ കാണുന്ന ഒരു കാലത്തുണ്ട്. അപ്പോൾ അതിനപ്പുറത്ത് പുഴയാണ് ഭാരതപ്പുഴ. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ വരമ്പിലൂടെ നടന്നു വരുന്ന ആൾക്കാർ, വരമ്പിലൂടെ നടന്നു പോകുന്ന പൂതനന്തറയും വരമ്പിലൂടെ വരുന്ന വെളിച്ചപ്പാട്, ഇങ്ങനെയുള്ള വിഷ്വലുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് പടം കംപ്ലീറ്റ് കൊയ്ത് കഴിഞ്ഞതിന് ശേഷവും കൊയ്ത്തിന് മുമ്പുള്ളതും ഒക്കെ ആയിട്ടുള്ള പാടങ്ങളിലൂടെ വരുന്ന ഈ വിഷ്വലുകൾ, കളർഫുള്ളായിട്ടുള്ള വിഷ്വലുകൾ കണ്ടത് മുഴുവൻ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം.

0: പുണ്ണിയുടെ ജീവിതത്തുമായിട്ട് കടത്തിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ എഴുത്തിനകത്ത് ഞാനിത് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വായിക്കുന്ന പുസ്തകങ്ങൾ ഇതാ എനിക്ക് മുമ്പിൽ നടന്നു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന തരത്തിലേക്കുള്ള മുള്ളുവേലികളുള്ള ഇടവഴികളും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടുപോകുന്ന കാഴ്ചകൾ തരുന്നത്. അപ്പം ഇത് ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എനിക്കതിനകത്ത് സിനിമയും കൂടി ഞാൻ ചേർത്ത് എൻ്റെ വായനയെക്കുറിച്ച് പറയുള്ളൂ. കാരണം അച്ഛന് തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പുതിയ പുതിയ സിനിമകൾ വരുമ്പോഴൊക്കെ നമ്മൾ ഈ വായനശാലയിലിരിക്കുന്ന ആഴ്ചപ്പതിപ്പുകളോ സിനിമാ പ്രസിദ്ധീകരണങ്ങളോ വായിക്കുമ്പോൾ മലയാറ്റൂരിൻ്റെ കൃതി വരുന്നു, ഇന്ന സിനിമയാകുന്നു, തകഴിയുടെ സിനിമ, ഇങ്ങനെയുള്ള കഥകൾ സിനിമയാക്കപ്പെടുന്നു, എം ടി വാസുദേവൻ്റെ കഥകൾ മുഴുവൻ സിനിമയാക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എം ടിയെ വീണ്ടും വായിക്കാൻ ശ്രമിക്കുന്നു. ഈ കഥകൾ സിനിമയാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വളർത്തുമ്പോൾ കഥയാക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ കഥ വന്നിട്ടുള്ള പുസ്തകം വായിക്കാൻ തുടങ്ങുന്നു. അപ്പം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സിനിമ വായിച്ചു കഴിഞ്ഞ പുസ്തകത്തിൽ നിന്നും അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ കഥയിൽ നിന്നും വിഷ്വലിലേക്ക് കട്ട് ചെയ്ത് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അവിടെയും ഉണ്ടാക്കുന്ന ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ഒരു കൃതിയും തന്നെയല്ല ചലച്ചിത്രമാക്കപ്പെടുന്നത്. ആ കൃതികൾ വേറെ തരത്തിലേക്കുള്ള ഒരു കാഴ്ച നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും രണ്ടാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ തമാശ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാട് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വാർത്തകൾ വരുന്നു, കാട് സിനിമയാകുന്നുണ്ട്. ഇപ്പം ഞാൻ കാണുന്നത് കാട് എന്ന് പറയുന്ന ഒരു നോവല്, ആ സമയത്ത് ഇ എം ഗോവിൻ്റെ ഒരു നോവല് കാണുന്നു, അതെടുത്ത് വായിച്ചിട്ട് ഈ പുസ്തകം വായിച്ചിട്ട് തിരിച്ചവിടെ ചെല്ലുമ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വേറൊരു ലോകത്തെ കാണാം. അപ്പം ഈ ഓരോ പുസ്തകവും രണ്ട് തരത്തിലുള്ള ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പുസ്തകത്തിലുള്ള ജീവിതം വായിച്ചു പോകുന്നതിൽ നിന്നപ്പുറത്തേക്ക് സിനിമ എന്ന മീഡിയത്തിൽ വേറൊരു തരത്തിലുള്ള കാഴ്ച ഉണ്ടാവുന്നു എന്ന് പറയുന്ന രീതി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതേ കാലത്ത് തന്നെയാണ് ഞാൻ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷത്തോടുകൂടി ഞാൻ കാണുന്ന ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ പോലും സാധാരണ എല്ലാവരും വായിച്ചു തുടങ്ങുന്നത് ഈ ക്രൈം സ്റ്റോറീസിൽ നിന്നാണ് വായന സജീവമാകുന്നത്. പക്ഷെ ഞാൻ ബഷീറിനെയും തകഴിയെയും എം ടി വാസുദേവനും വായിച്ചതിൽ നിന്ന് മാറിയിട്ടാണ് ഞാൻ കോട്ടയം പുഷ്പനാഥിനെ വായിച്ചു തുടങ്ങുന്നതല്ലോ. എൻ്റെ ഒരു പ്രീ ഡിഗ്രി കാലം മുതൽ ഞാൻ സജീവമായിട്ട് വായിച്ചുകൊണ്ടിരുന്നത് കോട്ടയം പുഷ്പനാഥിനെയായിരുന്നു. വേറൊന്നുമില്ല, ചുവന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയ ഒരു എനർജി, അതിൻ്റെ കാരണമാകുന്നതും ഒരർത്ഥത്തിൽ പറഞ്ഞ ഐതിഹ്യമാലയും ആയിരത്തി ഒന്ന് രാവുകളുമാണ്. കാരണം മാജിക്കിൻ്റെ ഹൈ എൻഡ് കാണുന്ന ചുവന്ന മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ കാണും. മറ്റത് മുഴുവൻ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് എനിക്ക് മുറ്റത്ത് നിന്നാൽ അല്ലെങ്കിൽ പടിയിലിരുന്ന് കഴിഞ്ഞാൽ പുറത്ത് കാണാവുന്ന വയലിനപ്പുറത്ത് നടക്കുന്ന ജീവിതമാണ് എന്ന് പറഞ്ഞ സാധനം അല്ലാത്ത ഒരു ലോകം പുഷ്പനാഥിനെ കാണിച്ചു തന്നത്. കോട്ടയം പുഷ്പനാഥിനുമായിട്ടുള്ള കാണിച്ചു തന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പുഷ്പനാഥ് എന്ന് പറഞ്ഞിട്ടൊരു മാസിക തുടങ്ങുന്നുണ്ടായിരുന്നു. ആ മാസിക സ്ഥിരമായിട്ട് വരുത്തുന്നുണ്ടായിരുന്നു. മാക്സിൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ് നടത്തിയിരുന്നു. ആ ക്ലബ്ബിൽ നിന്ന് എല്ലാ മാസവും ഒരു പുസ്തകം ഇറക്കിയിരുന്നു. ആ പുസ്തകം മുഴുവൻ 10 രൂപ കൊടുത്ത് വാങ്ങിച്ചിരുന്നു. ഞങ്ങളൊരു ഗ്രൂപ്പ് നിന്നുകൊണ്ട് മറ്റ് പുസ്തകങ്ങളെക്കാൾ കൂടുതൽ കോട്ടയം പുഷ്പനാഥിൻ്റെ പുസ്തകങ്ങൾ വിദ്യാർത്ഥി മിത്രം ബുക്ക് ഡിപ്പോയിൽ പോയിട്ട് പാലക്കാട് പോയിട്ട് പുസ്തകം വാങ്ങിച്ചു കൊണ്ടുവന്ന് കൂട്ടമായിരുന്നു വായിച്ചു കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇത്തരം പുസ്തകങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഏറ്റവും രസകരമായി തോന്നിയിരുന്നത് ഈ പുഷ്പനാഥിൻ്റെ പുസ്തകങ്ങളുടെ പുറകിൽ മുഴുവൻ ഒരു കൂർമൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് സൈഡ് ചരിച്ചിട്ട് അത്രയും വിഷ്വലി ഒന്നും ഇതാകാത്ത ഒരു പൈപ്പ് പിടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമായിരുന്നു എഴുത്തുകാരൻ്റെ ചിത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിരുന്നത്. ഈ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രീ ഡിഗ്രി കാലത്ത് ഞാനും എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടും കൂടെ പറളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഷൊർണൂർ വന്നിറങ്ങുകയും ഷൊർണൂരിൽ നിന്ന് കോട്ടയം വരെ പോയ ഒരു ഞായറാഴ്ച യാത്രയുണ്ട്. അന്ന് അവിടെ ചെന്നു കഴിഞ്ഞതിന് ശേഷം ആകെക്കൂടെ നമ്മുടെ കയ്യിലുള്ള മേൽവിലാസം എന്ന് പറയുന്നത് SH Mount റോഡിൽ ഈ പുഷ്പനാഥിൻ്റെ മാസിക നിൽക്കുന്ന മറിയാമ്മ പുഷ്പനാഥ് എന്ന് പറയുന്ന ആ പേരുള്ള എഡിറ്റർ, ഈ പേരും SH Mount റോഡിലൊരു ഒരു ലോഡ്ജിൻ്റെ പേരുള്ള അഡ്രസ്സും മാത്രമാണ്. തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ യാതൊരു തരത്തിലും ഈ വീട് എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ അറിയാൻ പറ്റില്ല. മേൽവിലാസമില്ല, അധികം തിരക്കൊന്നുമില്ലാത്ത ബസ്സിനകത്ത് പോയിട്ട് എവിടെ പോയി ഇറങ്ങണം എന്നറിയില്ല. ഈ പുഷ്പനാഥിൻ്റെ വീട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നറിയില്ല. ഒന്നും അറിയാതെ ഞങ്ങൾ തിരിച്ച് രാത്രി എത്തുന്നുണ്ട്.
1: നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ ആണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എന്റെ വായന സമാപിക്കുന്നു.
2: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിച്ചത്
3: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
4: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗീ കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം
3: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.

0: സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വേഴ്സ് എൻ ഐ എസ് ഒ 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
1: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
3: 2 വർഷം വാറണ്ടി, ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
1: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
4: പറഞ്ഞത് ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു
5: കാര്യം
2: മുത്തല്ലേ. ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: അപൂർവ ഗാനം.

ഇന്ന് ജൂലൈ 6 പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ എം ബാലമുരളീകൃഷ്ണയുടെ ജന്മദിനം. മാധുര്യമാർന്ന ശബ്ദവും സാങ്കേതിക മികവും കൊണ്ട് ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ വ്യക്തിയാണ് എം ബാലമുരളീകൃഷ്ണ. ഇന്ത്യൻ കർണാടക സംഗീത ലോകത്തെ അതുല്യ പ്രതിഭയായിരുന്ന, അസാമാന്യമായ സംഭാവനകൾ നൽകിയ സംഗീതരംഗത്ത് ശ്രദ്ധേയനായ അദ്ദേഹം അനേകം കൃതികൾ രചിക്കുകയും പുതിയ രാഗങ്ങളും താളങ്ങളും അവതരിപ്പിക്കുകയും ചെയ്തു. ഏതാനും ചില മലയാള സിനിമകളിൽ ഗായകനായി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 1971 ശങ്കർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് യോഗമുള്ളവൾ. ചിത്രത്തിൽ നിന്നൊരു ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ആർ കെ ശേഖർ.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വേഴ്സ് എൻ ഐ എസ് ഒ 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
3: ആ മാഷേ, സുഖാണോ?
4: ആ സുഖം തന്നെ, സുഖം തന്നെ.
3: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
4: അവ ഐ ടി ഐക്ക് ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ

0: ആരംഭിച്ചു കഴിഞ്ഞു.
1: 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്
1: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
2: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഇനി കാഴ്ച ക്ലിയറാകും.
2: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
4: ചോദ്യങ്ങൾ

0: അണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഇനി കാഴ്ച ക്ലിയറാകും.
1: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: ചോദ്യങ്ങൾ മനസ്സിൽ ഒതുക്കാനുള്ളതല്ല, ചോദിക്കുക തന്നെ വേണം. അതിനാണ് ചോദ്യപദങ്ങൾ അഥവാ ക്വസ്റ്റ്യൻ വേർഡ്സ്. ക്വസ്റ്റ്യൻ വേർഡ്സ് ഹെൽപ്പ് അസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇന്ന് ഹൂ, ഹൂം, ഹൂസ് എന്നീ പദങ്ങൾ ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ലെറ്റ് അസ് ഫോം ക്വസ്റ്റ്യൻസ് യൂസിംഗ് ദ വേർഡ്സ് ഹൂ, ഹൂം ആൻഡ് ഹൂസ്. ഹൂ, WHO, ഹൂ, ആര്. ഹൂ ഉപയോഗിച്ച് ആരംഭിക്കുന്ന വാക്യങ്ങൾ, സെന്റൻസസ് ബിഗിനിങ് വിത്ത് ഹൂ. ഹൂ ആർ യു, നിങ്ങൾ ആരാണ്? ഹൂ ആർ യു? Who is knocking at the door? ആരാണ് കതകിൽ മുട്ടുന്നത്? Who is knocking at the door? Who gave you that bag? ആരാണ് നിനക്ക് ആ ബാഗ് തന്നത്? Who gave you that bag? ആര് എന്ന് ചോദിക്കാൻ who ഇന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാവുന്ന മറ്റൊരു പദമാണ് whom. WHOM, whom. To understand better, hear the sentence. Who did you meet today? ആരെയാണ് നീ ഇന്ന് കണ്ടുമുട്ടിയത്? Who did you meet today? You may also ask, whom did you meet today? Whom did you meet today എന്നും ചോദിക്കാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ സാധാരണയായി whom അല്ല, who തന്നെയാണ് ഇംഗ്ലീഷ് സംസാരത്തിൽ പ്രയോഗിക്കുന്നത്. Nowadays, in spoken English, who is used more often than whom. One more sentence. To whom does this house belong? ഈ വീട് ആരുടേതാണ്? അല്ലെങ്കിൽ ഈ വീട് ആരുടെ ഉടമസ്ഥതയിൽ ആണ്? To whom does this house belong? ഇത് തന്നെ who ചേർത്ത് പറയാം. Who does this house belong to? Who does this house belong to? To whom does this house belong? Who does this house belong to? Whose? WHOSE. Whose? Aarude. Example sentences. Whose books are these? ആരുടെ പുസ്തകങ്ങൾ ആണ് ഇവ? ഹൂസ് ബുക്സ് ആർ ദീസ്. ഹൂസ് ഇസ് ദിസ് അംബ്രേല? ഇത് ആരുടെ കുട ആണ്? ഹൂസ് ഇസ് ദിസ് അംബ്രേല? ഹൂസ് അംബ്രേല ഇസ് ദിസ്? ഇങ്ങനെയും പറയാം. ഹൂസ് ഹൗസ് വാസ് ദാറ്റ്? ആ വീട് ആരുടേതായിരുന്നു? ഹൂസ് ഹൗസ് വാസ് ദാറ്റ്?
4: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
0: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയറാകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
6: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
5: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
6: മൈജി ലാഭമഴ,
5: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
7: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
8: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
9: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
10: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
11: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
10: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?

0: തൈറോയിഡും ഹോമിയോ ചികിത്സയും. സംസാരിക്കുന്നത് കൂടരഞ്ഞിയിലെ ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹബീനത്ത് കെ എം.
1: തൈറോയ്ഡ് ഗ്രന്ഥി കഴുത്തിന്റെ മുൻഭാഗത്തുള്ള ചിത്രശലഭാകൃതിയുള്ള ഒരു ഗ്രന്ഥിയാണ്. ഇത് പ്രധാനമായും T3, T4 എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണുകൾ ശരീരത്തിന്റെ വളർച്ച, ശരീര താപനില, ഹൃദയമിടിപ്പ്, മെറ്റബോളിസം എന്നിവ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഊർജ വിനിയോഗം നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ബാറ്ററിയാണ് തൈറോയ്ഡ്. തൈറോയ്ഡ് രോഗങ്ങളിൽ ഏറ്റവും സാധാരണമായതാണ് ഹൈപ്പോതൈറോയിഡിസം, അഥവാ ആവശ്യത്തിന് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥ. അമിതമായ ക്ഷീണം, ശരീരഭാരം വർദ്ധിക്കൽ, തണുപ്പ് സഹിക്കാൻ കഴിയാതിരിക്കുക, മലബന്ധം, മുടികൊഴിച്ചിൽ, മറവി, ശ്രദ്ധക്കുറവ്, മാനസിക വിഷാദം, ചർമ്മം വരണ്ടു പോവുക, ആർത്തവക്രമത്തിലെ വ്യതിയാനങ്ങൾ, രക്തത്തിലെ കൊളസ്ട്രോൾ വർദ്ധിക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അടുത്തതായി ഉള്ളതാണ് തൈറോയ്ഡ് ഗ്രന്ഥി ആവശ്യത്തിലധികം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ, അഥവാ ഹൈപ്പർ തൈറോയിഡിസം. ശരീരഭാരം കുറയുക, ഹൃദയമിടിപ്പ് വർദ്ധിക്കുക, കൈവിറയൽ, അമിതമായ വിയർപ്പ്, അമിതമായ വിശപ്പ്, ചൂട് സഹിക്കാൻ കഴിയാതിരിക്കുക, ഉത്കണ്ഠ, വയറിളക്കം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇനി മറ്റു ചിലരിൽ രക്തത്തിലെ ഹോർമോണുകളുടെ അളവ് സാധാരണയായിരിക്കുമ്പോഴും തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകാം. പ്രായപൂർത്തിയാകുന്ന കാലഘട്ടത്തിൽ ചില പെൺകുട്ടികളിൽ ഹോർമോൺ മാറ്റങ്ങളുടെ ഭാഗമായി ചെറിയ തോതിൽ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്നത് സാധാരണയായി ഒരു രോഗാവസ്ഥയല്ല. ചിലരിൽ തൈറോയ്ഡ് നോഡ്യൂളുകൾ കാണപ്പെടാറുണ്ട്. ഇവ ഒറ്റയായോ ഒന്നിലധികമോ ഉണ്ടാകാം. എല്ലാ നോഡ്യൂളുകളും അപകടകരമല്ല. നാലാമതായി തൈറോയ്ഡ് ക്യാൻസറാണ്. കഴുത്തിൻ്റെ വേദനയില്ലാത്ത കട്ടിയുള്ള വീക്കങ്ങൾ, ശബ്ദത്തിലെ മാറ്റം, വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, ശ്വാസതടസ്സം തുടങ്ങിയവ തൈറോയ്ഡ് ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. രോഗനിർണയത്തിനായി പ്രധാനമായും രക്തത്തിൽ T3, T4, TSH, Free T3, Free T4 എന്നിവയും ആവശ്യമായ സാഹചര്യങ്ങളിൽ anti-TPO ആന്റിബോഡി പരിശോധനയും നടത്താറുണ്ട്. ഇത് ഓട്ടോഇമ്മ്യൂൺ തൈറോയ്ഡ് രോഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വീക്കമോ മുഴയോ ഉണ്ടെങ്കിൽ തൈറോയ്ഡ് സ്കാൻ നടത്തി അതിൻ്റെ വലിപ്പം, ഘടന, ദ്രാവകം നിറഞ്ഞതാണോ, കട്ടിയുള്ളതാണോ, സമീപ ലിംഫ് ഗ്രന്ഥികളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തുന്നു. ആവശ്യമില്ലെങ്കിൽ FNAC അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയഡിൻ സ്കാൻ എന്നിവയും നടത്താറുണ്ട്. ഇനി ഹോമിയോപ്പതിക് ചികിത്സയിലേക്ക് കടക്കാം. ഹോർമോൺ വ്യതിയാനങ്ങൾ, അത് കൂടുതലോ കുറവോ ആകട്ടെ, തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കുറയുന്നു. അതോടൊപ്പം രക്തത്തിലെ ഹോർമോണിൻ്റെ അളവ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് രോഗിയുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും ചെയ്യാം. വർഷങ്ങളായി തൈറോയിഡിനുള്ള ഇതര വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകൾ കഴിച്ചിട്ടും ഹോർമോണിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നില്ലെങ്കിലും രോഗലക്ഷണങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഹോമിയോപ്പതിക് മരുന്നുകൾ ഉപയോഗിക്കാം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുന്നതിലൂടെ ലക്ഷണങ്ങൾ കുറയുന്നു എന്ന് മാത്രമല്ല, രോഗിയുടെ ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിക്കുന്നു. സമീകൃതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം ശീലമാക്കുക, പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഉൾപ്പെടുത്തുക, ആവശ്യത്തിന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, സ്ഥിരമായി വ്യായാമം ചെയ്യുക, മതിയായ ഉറക്കം ഉറപ്പാക്കുക, മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ യോഗ, ധ്യാനം തുടങ്ങിയ മാർഗങ്ങൾ സ്വീകരിക്കുക, പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുക എന്നതും നിർബന്ധമാണ്. ഹോമിയോ മരുന്നുകൾക്കൊപ്പം ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും ശ്രദ്ധ ചെലുത്തുന്നതോടെ തൈറോയ്ഡ് രോഗങ്ങളെ നല്ല രീതിയിൽ നിയന്ത്രിക്കാനും രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കഴിയും.
0: തൈറോയിഡിനുള്ള ഹോമിയോ ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കൂടരഞ്ഞിയിലെ ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹബീനത്ത് കെ എം.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
3: Chetana Center for Neuropsychiatric Rehabilitation, ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
3: ദൈവവും മനുഷ്യനും എന്ന നാടകത്തിൽ സീറോ ബാബു പാടിയ ഗാനം. ഗാനരചന പി ജെ ആന്റണി, സംഗീതം എ എം ജോസഫ്.

0: മനുഷ്യനും എന്ന നാടകത്തിൽ സീറോ ബാബു പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: പാട്ടുപെട്ടിക്കാലം സമർപ്പിച്ചത് GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ.
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
4: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ലിസ് വർണ്ണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
1: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: കൃഷി ചെയ്യാത്ത ഭൂമിയുണ്ടെങ്കിൽ കണ്ടെത്തി കൃഷിയിറക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന കൃഷിവകുപ്പ്. കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുകയാണ് ഇതുവഴി ലക്ഷ്യം വെക്കുന്നത്. അതിന് സംസ്ഥാനത്തെ കാർഷിക വൃത്തി സജീവമാക്കണം. കൃഷി ചെയ്യാതെ കിടക്കുന്ന തരിശുഭൂമികൾ കണ്ടെത്തണം. ഇത്തരം സർക്കാർ സ്വകാര്യ ഭൂമികൾ മുഴുവൻ കണ്ടെത്തി മാപ്പ് ചെയ്യാനാണ് കൃഷിവകുപ്പിന്റെ തീരുമാനം. നമ്മുടെ അടുക്കളകളിലെത്തുന്ന പച്ചക്കറികളിലെ വിഷാംശത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് എന്നും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. പരിശോധിച്ച 1268 പച്ചക്കറി സാമ്പിളുകളിൽ 51 എണ്ണത്തിലും കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. ഈ പ്രശ്നത്തിനും കൂടിയുള്ള പരിഹാരമെന്ന നിലയിലാണ് മാപ്പിംഗിനും കൃഷിവ്യാപനത്തിനും ഉള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നു കൃഷിമന്ത്രി ടി സിദ്ദിഖ്.
3: കേരളത്തിലെ കൃഷിവകുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു മിഷന്, ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അതിന്റെ ഭാഗമായി കേരളത്തിലുള്ള തരിശു നിലങ്ങൾ, അത് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഉള്ള മുഴുവൻ തരിശു നിലങ്ങളും മാപ്പ് ചെയ്യാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അത് ഏകദേശം ഒരു മാസം കൊണ്ട് ആ പ്രവർത്തനം പൂർത്തിയാവും. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഗൗരവതരമായ ഒരു പ്രശ്നം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്, ഈ തീരുമാനത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായിട്ടുണ്ട്. അത് കേരളത്തിലെ സർക്കാരിന്റെ കൃഷിവകുപ്പിന്റെ കയ്യിലുള്ളതായ ലാബുകളിൽ വിവിധ പച്ചക്കറികളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും പരിശോധന നടത്തിയപ്പോൾ അതിൽ പലതിലും ക്രമാതീതമായ കീടനാശിനികളുടെ വിഷാംശത്തിന്റെ അംശം കണ്ടെത്തുകയുണ്ടായി. അത് ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഒരു കാരണവശാലും അങ്ങനെ പോകാൻ അനുവദിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അതുകൊണ്ടാണ് ഒന്ന്, മൊബൈൽ പരിശോധന ലാബുകൾ; രണ്ട്, തരിശു നിലങ്ങൾ മുഴുവൻ കണ്ടെത്തി അവിടെ മുഴുവൻ കൃഷി ചെയ്യുക.

0: ക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനം, ഈ രണ്ട് തീരുമാനം എടുത്തു. അപ്പോ ഈ ആദ്യം തന്നെ ഇതിന്റെ മാപ്പിംഗ് ആണ്. മാപ്പിംഗ് നടന്നതിന് ശേഷം ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകൾ, സ്ഥാപനങ്ങൾ, വിവിധ സംഘടനകൾ, അവരെയൊക്കെ ഉപയോഗിച്ച് കേരളത്തിലെ വിവിധ തരിശുഭൂമികൾ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സമഗ്ര പദ്ധതി. അതിന് കൃഷി വകുപ്പ് വളരെ ഗൗരവത്തോടുകൂടി അതിനെ ബാക്ക് ചെയ്യും, അതിനെല്ലാം ഉള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവണം. ഞാൻ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, വളരെ ഉത്തരവാദിത്തത്തോടുകൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കേരളം നേരിടുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നത്തിന്റെ അടിത്തറ ഭക്ഷ്യമേഖലകളിലുള്ള ഈ ഗുരുതരമായ രീതിയിലുള്ള അമിതമായ കീടനാശിനിയും വളപ്രയോഗങ്ങളും കാര്യങ്ങളുമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാതെ മാർഗമില്ല. അതിനെന്തുണ്ട് പരിഹാരം എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും ചെറുതും വലുതുമായ കൃഷികളിലേക്ക് നമ്മൾ പോവുക എന്നതാണ്. അതിനുള്ള നടപടിയാണ് ഇതിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ളത്. തരിശു നിലങ്ങൾ കണ്ടെത്തി കൃഷി ഇറക്കാനുള്ള വലിയൊരു സമഗ്ര പദ്ധതിയാണ് കേരളത്തിൽ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത്.
1: ഗ്രാമീണ മേഖലയിലും തരിശുഭൂമി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ വില ലഭിക്കാത്തതും വന്യജീവി ശല്യവും കാരണം കൃഷി ഉപേക്ഷിക്കാൻ പല കർഷകരും നിർബന്ധിതരാകുന്നു. നെൽപ്പാടങ്ങളും കരഭൂമിയും നിലവിൽ ഒരുപോലെ തരിശായി കിടക്കുകയാണ്. ഭൂവിനിയോഗ ബോർഡിന്റെ സഹായത്തോടെ നിലവിൽ എങ്ങനെയാണ് ഈ പദ്ധതി മുന്നോട്ടു പോകുന്നത് എന്ന് വിശദമാക്കുന്നു സംസ്ഥാന കൃഷിവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറും ഐടി വിഭാഗം മേധാവിയുമായ അജിത് ചാക്കോ.
2: നമ്മുടെ ഐടിയുടെ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മളിത് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ലാൻഡ് യൂസ് ബോർഡാണ് മെയിനായിട്ട് ഇതിന്റെ, നമ്മൾ ലാൻഡ് യൂസ് ബോർഡിനെ കൊണ്ട് നിർദ്ദേശം കൊടുത്തിട്ട് ചെയ്യിക്കുകയാണ്. അപ്പൊ അവര് ആൾക്കാരെ ഹയർ ചെയ്ത് ട്രെയിൻ ചെയ്ത് അവരുടെ ഡിവൈസസ് ഒക്കെ ആയിട്ട് അവരാണ് ഫീൽഡിൽ വിട്ട് ഈ സർവേ നടപ്പിലാക്കുന്നതും തിരിച്ച് ഷേഫ് ഫയൽസ് ആയിട്ട് നമുക്ക് തിരിച്ചു തന്നു. അപ്പൊ നമ്മള് കത്തിരിയുടെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർസ് ഉണ്ട്, അവരത് അപ്ലോഡ് ചെയ്ത് ശരിക്കും അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് പൂർണ്ണമായിട്ട് നടക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ലാൻഡ് യൂസ് ബോർഡിന്റെ സഹായത്തോടെ ആൾക്കാർ സർവേസിനെ എടുത്തിട്ട് നമ്മൾ നേരെ പാടശേരത്തിൽ വിടുക കഴിഞ്ഞിരുന്നു. അപ്പൊ അവരവിടെ പോയി ഡിജിറ്റൽ സർവേ നടത്തി ഓരോ പാടശേരത്തിന്റെയും പിന്നെ സർവേ നമ്പർ അടക്കം ഡീറ്റെയിൽസ് നമ്മളിലുണ്ട്. അത് വെച്ചിട്ട് നിലവിലുള്ള ഭൂവിനിയോഗം, നിലവിൽ ആ പാടശേരത്ത് കൃഷി നടക്കുകയാണോ, ഏത് കൃഷിയാണോ നടക്കുന്നത്, നെൽകൃഷിയാണോ അല്ലെങ്കിൽ വേറെ ഏത് കൃഷിയാണോ, അതൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്തും. അല്ലെങ്കിൽ തരിശ് ആര് കിടക്കുകയാണെങ്കിൽ തരിശ് നിലമാണെന്ന് രേഖപ്പെടുത്തും. കൃഷിയോഗ്യമായ തരിശാണെങ്കിൽ അങ്ങനെയും, തീർത്തും വേസ്റ്റ് ലാൻഡ് ആണെങ്കിൽ അങ്ങനെ രേഖപ്പെടുത്തും. പിന്നെ അതുപോലെ തന്നെ അതുപോലെ കൺവെർട്ടഡ് ലാൻഡ് ആണെങ്കിൽ ഇപ്പൊ നിലവിൽ അത് നേരത്തെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് ഉപയോഗിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും. അപ്പൊ പാടശേരങ്ങളുടെ മുഴുവൻ ഒരു ഡാറ്റാബേസ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിൽ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് ഷേഫ് ഫയൽസ് ആയിട്ട് നമ്മുടെ കതിർ പ്ലാറ്റ്ഫോം ഉണ്ട് കൃഷി വകുപ്പിന്റെ. അപ്പൊ കതിർ പ്ലാറ്റ്ഫോമിൽ ഇത് ഇന്നെ ഇന്റഗ്രേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ മിനിസ്റ്റർക്കും എല്ലാം ഇപ്പൊ നിലവിലുള്ള പാടശേരത്തിന്റെ കൃത്യമായിട്ടുള്ള അവസ്ഥ കാണാൻ പറ്റും. ഇപ്പൊ കേരളത്തിൽ എത്ര പാടശേരങ്ങൾ തരിശായിട്ട് കിടപ്പുണ്ട്, എത്ര എത്ര പാടശേരങ്ങൾ കൃഷിയോഗ്യമായിട്ട് കിടപ്പുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇനിഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നു മാപ്പിംഗ് ആണ്. 7 ജില്ലയുടെ മാപ്പിംഗ് ഇപ്പൊ ഏകദേശം ഒരു സെപ്റ്റംബറോടെ പൂർത്തിയായിരിക്കും. ശേഷം നമ്മൾ അവിടെ പോയിട്ടുള്ള സർവേ ഏകദേശം 4 ജില്ലയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ മാസത്തോടെ ചെന്നുള്ള സർവേ കഴിയും, പിന്നെ അത് ബാക്കിയുള്ള ലാബിന് വർക്കൊക്കെയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ GS ഫോർമാറ്റിലോട്ട് മാറ്റി നമുക്ക് ആ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് സെപ്റ്റംബറിലൂടെ ആകുന്നുണ്ട്. അപ്പൊ അതോടെ നമുക്ക് കൃത്യമായിട്ടുള്ള പാടശേരങ്ങളുടെ ഒരു വിശദാംശങ്ങൾ നമുക്ക് പ്ലാനേഴ്സിനും അല്ല എന്തെങ്കിലും എന്ത് പർപ്പസിനായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
1: ആദ്യഘട്ടത്തിൽ മാപ്പിംഗ് പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലാണ് കണ്ടെത്തിയ ഭൂമി കൃഷിഭൂമിയാക്കാനും കൃഷി ഇറക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അജിത് ചാക്കോ തുടരുന്നു.
2: അടുത്ത സ്റ്റേജിലാണ് ഇപ്പൊ ഇത് കൃഷിയോഗ്യമാക്കാനുള്ള നടപടികൾ കൃഷി വകുപ്പ് മറ്റ് അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് തദ്ദേശ സംരംഭ വകുപ്പുണ്ട്, മറ്റ് വകുപ്പുകളുണ്ട്. അപ്പൊ അതുമായിട്ട് മറ്റു വകുപ്പുകളോട് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പൊ ആ പാടശേരങ്ങൾ അങ്ങനെ കൃഷിയോഗ്യമാക്കുന്നുള്ള അടുത്ത ഫേസിൽ തുടങ്ങും. അപ്പൊ നമ്മൾ ഈ ഒരു 3 മാസം കൊണ്ട് നമ്മളെ 7 ജില്ലയുടെ ഏകദേശം സർവേ പൂർത്തീകരിക്കാനായിരിക്കുകയാണ് സർവേ. അടുത്ത ഒരു നെക്സ്റ്റ് ഫേസ് ഉടൻ തന്നെ നമ്മൾ ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും പാടശേരങ്ങളുടെ ഒരു മാപ്പിംഗ് കൃത്യമായിട്ട് നമ്മൾ പൂർത്തീകരിക്കുകയും അത് ഭാവിയിലേക്കുള്ള ലാൻഡ് യൂസ് കൃത്യമായിട്ട് അസസ് ചെയ്ത് ഏതൊക്കെ തരത്തിലുള്ള ഇന്റർവെൻഷൻസ് ആണ് നടത്തേണ്ടത്, എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ മറ്റേ പ്ലാനിംഗ് ബോർഡും മറ്റു എല്ലാ ഏജൻസികളും ഒന്നിച്ച് നമ്മൾ അവിടെ ആ പാടശേരമൊക്കെ കൃഷിയോഗ്യമാക്കാനും ഒക്കെയുള്ള നടപടികൾ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും.
1: തരിശുഭൂമികളിൽ നിന്ന് കൃഷിക്ക് അനുയോജ്യമായ ഭൂമികൾ കണ്ടെത്താൻ ഭൂവിനിയോഗ ബോർഡ് നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കുന്നു ലാൻഡ് യൂസ് കമ്മീഷണർ ഡോക്ടർ യാസ്മിൻ റഷീദ്.
3: ഭൂവിനിയോഗ വകുപ്പും കൃഷിവകുപ്പും ചേർന്നിട്ടുള്ള സംയുക്തമായിട്ട് തലപര വിവരത്തിൽ, അതായത് സ്പേഷ്യൽ ഡേറ്റയിൽ ചെയ്യുന്ന ഒരു കൊളാബറേറ്റീവ് പ്രോജക്റ്റ് ആണിത്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള

0: ഒരു ജില്ലയുടെ തണ്ണീർത്തടങ്ങളുടെ വിശദമായ സ്ഥലപര വിവര ശേഖരണമാണ്. തണ്ണീർത്തടങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷി വകുപ്പിന് വേണ്ടിയിട്ട് ആദ്യ ഘട്ടത്തിൽ ചെയ്യുന്നത് പാടശേഖരങ്ങളുടെ വിവരങ്ങൾ മാത്രമായിരിക്കും. ഒരു ഏരിയയിലെ പാടശേഖരങ്ങളിലെ ബൗണ്ടറി ആദ്യം ഫിക്സ് ചെയ്യുന്നു. അതിന് ഉപഗ്രഹ ചിത്രങ്ങളും ഒപ്പം തന്നെ ഫീൽഡ് പരിശോധനയുമാണ് നമ്മൾ അവലംബിക്കുന്ന രീതി. അതിനുശേഷം ഓപ്പൺ സോഴ്സ് ആപ്പ് ഉപയോഗിച്ചിട്ട് കൃത്യത കൈവരിക്കുന്നുണ്ട്. ക്യൂ ഫീൽഡ് പോലെയുള്ള ആപ്പുകൾ പരിശീലനം നൽകിയ കൃഷി ഓഫീസർമാർക്കും ജിയോളജിസ്റ്റുകൾക്കും നൽകിയാണ് പ്രധാനമായും ഡേറ്റ ശേഖരിക്കുന്നത്. ഒപ്പം തന്നെ അതാത് കൃഷിഭവനുകളിൽ പോയി ഇത് ഒത്തു നോക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ തയ്യാറാക്കിയ പാടശേഖരങ്ങളുടെ ഡേറ്റ GIS പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. GIS പ്ലാറ്റ്ഫോമിൽ തണ്ണീർത്തടങ്ങളുടെ ഡേറ്റ, പ്രത്യേകിച്ച് പാടശേഖരങ്ങളുടെ ഡേറ്റ ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരുപാട് വിശദാംശങ്ങൾ ഒപ്പം ചേർക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരു സർവേ നമ്പറിൽ കൃഷി ചെയ്യുന്ന വിത്തിനം, നെൽവിത്തിനം, അവിടെ കാണപ്പെടുന്ന കീടരോഗബാധ, ഏതു തരം വളമാണ് അവിടെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരം പ്രശ്നങ്ങളാണ് ആ പ്രദേശം ഫേസ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ധാരാളം വിശദാംശങ്ങൾ നമുക്ക് ഈ സ്ഥലപര ഡേറ്റയോടൊപ്പം ബാക്കെൻഡിൽ, അതായത് ആട്രിബ്യൂട്ട് ടേബിൾ ആയിട്ട് ചേർക്കാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ തയ്യാറാക്കുന്നത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഫർദർ ഇത് വിനിയോഗിക്കാനായിട്ട് ഓരോ കൃഷിഭവനിലും ഉള്ള കപ്പാസിറ്റി ബിൽഡിങ്ങും ഭൂവിനിയോഗ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലാൻ പദ്ധതിയിൽ കീഴിൽ. അപ്പൊ ഈ ഒരു ഡേറ്റ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ എഡിറ്റിങ്ങിനും മെഷർമെന്റിനും ഒക്കെയുള്ള അവസരം ലഭിക്കുകയാണ്. ഫീൽഡിൽ പോകാതെ തന്നെ എത്രത്തോളം ഏരിയയിൽ ഒരു പാടശേഖരത്തിൽ കൃഷിയുണ്ട് ഇല്ല എന്നുള്ള ഒരു ഡിസിഷൻ മേക്കിംഗും കൂടെ ഇതുവഴി സഹായകമാകും.
1: കൃഷി എന്നത് ഒരു ജീവന രീതിയാണ്. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുന്നതിലൂടെ മാത്രമേ നാം ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുകയുള്ളൂ. അതിലൂടെ മാത്രമേ വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഉറപ്പുവരുത്താനും സാധിക്കുകയുള്ളൂ. വീട്ടുപറമ്പുകളിലും നാട്ടിലെ തരിശുഭൂമികളിലും ഒരുപോലെ ഹരിത വിപ്ലവം അനിവാര്യമായിരിക്കുകയാണ്. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഖാസിദ കലാം, ആശയം നിർവഹണം ഫഹദ് റാസ.
2: ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി.
3: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
3: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
4: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി. സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത് സ്റ്റൈലോ ഓപ്റ്റിക്സ് സഹപ്രായോജക നേത്ര ഐ ഫൗണ്ടേഷൻ.
2: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
3: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

ഇത് ശുദ്ധധന്യാസി രാഗം. ശുദ്ധധന്യാസിയും കരകരപ്രിയയുടെ ജന്യമാണ്. ജാപ്പനീസ് അല്ലെങ്കിൽ ചൈനീസ് ടിബറ്റൻ ഒക്കെ എടുത്ത് നോക്കിയാലും ഏത് നാട്ടിലും ഈ ശുദ്ധധന്യാസിയുടെ ഒരു സ്പർശം ഫീൽ ചെയ്യാറുണ്ട്. ശുദ്ധധന്യാസി, മോഹനം, മധ്യമാവധി, ഹിന്ദോളം, ശുദ്ധസാവേരി,

ഇത്തരം രാഗങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ രാഗങ്ങൾ ഏത് സ്വരത്തിൽ നിന്നും ശുദ്ധിഭേദം ചെയ്താലും അത് ഈ കൂട്ടത്തിൽ പറഞ്ഞ മറ്റേതെങ്കിലും ഒരു രാഗമായിട്ട് മാറും. ഇതിൽ ഏറ്റവും പ്രശസ്തങ്ങളായ രണ്ട് കൃതികളുണ്ട്, മുത്തുസ്വാമി ദീക്ഷിതരുടെ ഹിമഗിരി തനയെ എന്നുള്ള കൃതിയും ത്യാഗരാജസ്വാമികളുടെ എന്തനേർച്ചിന എന്നുള്ള കൃതിയും. രവീന്ദ്ര മാസ്റ്റർ ഈ രണ്ട് കൃതികളിലും ഇൻസ്പയർഡായിട്ട് ഈ രണ്ട് കൃതികളുടെയും ഒരു ഇംപ്രൊവൈസേഷൻ പോലെ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ പല സ്ഥലത്തും അത് പറഞ്ഞിട്ടുണ്ട്.

0: സ്റ്റൈൽ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിച്ചത് സ്റ്റൈൽ ഓപ്റ്റിക്സ് സഹപ്രായോജക നേത്ര ഐ ഫൗണ്ടേഷൻ.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
2: കൂടെ മൈജി സൂപ്പർ EMI ബാങ്ക് ക്യാഷ് ബാക്ക് എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയനില ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
2: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

1985 റിലീസ് ചെയ്ത ഉദയഗീതം എന്ന തമിഴ് ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഈ ഗാനമൊരുക്കിയത് വാലിയും ഇളയരാജയും ചേർന്ന് ഇളയരാജയുടെ 300-ാമത്തെ സിനിമയാണ് ഉദയഗീതം. ഈ ചിത്രത്തിൽ നായകനായ മോഹൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ഗായകനായാണ് വേഷം പകരുന്നത്. രാത്രിയിൽ ഏകാന്ത തടവറയിലിരുന്ന് ആ കഥാപാത്രം പാടുന്ന പാട്ടായാണ് ചിത്രത്തിൽ ഇതുൾപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർണതയൊന്നുമില്ലാത്ത സംഗീത നിർവഹണ ശൈലി കൊണ്ട് ശ്രദ്ധേയമാണ് ഈ ഗാനം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയ നില സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: HNK യൂറോളജി സെന്റർ നോവൽ ടൈം പട്ടുനൂൽ പുഴു രചന എസ് ഹരീഷ് സമർപ്പിക്കുന്നത്
5: HNK യൂറോളജി സെന്റർ
6: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ 8592944444
0: പൊക്കം കുറഞ്ഞയാളായ ദാമു തന്റെ കഴുത്തുവരെയെങ്കിലും വലിപ്പമുള്ള തൂമ്പ പൊക്കി ആദ്യം ആഞ്ഞുകിളക്കി പിന്നെ കുളംകോരി കൊണ്ട് മണ്ണ് കോരി മുകളിലേക്ക് എറിയും മണ്ട് തൂമ്പായെന്ന് പോകത്തില്ല പശമണ്ണാണ് ദാമു പറഞ്ഞു മഴ വന്നാൽ വെള്ളം ഊറിപ്പോകുകയല്ല അയാളൊരു ആഞ്ഞിലിക്ക് നേരെ നോക്കി അതിന്റെ മുകൾ ഭാഗം ഇലകൾ പഴുത്തിട്ടുണ്ട് ആകെ അതിനൊരു ക്ഷീണവും ഉരടിപ്പുമുണ്ട് കണ്ടില്ലേ നിൽക്കുന്നത് വേര് വളർന്ന് അടിയിലോട്ട് ചെന്ന മുഴുവൻ വെള്ളമാണ് ചീഞ്ഞുപോകും കാപ്പി ചേട്ട കാപ്പി സാംസ പിന്നെയും പറഞ്ഞു ദാമു ശ്രദ്ധിച്ചില്ല സാധാരണ ജൂൺ മാസത്തിന് തൊട്ടു മുൻപാണ് ചാലികൾ തെളിച്ചു കൊടുക്കുന്നത് ചാണയിൽ വളർന്നു നിൽക്കുന്ന വെളിഞ്ചേമ്പുകളും നീർക്കൂവകളും പറിച്ചു കളയും ഒഴുകിയടിഞ്ഞ മണ്ണ് കോരി മുകളിലേക്കിടും ഇല്ലെങ്കിൽ അടിച്ചു പിടിച്ചുള്ള മഴയത്ത് വെള്ളം ഒഴുകിപ്പോകില്ല പറമ്പ് ചളിവിളിയാകും ചവിട്ടിയാൽ താഴ്ന്നുപോകും ഇത്തവണ എന്തോ അച്ഛൻ നേരത്തെ പണിക്കാരനെ വിളിച്ചു അയാൾ നേരത്തെ വന്നു കാപ്പി സാംസ പിന്നെയും പറഞ്ഞു അവന്റെ കൈ പൊള്ളും ഒന്നുകിൽ ഗ്ലാസ് നിലത്ത് വെക്കണം അല്ലെങ്കിൽ അയാളത് വാങ്ങണം ഇത്തവണ ദാമു പണിസ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ കാപ്പി കയ്യിൽ വാങ്ങിച്ചു കുട്ടികളുടെ കൈ പൊള്ളുന്നതുപോലെ മുതിർന്നവരുടെ കൈ പൊള്ളില്ല അയാളത് നിസ്സാരമായി പിടിച്ചു തന്നെ സംസാരിക്കുന്നത് പോലെയാണ് ദാമു സംസാരിക്കുക വർത്തമാനം ആരോടെങ്കിലുമാണെന്ന് തോന്നാറില്ല താൻ പോയി കഴിഞ്ഞാലും ആരുമില്ലാതെ വന്നാലും അയാൾ വർത്തമാനം പറയാറുണ്ടെന്ന് സാംസയ്ക്ക് തോന്നി ഗുണമില്ലാത്ത മണ്ണാണ് തെങ്ങ് നന്നായിട്ട് കായ്ക്കും വേനലിൽ പച്ചക്കറി ഉണ്ടാകും അതെങ്ങനെയാ മുഴുവൻ പൊങ്ങല്യം നട്ടേക്കുമല്ലേ എല്ലാം കൂടെ നട്ടുവെച്ചാ ഒന്നും ഉണ്ടാകുകയല്ല വേരു വളരാനും തലഭാഗം വളരാനും സ്ഥലം വേണ്ടേ ദാമു സാംസയുടെ അച്ഛനെ കുറ്റപ്പെടുത്തി പറഞ്ഞു കാപ്പി ഒരു ശബ്ദത്തോടെ വലിച്ച് ഉള്ളിലേക്കെടുത്തു

0: പണിയുടെ വിയർപ്പിനൊപ്പം ചൂടുകാപ്പിയും അയാളെ ഒന്നുകൂടി വിയർപ്പിച്ചു. കാപ്പിക്കപ്പ് അടിയിലെ മട്ട് നിലത്തേക്ക് കമഴ്ത്തി ദാമു തിരിച്ചുകൊടുത്തു. അപ്പോൾ അയാൾ സാംസയെ അത്ഭുതത്തോടെ നോക്കി. അതിന് ദാമു ഇപ്പോഴല്ലോ ആദ്യമായി സാംസയെ കാണുന്നത്. എന്നിട്ടും അയാൾ നോട്ടം പിൻവലിച്ചില്ല, അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും എന്തോ ഒരു അത്ഭുത ശബ്ദവും ഒരു തവണ പുറപ്പെടുവിച്ചു. നിന്റെ പേരെന്തെന്നാ പറഞ്ഞത്? ഞാനതെപ്പോഴും മറന്നുപോകും, ദാമു ചോദിച്ചു.
1: സാംസ,
0: സാംസ പറഞ്ഞു. ഹേ, അതെന്തു പേരാ? നിന്റെ അച്ഛനത് എവിടുന്ന് കിട്ടി? കൊള്ളാലോ. ദാമു പിന്നെ സാംസയെ തന്നെ നോക്കി സംസാരിക്കാൻ തുടങ്ങി. എന്റെ ചെറുതിലേ ഞങ്ങൾ ഈ പറമ്പിലാ താമസിച്ചോണ്ടിരുന്നത്. അച്ഛനും അമ്മയും ഞങ്ങൾ പിള്ളേരും.
1: ഈ പറമ്പിലോ?
0: സാംസയും അത്ഭുതപ്പെട്ടു. സാധാരണ അവനങ്ങനെ ചോദിക്കുന്നതല്ല. എന്നാലും ഈ പറമ്പിൽ പണ്ട് വേറെ ആളുകൾ താമസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ
1: അതെങ്ങനെ ശരിയാകും?
0: ഇത് പണ്ട് മുതലേ ഞങ്ങളുടെ പറമ്പല്ലേ? ദേ ഇവിടെയായിട്ട് വരും. ദാമു കിളച്ചതിൽ ഒരു മൺകട്ടയെടുത്ത് അധികം ദൂരേക്കല്ലാതെ എറിഞ്ഞു. അവിടെ സമയത്ത് പിരിച്ചുവെക്കാത്തതുകൊണ്ട് പരസ്പരം തിക്കിത്തിരക്കുന്ന ഒരു വാഴക്കൂട്ടമുണ്ട്. പൊങ്ങല്യവും വട്ടയുമുണ്ട്, വേറൊന്നുമില്ല. സാധാരണ മണ്ണും പുല്ലും നിറഞ്ഞ പറമ്പ്. സാംസ അവിടെ ഒരു വീട് സങ്കൽപ്പിച്ചു നോക്കി. ഇല്ല, അത് ശരിയാകുന്നില്ല. അവിടം ഒരു പറമ്പ് മാത്രമാണ്. എന്റെ മൂത്ത ചേട്ടൻ ദേ ആ തെങ്ങേൽ കയറി തേങ്ങ ഇട്ടിട്ടുണ്ട്. ഏറ്റവും പൊക്കമുള്ള തെങ്ങ് നോക്കി ദാമു പറഞ്ഞു.
1: നിന്റെ വല്യമ്മ കണ്ടാ വഴക്കു പറയും.
0: വല്യമ്മ എല്ലാ ദിവസവും രാവിലെ അവിടെ നിന്ന് നടന്ന് ഇവിടെ വരെ പറമ്പ് നോക്കാൻ വരും. അന്ന് ഞങ്ങൾ മാത്രമാണ് ഇവിടെ താമസം. നിങ്ങളുടെ വീടൊക്കെ ഇന്നാളല്ലേ വന്നത്? ദാമു സാംസയുടെ വീടിന് നേരെ കൈ ചൂണ്ടി.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കോളൂ. 8592944444.
5: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ. നല്ല ഒരു യൂറോളജിസ്റ്റിനെ കാണണം.
4: അതിപ്പോ ചേവായൂർ എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെയിൽ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കോളൂ. 8592944444.
6: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
8: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
6: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
8: അതെന്താ മാഷേ?
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
8: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
9: ആകാശവാണി 103.6 റിയൽ FM പ്രധാന വാർത്തകൾ.
10: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിലെ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്നും നദ്ദ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ പുലിക്കളിക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാതെ വന്ന സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ഫണ്ട് ലഭിക്കാനാവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി യോഗം വിലയിരുത്തി. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട് തലക്കുളത്തൂർ CMM HSS രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് അയോധ്യയിൽ. ട്രസ്റ്റിന്

ലഭിച്ച സംഭാവനകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 യോഗം. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ മൻഖുർദ് മേഖലയിൽ 3 കെട്ടിടം തകർന്ന് 6 മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു. സ്ഥലത്ത് NDRF ഉൾപ്പെടെ വിവിധ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നു. റഷ്യയുടെ റോമൻ സഫിയുല്ലിനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: announces retirement from international football after five-time world champion Brazil suffers stunning 2-1 defeat against Norway in FIFA World Cup. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി 103.6 റിയൽ FM.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: കേരളത്തിന്റെ സമകാലിക ശില്പകലാരംഗത്ത് തനതായ മുദ്ര പതിപ്പിച്ച കലാകാരനാണ് വി കെ രാജൻ. തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിലും ബറോഡ MS യൂണിവേഴ്സിറ്റിയിലുമായി കലാപഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമായി നിരവധി സൃഷ്ടികൾ നടത്തുകയും സിംബോസിയങ്ങളിൽ അംഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പരമ്പരാഗത ശില്പകലയെക്കുറിച്ചുള്ള ആഴമേറിയ ജ്ഞാനവും കല്ല്, മരം, ഗ്രാനൈറ്റ് തുടങ്ങി വിവിധ മീഡിയങ്ങളിലുള്ള പരിജ്ഞാനവുമാണ് അദ്ദേഹത്തെ ശില്പകലാരംഗത്തെ ഒരു ഐക്കൺ ആക്കി മാറ്റുന്നത്. കോഴിക്കോട് ശില്പനഗരത്തിലും ഖസാക്കിന്റെ ഇതിഹാസത്തെ ആസ്പദമാക്കി തസറാക്കിൽ സ്ഥാപിച്ച ശില്പങ്ങളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട്. കേൾക്കാം വി കെ രാജന്റെ കലയും ജീവിതവും.
4: എൻ്റെ വീടിനടുത്തൊരു വല്യമ്മയുടെ ആങ്ങളെ ഉണ്ടല്ലോ, മാമൻ. ഞാൻ മാമനെ വിളിക്കുക. ഇപ്പം കേശവന്നൻ അങ്ങനെ പേര് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ആളിങ്ങനെ ഈ ചിത്രം കോപ്പിയിലാണ് ഇപ്പോഴും പണി, പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആളിങ്ങനെ ഞങ്ങളെ കാണാൻ വരയ്ക്കുന്നുണ്ടായിരുന്നു. അതൊരു ഇൻസ്പിറേഷനായിരുന്നു, വരയ്ക്കാനുള്ള ഇൻസ്പിറേഷനായിരുന്നു. പിന്നെ ഈ ശില്പത്തിലേക്ക് വരുന്ന എൻ്റെ വീടിനെ തൊട്ട് അടുത്ത് തന്നെ ഈ ആനേനെ ഉണ്ടാക്കുന്നൊരു പാർട്ടിയുണ്ട്. ഈ മുരിക്കിലാണ് ആന ഉണ്ടാക്കുക, എൻ്റെ ഫുള്ള് കളർ ചെയ്യും. അപ്പം അതിങ്ങനെ ഭയങ്കര രസമായിരുന്നു അത് കാണാനിട്ട്. അപ്പം ഞാനിത് കാണാനൊക്കെ പോവും, ഇയാൾ എങ്ങനെ ചെയ്യുന്നൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ ചിത്രത്തെക്കാൾ കൂടുതൽ താല്പര്യം എനിക്ക് ഈ കാർവിങ്ങിനോട് താല്പര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ അവിടെ നിന്ന് ചെറിയ മരത്തിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് കത്തിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ചില ഷേപ്പുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ അതേപോലെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിനോട് 10 കിലോമീറ്ററുള്ള ഇരിങ്ങാലക്കുടങ്ങി. അപ്പം അന്ന് പോലെ തന്നെ കഥകളി കാണാൻ വേണ്ടിയിട്ട് ഞാൻ സൈക്കിളിൽ പോകുന്നു രാത്രി. അശോക വനികാംഗം, അമ്മന്നൂർ മാധവ ചാക്യാരുടെ കൂത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിന് അതിന് പോവും, രാവിലെ വരും. അങ്ങനെയാണ് ഈ കുട്ടിക്കാലത്തൊരു രീതി. എനിക്കധികം മാർക്ക് കിട്ടിയിട്ടുള്ള ഒരാളല്ല. കോളേജിൽ അഡ്മിഷൻ കിട്ടാനൊക്കെ പോവായിരുന്നു, പക്ഷേ നമ്മളത്ര ശ്രമിച്ചില്ല. അങ്ങനെ ഇങ്ങനെ ഒരു വേസ്റ്റ് മാൻ പോലെ ഇരിക്കേണ്ട സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞു, തിരുവനന്തപുരത്ത് ഇങ്ങനെയുണ്ട് നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരുവനന്തപുരത്ത് കോളേജ് ഫൈനാൻസ് ചേരുന്നത്. അന്നെന്താ വെച്ചാൽ ഈ ചിത്രം ശില്പമൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഗതിയില്ലാന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു പണ്ട് 76 കാലഘട്ടത്തിൽ. അങ്ങനെ അവിടെ പോയി അഡ്മിഷൻ കിട്ടി. അപ്പോൾ വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ ഇഷ്ടത്തിനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ക്രൈസിസ് ഉണ്ട്. എനിക്ക് ഹോസ്റ്റലൊന്നും ചേരാൻ പറ്റിയില്ല. ഞാൻ ഒരു പൊട്ട ലോഡ്ജിലാണ് താമസിക്കുന്നത്. അന്ന് ടീച്ചറൊന്നുമില്ല, കനായി കുഞ്ഞിരാമനോ അല്ലെങ്കിൽ സന്താനരാജ ആരും ഇല്ല. പരസ്പരം ആൾക്കാർ ചർച്ച ചെയ്തിട്ടാണ് ഈ ശില്പം നല്ലതും ചിത്രം തീരുമാനിച്ചിരുന്നത്. സന്താനരാജ വന്നപ്പോൾ ഡ്രോയിങ്ങിനെ കുറിച്ചുള്ളൊരു നല്ല ഒരു പഠനം തരുന്നത്, ഈ ലൈൻസിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, കോണ്ടൂർ ലൈൻസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്പേസിൽ ഈ ഡ്രോയിങ് നമ്മൾ കമ്പോസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എങ്ങനെയാണ്. കനായി വന്നപ്പോൾ ഇങ്ങനെ ഇത് ആക്സിഡൻ്റലായിട്ടുള്ള ക്ലേയുടെ എക്സ്പ്രഷനും അല്ലെങ്കിൽ വർക്ക് എങ്ങനെ ചെയ്ത് തീർക്കാനും ഒക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഈ ഒരു മാട്രിക്സ് നല്ലൊരു വർക്കാണ് ഉണ്ടാക്കി തന്നത്. ഫസ്റ്റ് ഇയറിൽ സിമെൻറ്റിൽ കോൺക്രീറ്റിൽ ഉണ്ടാക്കി, അത് അക്കാഡമിക്കിലേക്ക് അയച്ചു. അതിന് അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞു. എസ്റ്റേറ്റ് അവാർഡാണ്. എന്നാൽ ആദ്യമായിട്ടാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് വരുമ്പോൾ കുറേ എതിർപ്പാണ്. പക്ഷേ അതിൽ ജൂറിയായിരുന്നത് ദേവമാഷും കുഞ്ഞാ മാഷും പിന്നെ MRD ദത്തനുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നു. പിന്നെ സന്തോഷം, കയ്യിൽ കാശില്ലാതെ കാശ് കിട്ടി. സർട്ടിഫിക്കറ്റിന് നല്ല വിലയുണ്ട്, പൈസക്കായിരുന്നു വിലയുണ്ടായിരുന്നത് അന്ന്. കനൈ അന്ന് ഈ വർക്ക് ചെയ്യുന്ന രീതി ആൾ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പോർട്രേറ്റ് ചെയ്യുക, അതിനൊരു ഫോം കൺസീവ് ചെയ്യുക എന്നൊക്കെ, ഈ ചെറിയ ഫോം എങ്ങനെ വലുതാക്കുക, വലിയ ഫോം എങ്ങനെ ചെറുതാക്കുക, ഇപ്പോഴും ആ പഠനത്തിൻ്റെ രീതി തന്നെയാണ് പോകുന്നത്. തിരുവനന്തപുരം പഠനം കഴിഞ്ഞപ്പോൾ ഇനി അപ്പോഴും ഗതിയില്ലാത്തൊരു അവസ്ഥയാണ് ശരിക്കും. നമുക്ക് മുന്നോട്ട് പോയാൽ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുരേന്ദ്രൻ നായർ എൻ്റെ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു നമുക്ക് പോകണം. എൻ്റെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ ബറോഡയിൽ പോയല്ലോ, പോകണമെന്ന് മോഹൻ ഉണ്ടായിരുന്നു. അപ്പോൾ സുരേന്ദ്രൻ വന്നപ്പോൾ കുറേ ശക്തി കിട്ടി, നേരെ അങ്ങോട്ട് പോയത് ബറോഡയ്ക്ക്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ സ്കൾപ്ചറിന് അഡ്മിഷൻ കിട്ടി. നേരത്തെ തന്നെ ഈ അബ്സ്ട്രാക്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാട്രിക്സ് എന്നുള്ള വർക്ക് അബ്സ്ട്രാക്റ്റാണ് ശരിക്കും. ബറോഡ എത്തി കഴിയുമ്പോൾ ഇതിന് കുറച്ചൊരു ഒരു മാറ്റം വന്ന്, കുറേ കൂടി ഫിഗർ ചെയ്യാൻ തുടങ്ങിയിട്ട്. ബറോഡ കഴിഞ്ഞ് വന്നപ്പോൾ സുഭാഷ് ബോസ് പാർക്കിലെ ഒരു ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഫിഗർ വെച്ചു. പക്ഷേ എനിക്ക് ആ ഫിഗർ അത്ര താല്പര്യമില്ല. പക്ഷേ ഫിഗറിൽ ആദ്യം അതിന് നിലനിൽപ്പുണ്ട് ആ വർക്കിന്. അത് കഴിഞ്ഞ് അവിടെ ഈ

ജാപ്പനീസ് സ്കൾപ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു ജപ്പാനിലേക്ക് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏകദേശം കോളേജ് വിട്ടതിന് ശേഷമാണ് ഗ്രാനൈറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 85 മുതൽ 88 വരെ ഞാൻ തൃശ്ശൂർ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് തിരുവനന്തപുരം കോളേജിൽ കിട്ടി ഈ ഒരു കൊല്ലത്തെ ഈ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അന്ന് തെക്കേൻ്റെ ഫുള്ള് കണ്ടില്ല, കോളേജിൽ പഠിക്കുന്നത് കാണാൻ പറ്റിയില്ല. തെക്കേൻ്റെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കല്ലിനോട് കുറേ കൊണ്ട് താല്പര്യം. എൻ്റെ വീട് പണിയുന്ന സമയം അത് തന്നെയാണ്. അപ്പോൾ ഈ കല്ലിങ്ങനെ ഇങ്ങനെ ഈ ലോറിയിൽ നിന്ന് വീഴുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശബ്ദവും ഒക്കെ വളരെയധികം താല്പര്യം തോന്നിയിട്ടുണ്ട്. അതിനിടയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ അമ്മി പോലുള്ള കല്ല് വാങ്ങി പണിക്കാരുടെ അടുത്ത് പോയിരുന്നു ഈ എങ്ങനെയാണ് അവർ ഈ ഉളി കാച്ചുന്നതും കല്ല് എങ്ങനെ ചിപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഉടയാപ്പം എങ്ങനെ ഉപയോഗിക്കുന്നതും മനസ്സിലാക്കിയിട്ട് ഞാൻ കുറേശ്ശെ തുടങ്ങി. അങ്ങനെയാണ് 89 ശരിക്ക് ഈ ഗ്രാനൈറ്റിൽ ഞാൻ തൊടുന്നത്. അതിനു മുമ്പ് ഈ ഗ്രാനൈറ്റ് തൊട്ടിട്ടേ ഇല്ല. ഞാനിപ്പോൾ ഒരുപാട് മീഡിയം ചെയ്തിട്ടുണ്ട്. ഈ സിമെൻറ്റിൽ ചെയ്തിട്ടുണ്ട്, പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്, പേപ്പറിൽ ചെയ്തിട്ടുണ്ട്, ടെറാക്കോട്ട ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പല മീഡിയങ്ങളും ചെയ്തിട്ടുണ്ട്. കാനായിക്ക് വേണ്ടി കുറേ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കാലത്തൊക്കെ. ട്രോഫികൾ, അതുപോലെ ഗാന്ധിയുടെ പ്രതിമ, പിന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ, പിന്നെ അങ്ങനെ ഒരു മെറ്റൽ വർക്ക്, ഇതൊക്കെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് കുറേ മീഡിയങ്ങളെ പറ്റിയുള്ളൊരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നിരന്തരം ലൈബ്രറിയാണ് നിന്നുണ്ടായിരുന്നത്. അന്ന് ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി, ഗോർക്കി ഭവൻ, ജനങ്ങൾ റഷ്യൻ ഗോർക്കി ഭവൻ, പിന്നെ പബ്ലിക് ലൈബ്രറി. കോളേജ് വിട്ടാൽ നേരെ ലൈബ്രറി പോയിരിക്കുകയാണ് പണിയിട്ടുണ്ടായിരുന്നത്. ധാരാളം റെഫറൻസ് നോക്കലുണ്ടായിരുന്നു. അങ്ങനെ പല മീഡിയങ്ങളിലും നമ്മൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന്. അതിലൊരു സ്ഥായിയായുള്ള സ്വഭാവം ഉണ്ടാക്കിയെന്നൊക്കെ പറയാൻ പറ്റില്ല, പക്ഷെ ട്രൈ ചെയ്യുന്നുണ്ടൊക്കെ. പിന്നെയാണ് ഈ സ്റ്റോണിൽ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും എൻ്റെ മീഡിയം സ്റ്റോണായി ഞാൻ തിരിച്ചറിയുന്നത്. അപ്പം പിന്നെ സ്റ്റോണിൽ കുറേശ്ശെ തുടങ്ങി. പിന്നെ വെച്ചെങ്കിൽ ഈ സുഭാഷ് ബോസ് പാർക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ജപ്പാനിലേക്ക് പോയില്ലോ. ഗ്രാനൈറ്റിലേക്ക് എന്നെ സ്വാധീനിച്ചുള്ളൊരു ഇത് ജപ്പാനി യാത്രയാണ്. ടെറ്റ്സൂസോ യമമോത്തോ എന്നുള്ളൊരു സ്കൾപ്റ്റർ, അവിടുത്തെ പ്രൊഫസറാണ്, ഒസാക്ക യൂണിവേഴ്സിറ്റിലെ പ്രൊഫസറാണ്. അപ്പം അങ്ങനെ ഞാൻ ഏറ്റവും വലിയ കമ്പനി. അയാൾക്ക് കമ്പനിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധൻ്റെ നാട്ടുകാരനുള്ള ഞാൻ, അങ്ങനെയാണ് എനിക്ക് താല്പര്യം വന്നത്. അപ്പം ഞങ്ങളിങ്ങനെ നിരന്തരം ഇങ്ങനെ സംസാരിക്കും, ഇന്ത്യൻ കൾച്ചർ, ബുദ്ധൻ, അതുപോലെ ജാപ്പനീസ് സ്കൾപ്റ്റർ, പിന്നെ അങ്ങനെ പല പല സാധനങ്ങൾ സംസാരിക്കും. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എവിടെയാണ് പോകേണ്ടതെന്ന് ഒരു ദിവസം ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ക്വാറികൾ കാണണം, പിന്നെ മ്യൂസിയം കാണണം, പിന്നെ ഈ ആർട്ടിസ്റ്റുമാരെ സ്റ്റുഡിയോ. കാരണം നമ്മളവിടെ പോലെ ആർട്ടിസ്റ്റുമാരെ സ്റ്റുഡിയോ നമുക്ക് ഒറ്റയ്ക്ക് പോയി കാണാൻ പറ്റില്ല. അവിടുത്തെ പ്രധാനമന്ത്രി കാണാൻ ചിലപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്ത് എളുപ്പമുണ്ടാവും, പക്ഷെ ഒരു സ്റ്റുഡിയോയിലും നമുക്ക് പോകാൻ പറ്റില്ല. പരിചയം ഉണ്ടെങ്കിൽ അവരുടെ സുഹൃത്തുക്കളാണെങ്കിൽ നമുക്ക് പോകാം. അവിടുത്തെ വലിയ മാസ്റ്റേഴ്സായ ആൾക്കാരെ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടുണ്ട്. അതിലെ മൗണ്ടനിൻ്റെ സൈഡിലാണ് അവരുടെ സ്റ്റുഡിയോ. അവരൊരു ഫാക്ടറി പോലെയാണ്, ഫോർക്ക് ലിഫ്റ്റ്, ഇന്നുമാറ്റിക് മെഷീൻ, എഞ്ചിനെ എയർ മെഷീൻ ഒക്കെ അവരുടെ കയ്യിലുണ്ട്. എൻ്റെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. നമ്മളവിടെ നിന്ന് അത്രയും സൗകര്യങ്ങളില്ല. അപ്പോൾ ഞാനിങ്ങനെ പല ഗോറികളും പല മെഷീനുകളും അതിങ്ങനെ പറഞ്ഞുതരും, ഇന്ന മെഷീൻ ഇങ്ങനെ ഉപയോഗിക്കുക. ഒരു ടൂള് തന്നെ ഒരെണ്ണമെന്നല്ല, ഒരു 10-20 ഉണ്ടാവും ടൂളൊക്കെ. ഒരു മെഷീനിൽ കുറേ മെഷീൻ ഉണ്ടാവും. അതുപോലെ എല്ലാ സാധനങ്ങളും, ഈ ഷൂ വരെ ഉണ്ടാവും. നമ്മൾ ഈ ഗൺബൂട്ടൊക്കെ നമ്മൾ ഒരു ജോഡി രണ്ട് ജോഡിക്ക് കഴിക്കുക, അവിടെ ഒരു 10-15 ജോഡിക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് കൊണ്ടാണ് എനിക്ക് ഈ സ്റ്റോണിൽ കുറേ കൂടി ഡീപ്പായി പോകാൻ പറ്റുന്നത്. ജോമെട്രിക്ക് പണ്ടിഷ്ടം, ക്ഷേത്രഗണിതങ്ങൾ എനിക്കിഷ്ടമാണ്. ശരിക്കും അമ്പലങ്ങളിൽ മുഴുവൻ നമ്മൾ ജോമെട്രിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയതില്ല, പ്രകൃതിയിൽ ഡ്രോയിങ് ഇല്ല. ജോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയിട്ടില്ല, പ്രകൃതിയിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കഥകളിയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൈദരാലി പാടുമ്പോഴോ അല്ലെങ്കിൽ ഇമ്രാന്തിരി പാടുമ്പോഴോ കൃഷ്ണനായരായാലും ഗോപികാശാനായാലും കൊട്ടക്കല് ശിവരാമനായാലും വളരെ ജോമെട്രിക്കലാണ് അവരുടെ ഈ അംഗവിക്ഷേപങ്ങളൊക്കെ. നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഒരു മ്യൂസിക് പാടുമ്പോൾ ഈ അംഗവിക്ഷേപങ്ങളും ജോമെട്രിക്കലായിട്ടാണ്. ഇത് തമ്മിൽ കൂട്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രാനൈറ്റിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ ജോമെട്രി എനിക്ക് താല്പര്യം ഉണ്ടാവാനുള്ളൊരു കാര്യം. പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളെ വെച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ മുഴുവൻ ജോമെട്രിക്കലാണ് എല്ലാ സാധനങ്ങളും. അവിടുത്തെ ജോമെട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു എന്താ പറയുക, ധ്യാനത്തിന് വേണ്ടിയാണ് ഈ അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടത്. അവിടെ ദൈവം ഇരിക്കണില്ല. സെമിറ്റിക് മതങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ദൈവത്തിൻ്റെ സങ്കല്പം വരുന്നത്. അതുവരെ നമ്മൾ ആരാധിക്കാൻ മാത്രമുള്ളൊരു സ്ഥലമാണ്. ആരാധിക്കാൻ ചെന്ന് പോയി ഇരിക്കുക, ചുറ്റും നടക്കുക, നമുക്കൊരു ഒരു പീസ് ഓഫ് മൈൻഡ് തരുന്നൊരു സ്ഥലം മാത്രമായിരുന്നു. അതിനനുസരിച്ചാണ് എൻ്റെ കൺസ്ട്രക്ഷൻ. ഉള്ളിലൊരു അമ്പലം, അതിൻ്റെ പുറത്തൊരു ചുറ്റമ്പലം, അതിൻ്റെ ചുറ്റം ഒരു ഗ്രൗണ്ട്, പിന്നെ ചുറ്റുമതിൽ. അങ്ങനെയാണ് എൻ്റെ കൺസ്ട്രക്ഷൻ. ഏത് അമ്പലം എടുത്താലും ശരി, പ്രത്യേകിച്ച് സൗത്ത് ഏരിയയിലെ അമ്പലങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. ദൈവസങ്കല്പത്തിലല്ല ശരിക്കും, പീസ് ഓഫ് മൈൻഡിന് വേണ്ടി ഉള്ള ഒരു സ്ഥലം മാത്രമായിട്ട്, മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം മാത്രമായിട്ടേ ഉള്ളൂ ശരിക്കും. ഈ ചുറ്റും ഭയങ്കര രീതി ശില്പങ്ങളൊക്കെ ഉണ്ടാവും. അമ്പലത്തിൻ്റെ ചൈത്യ ഹാൾ എന്ന് പറയുന്ന നടന്നു പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ വളരെ കാമൻ ക്വൈറ്റായുള്ള സ്ഥലമാണ്. മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ

0: വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുക. എല്ലാവിധ ചിന്തകളും ഇതിലൂടെ ഇല്ലാതായിട്ട്, മനസ്സെന്നുള്ള സാധനമില്ല, ശരിക്കും ബ്രെയിൻ തന്നെയാണ്. അപ്പോൾ ഈ ഇത് മുഴുവൻ കണ്ടതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ അവൻ വളരെ സമാധാനപ്രിയനായിട്ട് തീരണം എന്നൊരു ഉദ്ദേശത്തിലായിരിക്കും അത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥലമല്ല ശരിക്കും, അവിടെ ദൈവം ഒരു ബന്ധമില്ല. നമ്മുടെ ഇതിൽ ഈ അഭിഷേകങ്ങൾ എന്ന് പറയുന്നത് ആ കല്ലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, നെയ്യഭിഷേകം, പാലഭിഷേകം, അല്ലെങ്കിൽ ചാന്താട്ട് എന്നൊക്കെ പറയുന്നത് ആ കല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്രാവണ വെൽഗോളിൽ ഈ ബാഹുലിയുടെ മുകളിൽ 101 കൊണ്ട് പാൽ ഒഴിക്കുന്നത് ആ കല്ല് കെടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടും ഈ കെമിക്കൽ കൊണ്ട് ക്രാക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലാണ്ട് അത് ചെയ്തിട്ട് ഈ വരുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടാൻ കൊണ്ടില്ല. 3 തരം ആർക്കിടെക്ചർ നമ്മളവിടെ ഉണ്ട്. അതിലൊന്ന് സൗത്തിലെ ദ്രവീഡിയനാണ്, നോർത്തിലെ അമ്പലങ്ങളിലെ ആ ഇതിന് ആർക്കിടെക്ചറിൻ്റെ പേര് ഞാൻ മറന്നുപോയത്. ഇവിടുത്തെ ദ്രവീഡിയൻ സ്റ്റൈലാണത്. നമ്മളിപ്പോൾ ഈ തഞ്ചാവൂർ എടുത്താലും അല്ലെങ്കിൽ മറ്റേ മധുര എടുത്താലും സുചീന്ദ്ര എടുത്താലും ചിദംബരം ഏതമ്പലത്തിലും ആ ദ്രവീഡിയൻ രീതിയിൽ ഉണ്ടാക്കില്ല. പക്ഷെ അതൊന്നും കോപ്പിയല്ല, എല്ലാം വളരെ ഡിഫറെൻ്റ് രീതിയിൽ ഉണ്ടാക്കില്ല. വിശ്വകർമാക്കളാണ് ചെയ്യുന്നത്. അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, അവരെ ഏൽപ്പിക്കുകയാണ് ശരിക്കും. അപ്പോൾ അതിലൊരു സ്തബതയുണ്ടാവും, ആ സ്തബതയാണ് തീരുമാനിക്കപ്പെടുന്നത്, ഡിസൈൻ ചെയ്ത് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അത് രാജാവും സ്തബതയും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്. കൊണാർക്കിനെ കുറിച്ചിട്ട് പ്രദീപ റോയുടെ ഒരു പുസ്തകമുണ്ട്, ശിലാപത്മം എന്നുണ്ട്. ആ പുസ്തകം വായിച്ചാൽ കുറച്ചൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അവർ ഇങ്ങനെ ഇന്നിപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരാൾ നാളെ രാജാവ് പറയുകയാണ് അമ്പലം ഉണ്ടാക്കാൻ പോകണമെന്ന് പോയി വെക്കൂ. അത് അവരുടെ ഒരു രാജകൽപ്പന അനുസരിക്കുന്ന ആൾക്കാരായിരുന്നു. അവർ പോയി അമ്പലം ചെയ്ത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊരു അമ്പലം ഉണ്ടാക്കണം വെച്ചാൽ അത് ഉണ്ടാക്കിയിട്ടേ അവർ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതിനവർ കല്ല് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ചാൽ, പണ്ട് കല്ല് കണ്ടെത്താനാണ് ഉപയോഗിക്കുന്നത്. അവർ ജ്യോത്സ്യം പണ്ട് ഉപയോഗിച്ചിരുന്നു ആൾക്കാർ. പണ്ട് നമുക്ക് ജ്യോത്സ്യം ഇല്ല, ഗ്രീസിൽ നിന്ന് വരുന്ന ഈ ജ്യോത്സ്യ സമ്പ്രദായം അത് പിന്നെ പ്രബലമായി നമ്മുടെ നാട്ടിൽ. വരാഹമീരൻ്റെയൊക്കെ വിക്രമാദിത്യൻ്റെ കാലത്ത് പ്രബലമായത് അത് അവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇപ്പോൾ ഒരു കൃഷ്ണൻ്റെ അമ്പലമാണെന്ന് നിൽക്കുക. അപ്പോൾ അഷ്ടമി രോഗിണിയാണ് ഈ നാളൊക്കെ അവരങ്ങനെ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അഷ്ടമി രോഗിണി നാൾ വെച്ച് ഒരു പ്രശ്നം വയ്ക്കും. പ്രശ്നം വയ്ക്കുമ്പോൾ ഈ അവർ നോക്കുന്ന വിളക്കിനെ സാക്ഷി നിർത്തിയിട്ട് നോക്കുക. അപ്പോൾ വിളക്കിൻ്റെ തിരി കിഴക്കോട്ടാണെങ്കിൽ അവർ പറയും കിഴക്കോട്ട് ഇത്ര ദൂരം പോയി കഴിഞ്ഞാൽ കല്ല് കിട്ടും. അപ്പോൾ അത്രയും ദൂരം അവിടെ പോയതിനു ശേഷം അവർ അവിടെ ചെന്ന് അപ്പോൾ കല്ല് കാണുന്നു. അതെങ്ങനെയോ കല്ല് കാണുന്നു എന്നുള്ളതാണ് സംഭവം. ഇവിടെ കണ്ടിന്യൂ വീണ്ടും അങ്ങോട്ട് പോകും അത്ര, അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രശ്നം വെച്ച് നോക്കും, അത്രയേ ഉള്ളൂ. കല്ല് കണ്ടു. അപ്പോൾ അതിന് കുറേ ലെയറ് അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ മുലപ്പാൽ ഒഴിക്കും, ഒരു കുഴി ഉണ്ടാക്കിയിട്ട് എൻ്റെ അത് ഇല വെച്ച് മൂടും. ഒരു ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ആ മുലപ്പാൽ കേട് വന്നില്ല എന്ന് അതാണ് ശരിക്കും വിഗ്രഹം ഉണ്ടാക്കാൻ ഉപയോഗിക്കുക.
1: ഇതുവരെ കേട്ടത് ശില്പി വി കെ രാജന്റെ കലാജീവിതം. അടുത്ത ഭാഗം നാളെ ആർട്ട് കഫേയിൽ ഇതേ സമയം. നിർവഹണ സഹായം ആദിത്യൻ SS.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ആകാശവാണി 103.6 റിയൽ FM. ഇനി ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങൾ. '1983 എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ, വാണി ജയറാം എന്നിവർ പാടിയ ഗാനം

അടുത്ത ഗാനം അനന്തഭദ്രം എന്ന ചിത്രത്തിൽ മഞ്ജരി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ആകാശവാണി 103.6 റിയൽ എഫ് എം, സമയം 9 മണി. എഫ് എം പ്രധാന വാർത്തകൾ. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്മരണാഞ്ജലി അർപ്പിച്ചു. ധൈര്യത്തിന്റെയും ദേശീയതയുടെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും കാലാതീതമായ ഉദാഹരണമാണ് മുഖർജിയെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. മുൻ ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തതിന് ഇന്ത്യയിലെ ഇറാൻ എംബസി ഇന്ത്യാ ഗവൺമെന്റിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലെ ചരിത്രപരവും സാംസ്കാരികവും മാനുഷികവുമായ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ചടങ്ങെന്ന് ഇറാൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിലെ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് തലക്കുളത്തൂർ CMMHSSൽ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരം ഇന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിതരണം ചെയ്യും. കോട്ടയത്ത് തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ തകർത്ത് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. 2-3 ഇംഗ്ലണ്ടിന്റെ ജയം. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
1: പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: അരേ മോഹൻ ഭായ്, കാഫി ബിസി ലഗ് റഹേ ഹോ.
4: മൈ സോച് റഹാ ഹൂ കി ബിസിനസ് ശുരു കരൂ. ഏക് ഏജന്റ് നേ കഹാ കി മുദ്ര ലോൺ ജൽദി സാങ്ഷൻ കർവാ ദേഗാ, ബസ് പ്രോസസിംഗ് ഫീസ് ഓർ ലീഗൽ ഫീസ് ദേനി ഹോഗി. പേയ്മെന്റ് ലിങ്ക് ബി ഭേജാ ഹൈ.
3: അരേ മോഹൻ ഭായ്, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
4: सच?
3: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
4: समझ गया.
5: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
6: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
7: जन जन का रखे ध्यान टीबी मुक्त भारत अभियान. जन जन का रखे ध्यान टीबी मुक्त भारत अभियान.
8: निक्षय मित्र तो हम सबका साथ निभाते. टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते. जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार.
9: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है. आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं.
7: जन जन का रखे ध्यान टीबी मुक्त भारत अभियान.
8: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं. स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी.
10: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
11: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
12: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
13: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
14: ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിലൊരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.

0: ആരോഗ്യ ജാലകം. ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ നന്ദിനി, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം കൂർക്കമല്ലിയാണ്. പലപ്പോഴും ആൾക്കാർ തമാശയായി പറയുന്ന കൂർക്കമല്ലിയെ പലപ്പോഴും വില്ലനായി മാറാം. എപ്പോഴൊക്കെയാണ് നമുക്ക് കൂർക്കമല്ലി പ്രശ്നക്കാരനായി മാറുന്നത്? സാധാരണ കണക്കനുസരിച്ച് ഒരു 45% ആൾക്കാർ സാധാരണ എപ്പോഴെങ്കിലുമൊക്കെ കൂർക്കം വലിക്കാറുണ്ട്. അത് പലപ്പോഴും ക്ഷീണിച്ചുറങ്ങും. നമ്മൾ പറയുമല്ലോ, ക്ഷീണിച്ച് കൂർക്കം വലിച്ചുറങ്ങുന്നു എന്ന്. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്. പക്ഷേ ഇതൊരു ഹാബിച്വൽ സ്നോറിങ്, അതായത് സ്ഥിരമായുള്ള കൂർക്കം വലി ആകുമ്പോഴാണ് നമ്മളിതിനെ ശ്രദ്ധിക്കേണ്ടത്. ആരൊക്കെയാണ് ഈ കൂർക്കം വലി പ്രശ്നക്കാരനാവാൻ സാധ്യതയുള്ള ആൾക്കാർ? ഏറ്റവും സാധാരണയായി നമ്മൾ കൂർക്കം വലി കാണുന്നത് അമിതവണ്ണക്കാരിൽ, അതായത് ഒബീസിറ്റി ഉള്ള ആൾക്കാരിലാണ്. വേറെ ചില അസുഖങ്ങളുള്ളവരും, അതായത് സ്ഥിരമായ ഹാർട്ടിൻ്റെ അസുഖം, കിഡ്നി പ്രോബ്ലംസ്, ലിവർ പ്രോബ്ലംസ്, അങ്ങനെ സ്ഥിരമായ ക്രോണിക്

0: അസുഖങ്ങളുള്ള പലർക്കും ഈ കൂർക്കമലി ഒരു പ്രശ്നക്കാരനായി മാറിയേക്കാം. അതുമാത്രമല്ല, അലർജി പ്രശ്നമുള്ളവർ, തൈറോയിഡിൻ്റെ അസുഖങ്ങളുള്ളവർ എന്നിവർക്കും ഇത് കൂർക്കമലി അതായത് പ്രശ്നമാവുന്നത് എപ്പോഴാണ്, നമ്മൾ സ്ലീപ് അപ്നിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയിലേക്ക് ഇത് മാറുന്നോ ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതൊക്കെ കൂർക്കമലിക്കാരിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ കൂർക്കമലിയെ കാര്യമായി എടുക്കേണ്ടത്? അത് ചിലർക്ക് രാത്രികാലങ്ങളിലുള്ള ലക്ഷണങ്ങളാവാം, അതുപോലെ തന്നെ പകൽ സമയത്തുള്ള ലക്ഷണങ്ങളും ആവാം. അത് രാത്രികാലങ്ങളിൽ സ്ഥിരമായുള്ള കൂർക്കമലി, അത് വളരെ ശബ്ദത്തോടെയുള്ള കൂർക്കമലി ഒന്ന്. അത് സാധാരണയായി ഇതിൻ്റെ പ്രശ്നം വരുന്നത് ബെഡ് പാർട്ട്നേഴ്സ് അവരാണ് സാധാരണ പരാതിയുമായി എത്താറ്. കാര്യം അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല അതുകൊണ്ട്. അപ്പോൾ കൂർക്കമലിക്കാരിൽ ഏറ്റവും വലുത് ശബ്ദം നോയ്സ് പൊല്യൂഷനും തന്നെയാണ് ഒന്ന്. കൂടെ ഉള്ളവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സാധാരണ വീട്ടുകാരൊക്കെ ഇത് റെക്കോർഡ് ചെയ്തൊക്കെ കൊണ്ടുവരാറുണ്ട് സൗണ്ടൊക്കെ. അപ്പോൾ അതൊന്ന്. അതുമാത്രവുമല്ല, കുറെ അധികം സമയം ശ്വാസതടസ്സം, അതായത് ശ്വാസം ഉള്ളിലേക്കും ഇല്ല പുറത്തേക്കും പോവാതെ ഇരിക്കുന്ന രീതിയിലുള്ള ശ്വാസതടസ്സം വരുന്നുണ്ടോ, അത് ഒരു ഏകദേശം 8-10 സെക്കൻഡോളം നീണ്ടു നിൽക്കുന്ന ഒരു തടസ്സം വരുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി. അതുപോലെ തന്നെ പല ആവർത്തി യൂറിൻ പോകാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമായേക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഉറക്കത്തിൻ്റെ സമയത്ത്, കൂർക്കം വലിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയാം, അതുപോലെ തന്നെ പൾസ് റേറ്റിൽ വേരിയേഷൻസ് വരാം. ഓക്സിജൻ്റെ അളവ്, ശ്വാസത്തിന് തടസ്സം നേരിടുന്ന സമയത്ത് ഓക്സിജൻ്റെ അളവ് കുറയുകയും അതുമൂലം നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നു. അപ്പം ഡിസ്റ്റർബ്ഡ് സ്ലീപ്പാണ് ഇതിൻ്റെ ഒരു മെയിൻ ലക്ഷണം. ആ സ്ലീപ്പ് ഡിസ്റ്റർബൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പഴയ ആവർത്തി ഉണരുകയും പഴയ ആവർത്തി നല്ല ഡീപ്പായിട്ടുള്ള ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഒരു ലൈറ്റർ സ്ലീപ്പിലേക്ക് പോവുകയും അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ ഞെട്ടി ഉണരുകയും, അത് പലപ്പോഴും കണ്ണ് തുറന്ന് നമ്മൾ എവിടെയാണ് എന്താണെന്ന് അറിയുന്ന ലെവലിലേക്ക് എത്തണം എന്നില്ല, പക്ഷേ ആ ലൈറ്റർ സ്ലീപ്പിലേക്ക് എത്തുകയും അതുകൊണ്ട് നമ്മൾ ബാത്റൂമിലേക്ക് ഇടയ്ക്കിടയ്ക്ക്, അപ്പം പല ആവർത്തി യൂറിൻ പോകാനായി എഴുന്നേൽക്കേണ്ടി വരുന്ന, രാത്രിയിൽ പലതവണ എഴുന്നേൽക്കേണ്ടി വരുന്ന ആൾക്കാരിലും നമ്മളിത് ഒരു ഈ കൂർക്കമലി, സ്ലീപ്പ് അപ്നിയ എന്നിവ സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും ഐ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി ഐ ജി ലാഭമഴ.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഇനി കേൾക്കാം വർഷ രഞ്ജിത്ത് പാടിയ ഗാനം ചിത്രം ജീവൻ.

വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. ബഷീർ ഓർമ്മദിനം, മലപ്പുറത്ത് വിജയോത്സവം, മലമ്പനിക്കെതിരെ ജാഗ്രത, മഴക്കാല ഭക്ഷ്യസുരക്ഷ, ദാക്ഷായണി സ്വയം സഹായ സംഘം പദ്ധതി.

0: ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ബേപ്പൂരിലെ ആകാശമിഠായി ബഷീർ സ്മാരകത്തിൽ സംഘടിപ്പിച്ച ബഷീർ ഫെസ്റ്റ് 2026 വൈവിധ്യം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ബഷീറിന്റെ ജീവിതവും സാഹിത്യവും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കിയത്. രണ്ടു ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ബഷീർ ഫെസ്റ്റ് ബഷീർ വസതിയായ വൈലാലിൽ ഉദ്ഘാടനം ചെയ്ത് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.
1: എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തിന് ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ സാഹിത്യ ലോകത്തിന് പുതിയൊരു മാനം അദ്ദേഹം ഉണ്ടാക്കി എന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ ഓർത്തമാണ്. അതുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ പാവപ്പെട്ടവരുടെ മധ്യത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തിയായി മാറി എന്നുള്ളതാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിച്ചാലും കേരളത്തിന്റെ സുൽത്താനായി അദ്ദേഹം മാറി എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഭാഷ, അവരുടെ ഹൃദയവികാരം മനസ്സിലാക്കി ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടി ഇത്രയും വലിയ പ്രചുര പ്രചാരണം നടത്തിയ ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കേരളത്തിന് മറക്കാനേ കഴിയില്ല. നമ്മുടെ സമൂഹത്തിന് ആദർശ ശുദ്ധിയുടെ മുഖം അദ്ദേഹം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ആദർശത്തിന്റെ കാര്യത്തിലായാലും ആൾരൂപത്തിന്റെ കാര്യത്തിലായാലും അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പ്രത്യേകം ചിന്തിക്കുകയാണ്. ബേപ്പൂരിൽ അദ്ദേഹത്തെ കുറിച്ച് എന്തെല്ലാം കഥകൾ പറയുവാനുണ്ടാകും.
0: ബഷീർ കഥാഖ്യാനം, ചിത്രരചന, നാടകാവതരണങ്ങൾ, ക്യുസ് മത്സരം, മാജിക് ഷോ, പുസ്തക ചിത്ര പ്രദർശനങ്ങൾ, കുട്ടികളുടെ വിവിധ പരിപാടികൾ, ഭിന്നശേഷി കുട്ടികളുടെ സംഗമം, സാംസ്കാരിക പരിപാടികൾ എന്നിവ ഫെസ്റ്റിന്റെ മാറ്റുകൂട്ടി. പി എ മുഹമ്മദ് റിയാസ് MLA അധ്യക്ഷനായിരുന്നു.
2: വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയാണ് എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിയത്. വൈക്കം മുഹമ്മദ് ബഷീർ നമുക്കൊക്കെ ഒരു വികാരമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓരോ ഡയലോഗുകളും വാചകങ്ങളും നമുക്ക് ചിരി മാത്രമല്ല പലപ്പോഴും കണ്ണീരും നൽകുന്നതാണ്. മനുഷ്യന്റെ സന്തോഷത്തിന്റെ, കണ്ണീരിന്റെ, പ്രണയത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സഹിഷ്ണുതയുടെ, പ്രകൃതി സ്നേഹത്തിന്റെ എല്ലാം കരുത്തായി എന്നും നമുക്കൊപ്പമുള്ള ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ക്ഷണിക്കുക.
0: മലപ്പുറം ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ പൊതുപരീക്ഷകളിൽ കൈവരിച്ച നേട്ടങ്ങൾ ആഘോഷമാക്കി മലപ്പുറത്ത് വിജയോത്സവം സംഘടിപ്പിച്ചു. തിരൂർ BP അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളെയാണ് പരിപാടിയിൽ ആദരിച്ചത്. ആദവനാട് സ്കൂളിന് 4 കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ച 3-നില കെട്ടിടവും നാടിന് സമർപ്പിച്ചു. പരിപാടി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി N. ശംസുദ്ദീൻ.
3: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ലേണിംഗ്, നമ്മുടെ പഠന സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാലമായി. അപ്പൊ അതിനൊക്കെ നല്ല ഉറപ്പുള്ള, നല്ല ഹൈജീനിക്കായ, മനോഹരമായ കെട്ടിടങ്ങളും കൂടി സ്കൂളിലുണ്ടാവണം. അപ്പൊ അതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായി ആർജിച്ചെടുക്കുമ്പോൾ ഓരോ സ്കൂളിനും അത് അഭിമാന മുഹൂർത്തമാണ്. അങ്ങനെ നിങ്ങളുടെ ഈ അഭിമാനത്തിൽ, നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ എനിക്കും ഏറെ ആഹ്ലാദമുണ്ട്. പല സ്കോളർഷിപ്പ് പരീക്ഷകൾക്കൊക്കെ ഇപ്പോൾ, ഉദാഹരണത്തിന് NMMS പരീക്ഷയ്ക്ക് ഒരു കുട്ടി മലപ്പുറത്ത് ജയിക്കണമെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ ഒരു ആവറേജാണ്, ഇപ്രാവശ്യം ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം, 140 മാർക്ക് വേണമായിരുന്നു. എന്നാൽ തെക്കൻ കേരളത്തിൽ ഒരു കുട്ടി പാസ്സാകണമെങ്കിൽ 129 മാർക്ക് മതി. അപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ കേട്ടാൽ തോന്നുന്നത് എന്തോ ഒരു വിവേചനമാണല്ലോ, മലപ്പുറത്തുകാർക്ക് അധികം മാർക്ക് വെച്ചിരിക്കുകയെന്നാണ്. അതല്ല, മലപ്പുറത്ത് ഈ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണവും ജയിക്കുന്ന കുട്ടികളുടെ എണ്ണവും, കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികളുടെ എണ്ണവും കൂടുതലായി പോയപ്പോൾ ഇത്ര കുട്ടികളെ ജയിപ്പിക്കാവൂ ഒരു ജില്ലയിൽ നിന്നൊരു കണക്കുണ്ട്. അപ്പൊ ആ ഗണത്തിൽ പെടണമെങ്കിൽ ഇവിടുത്തെ കുട്ടി 140 മാർക്ക് വാങ്ങിയാലേ ആ ഗണത്തിൽ പെടൂ. എന്നാൽ കോട്ടയത്ത് 129 മാർക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടി ആ ജില്ലക്ക് അനുവദിച്ച എണ്ണത്തിൽ പെടും. അപ്പൊ അത് പ്രത്യക്ഷത്തിൽ കേട്ടപ്പോ എനിക്കും തോന്നി എന്തോ ഒരു വിവേചനമാണല്ലോ എന്ന്. പക്ഷെ വിവേചനമല്ല, നമ്മുടെ ജില്ലയുടെ മികവാണത്. ഈ ജില്ലയിലുണ്ടായ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ ഒരു പ്രതിഫലനമാണ്. കാരണം അത്രയേറെ മത്സരവും അതുപോലെ ഔന്നിത്യവും നമ്മുടെ ജില്ലയിലെ കുട്ടികൾക്കിടയിൽ വന്നു എന്നാണ്.
0: മലമ്പനിക്കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ശുദ്ധജലത്തിൽ മുട്ടയിട്ട് പെരുകുന്ന അനോഫലിസ് കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്. പനി ബാധിച്ചാൽ രക്തപരിശോധനയിലൂടെ രോഗം കണ്ടെത്താം. മലമ്പനി ലക്ഷണങ്ങൾക്ക് മറ്റ് പനിയുടെ ലക്ഷണങ്ങളുമായി സാമ്യമുണ്ടെന്നതിനാൽ മലമ്പനിയല്ലെന്ന് പരിശോധിച്ച് ഉറപ്പാക്കേണ്ടത് അനിവാര്യതയാണ്. ഇതര സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് മടങ്ങുന്നവരിലെയും അതിഥി തൊഴിലാളികളിലെയും പനിയിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. മലമ്പനിക്ക് ഫലപ്രദ ചികിത്സ ഗവൺമെന്റ് ആശുപത്രികളിൽ സൌജന്യമായി ലഭ്യമാണ്. മലമ്പനി പ്രതിരോധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ റിയാസ് KP.
4: ഏറെക്കുറെ നിർമ്മാർജ്ജനം

0: ചെയ്തു എന്ന് കരുതിയ ചില രോഗങ്ങൾ പുതിയ രൂപത്തിൽ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ 2030 നമ്മുടെ സംസ്ഥാനത്തു നിന്നും രാജ്യത്തു നിന്നും മലമ്പനി തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ആരോഗ്യവകുപ്പ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മലമ്പനി എലിമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള യാത്ര അത്ര എളുപ്പമുള്ള ഒന്നല്ല. നമ്മുടെ രാജ്യത്തെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും മറ്റും മലമ്പനി ഇപ്പോഴും സ്ഥിരമായി എൻഡെമിക്കായി നിൽക്കുന്ന പ്രദേശങ്ങൾ ഇപ്പോഴുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തു നിന്നും പല ആവശ്യങ്ങൾക്കായി മറ്റ് സംസ്ഥാനങ്ങളും രാജ്യങ്ങളും സന്ദർശിച്ച് മടങ്ങുന്നവരിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂട്ടത്തോടെ നമ്മുടെ നാട്ടിലേക്ക് ജോലിക്കായി വരുന്ന അതിഥി തൊഴിലാളികളിലുമാണ് നിലവിൽ മലമ്പനി രോഗം കണ്ടുവരുന്നത്. ഈ സാഹചര്യത്തിലാണ് അതിഥി തൊഴിലാളികളുടെ കോഴിക്കോട് ജില്ലയിലേക്കുള്ള പ്രധാന എൻട്രി പോയിന്റുകളായ കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷനുകളിൽ രാത്രികാല രക്തപരിശോധന നടത്തി അവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ശ്രമിക്കുന്നത്. ഹമാര മെഹമാൻ സ്വസ്ഥ മെഹമാൻ എന്ന് പേരിട്ടുള്ള ഈ ഒരു പരിപാടി കോഴിക്കോട് ജില്ലാ വെറ്റർ കൺട്രോൾ യൂണിറ്റിലെ ആരോഗ്യ പ്രവർത്തകരാണ് നിലവിൽ ചെയ്തു വരുന്നത്. മാത്രവുമല്ല, അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ, വാസസ്ഥലങ്ങൾ, നിർമ്മാണ കേന്ദ്രങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ചും ഊർജിതമായി മലമ്പനി പരിശോധന ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഓരോ ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രങ്ങളുടെയും പരിധിയിലുള്ള ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്, MLSP, ആശാ പ്രവർത്തകർ എന്നിവരണി ചേരുന്ന ജാക്ക് ടീമാണ് ദിവസേനയുള്ള ഗൃഹ സന്ദർശനത്തിലൂടെ പനിയുള്ളവരെ തെരഞ്ഞുപിടിച്ച് രക്തസാമ്പിളുകൾ ശേഖരിക്കുന്നതും അതിഥി തൊഴിലാളികളുടെ സ്ക്രീനിംഗ് നടത്തുന്നതും. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന രക്തസാമ്പിളുകൾ അതാത് ആരോഗ്യ കേന്ദ്രങ്ങളിലെ ലാബ് ടെക്നീഷ്യന്മാർ വഴി രോഗനിർണയം നടത്തി പോസിറ്റീവ് ആവുന്ന പക്ഷം മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സമ്പൂർണവും സമൂലവുമായ ചികിത്സ സൗജന്യമായി നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇവിടെ നാം പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, മലമ്പനിക്ക് മറ്റ് പനിയുടെ ലക്ഷണങ്ങളുമായി ഏറെ സാമ്യമുള്ളതിനാൽ തുടക്കത്തിലെ തന്നെ രോഗനിർണയം നടത്തി പരിപൂർണമായ ചികിത്സ ഉറപ്പാക്കുന്നത് വഴി സമൂഹത്തിൽ മലമ്പനിയുടെ വ്യാപനം കുറയ്ക്കാൻ ഏറെ സഹായിക്കുന്നു എന്നുള്ളതാണ്.
1: മഴക്കാലമെത്തിയതോടെ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത അനിവാര്യമായിരിക്കുകയാണ്. ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർശന പരിശോധനകളും നടപടികളും പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ വ്യാപക നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ശുചിത്വമില്ലാത്ത അന്തരീക്ഷത്തിൽ ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതും മായം കലർത്തുന്നതുമടക്കം നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കി. മഴക്കാല ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കോഴിക്കോട് എലത്തൂർ സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ വിമൽ CA.
2: June 15 മുതൽ ആരംഭിച്ച ഓപ്പറേഷൻ മൺസൂൺ കോഴിക്കോട് ജില്ലയിൽ നാളിതുവരെ 1000 പരിശോധനകളാണ് നടത്തിയത്. ഇതിൽ 593 സാമ്പിളുകൾ ശേഖരിച്ച് ലാബിൽ അയച്ചിട്ടുണ്ട്. ഇവയിൽ 67 സ്കൂളുകളും 164 മത്സ്യ സ്റ്റാളുകളും 38 തട്ടുകടകളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. 4 അനാഥ മന്ദിരങ്ങൾ അല്ലെങ്കിൽ അഗതി മന്ദിരങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1094 പരിശോധനകളാണ് നടന്നത്. അതുപോലെ തന്നെ 165 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനായിട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 5 സ്ഥാപനങ്ങൾക്കെതിരെ കേസും ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം നിയമ നടപടികളിലൂടെ 566,000 രൂപയാണ് പിഴയായിട്ട് ഇതുവരെ ഈടാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ചരിത്രത്തിൽ തന്നെ റെക്കോർഡായ ഒരു പ്രവർത്തനമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ജാഗ്രത പുലർത്തുക. മനോഭാവമാണ് യഥാർത്ഥത്തിൽ മാറേണ്ടത്. കൃത്യമായ നല്ല മനോഭാവമുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച്, നമ്മുടെ സ്ഥാപനം എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് നല്ല മനോഭാവമുണ്ടെങ്കിൽ വൃത്തി അല്ലെങ്കിൽ ഹൈജീൻ സ്വാഭാവികമായിട്ടും വരും. ഹൈജീൻ തീർച്ചയായിട്ടും ഒരു മനോഭാവം മാത്രമാണ്. ഇതിൽ പറയുന്ന ചെറിയ വീഴ്ചകൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാകും. അവിടെ അത് ചിലപ്പോൾ അറിയാതെ ഉണ്ടായ ഒരു വീഴ്ചയായിരിക്കാം. പക്ഷേ പല സ്ഥാപനങ്ങളിലും ചെല്ലുമ്പോൾ കാണുന്നത് കാലങ്ങളായിട്ട് വൃത്തിയാക്കാത്ത മാറാലയും അതേപോലെ തന്നെ എലിക്കാഷ്ടവും പൂച്ചക്കാഷ്ടവും ഒക്കെ കാണപ്പെടുന്ന സ്ഥാപനങ്ങളാണ് ഈയിടെയായിട്ട് പല കടകളിലും കാണുന്നത്. അതൊക്കെ മനോഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പം മാറേണ്ടത് മനോഭാവമാണ്. കൃത്യമായ മനോഭാവം ഓരോരുത്തരിലും ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനും സംരംഭകത്വ വികസനത്തിനും ദാക്ഷായണി സ്വയം സഹായ സംഘങ്ങൾ എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കും. പദ്ധതിയുടെ പരീക്ഷണഘട്ടം പാലക്കാട് ജില്ലയിലാണ് നടപ്പാക്കുക. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് ജീവിതം സമർപ്പിച്ച സാമൂഹ്യ പ്രവർത്തകയും പട്ടികജാതി വിഭാഗത്തിലെ ആദ്യ വനിതാ ബിരുദധാരിയും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 15 വനിതകളിൽ ഒരാളുമായ ദാക്ഷായണി വേലായുധനോട് ആദരസൂചകമായാണ് പദ്ധതിക്ക് അവരുടെ പേര് നൽകിയത്. പട്ടിക വിഭാഗത്തിലെ വനിതാ സംഘങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നിലവിലെ സംരംഭങ്ങൾ വിപുലീകരിക്കാനും പദ്ധതിയിലൂടെ സാമ്പത്തിക പിന്തുണ ലഭിക്കും. പദ്ധതിയെക്കുറിച്ച് മന്ത്രി KA തുളസി.
3: പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആദ്യ ബിരുദധാരിയായിട്ടുള്ള ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന വനിതാ നേതാവ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട

0: വനിതാ സംരംഭകർക്കായിട്ട് അവരുടെ ഒരു, നമ്മളെപ്പോഴും സമൂഹത്തില് കോടിക്കണക്കിന് രൂപ വിവിധ പദ്ധതികളിലായി നമ്മുടെ വകുപ്പിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് നടത്തി വരുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, സ്ത്രീകൾക്കൊരു സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുകയാണ്. നമ്മൾ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായിട്ടും മറ്റും വിശദമായിട്ടുള്ള ചർച്ചകൾ എങ്ങനെ ഇതിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പ്രധാനം എപ്പോഴും നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും അത് വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരു സ്ത്രീക്ക് സാമ്പത്തിക സുരക്ഷിതത്വം വളരെ അത്യാവശ്യമാണ് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് ഒരു പുതിയ സ്കീമിന് നേതൃത്വം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സ്വയം സംരംഭകത്വ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ഒരു പദ്ധതി അവര് പ്രപ്പോസൽ സമർപ്പിക്കുമ്പോൾ അതിന്റെ 75% സബ്സിഡി ആയിട്ട് അത് 10 ലക്ഷം രൂപ ഫിക്സ് ചെയ്തുകൊണ്ട് വകുപ്പ് കൊടുത്തുകൊണ്ട് അവരെ ഒരു സാമ്പത്തിക സ്വാശ്രയത്തിലേക്ക് ഉയർത്തുക എന്നുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ സ്ത്രീകള് ഒരു സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതിനൊരു നല്ല പേര് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തിയിട്ടുള്ള വനിതാ നേതാക്കന്മാരെ പലരും നമ്മൾ അവരെ കുറിച്ച് കൂടുതൽ പഠിച്ചു. അപ്പൊ അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പേര് ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന വനിതാ നേതാവിന്റെ ആണ് എന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ നടപ്പിലാക്കാൻ പോകുന്ന അവരെ സ്വാശ്രയത്തിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിക്ക് ദാക്ഷായണി എന്നുള്ള പേര് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, അവതരണം രചന കെ ആസാദ്, തയ്യാറാക്കിയത് വൈ പി ഹബീബ് റഹ്മാൻ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
3: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
5: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
6: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗോധ എന്ന ചിത്രത്തിൽ സിതാര കൃഷ്ണഗോപാൽ ആലപിച്ചത്. സംഗീതം ഷാൻ റഹ്മാൻ.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
5: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
6: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
7: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
6: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്. ഫസ്റ്റ് അപ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
0: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: ചലച്ചിത്രഗാനങ്ങൾ FM പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി 103.6 FM, സമയം 10:00.

FM പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തിനിടയിൽ ജമ്മുകാശ്മീരിലെ അമർനാഥിൽ 56,000-ലധികം ഭക്തർ ദർശനത്തിനെത്തി. യാത്രയുടെ മൂന്നാം ദിവസമായ ഇന്നലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 24,000-ലധികം തീർത്ഥാടകരാണ് ഗുഹാക്ഷേത്രത്തിൽ പ്രണാമമർപ്പിക്കാനെത്തിയത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. ഭാരതീയ ജനതാ സംഘം സ്ഥാപകൻ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മദിനമായ ഇന്ന് രാഷ്ട്രം അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ഈ അവസരത്തിൽ സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ ഗവൺമെന്റുമായി സഹകരിച്ച് കൊൽക്കത്തയിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കും. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, സാംസ്കാരിക ദേശീയത എന്നിവയുടെ ശക്തനായ വക്താവായിരുന്നു ഡോക്ടർ മുഖർജിയെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ വാഹന വ്യവസായം ജൂണിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചതെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ റിപ്പോർട്ട്. വാർഷികാടിസ്ഥാനത്തിൽ 21.8% വളർച്ചയും മെയ് മാസത്തേക്കാൾ 1.03% വളർച്ചയുമാണ് രേഖപ്പെടുത്തിയത്. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. പരിയാരം കോരമ്പീടികയിലെ ജാഫറിന്റെ മകൻ മുഹമ്മദ് നജ്മാനാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. പുലർച്ചെ 5:30 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്,
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്,
5: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ബാൾട്ടി എന്ന ചിത്രത്തിലെ ഗാനം.

0: ആകാശവാണി 103.6 ശ്രീലഫം. ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലെ പര്യടനം

സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പസഫിക് മേഖലയെന്ന പ്രതിബദ്ധത ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. 2018 ആദ്യ ഇന്തോനേഷ്യ സന്ദർശനവേളയിൽ രണ്ട് രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധവും പരസ്പര പങ്കാളിത്തവും ശക്തിപ്പെടുത്താൻ സഹായിച്ചെന്നും കഴിഞ്ഞ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ സന്ദർശനത്തിന് ശേഷം ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടതായും നരേന്ദ്രമോദി വ്യക്തമാക്കി. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച ഇന്റർ ഗവൺമെന്റൽ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സിന്റെ 9th സെഷനിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഇന്നാരംഭിക്കുന്ന ഈ സമ്മേളനം ഐക്യരാഷ്ട്രസഭയുടെ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റാണ് സംഘടിപ്പിക്കുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലും നയത്തിലും ഉയർന്നുവരുന്ന പുതിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അംഗരാജ്യങ്ങൾ, അന്താരാഷ്ട്ര സംഘടനകൾ, ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റികൾ, വിദഗ്ധർ എന്നിവർ ഈ സമ്മേളനത്തിൽ ഒത്തുചേരുമെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉടൻ സിറിയ സന്ദർശിക്കുമെന്ന് സിറിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ അറിയിച്ചു. 2024 മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് പുറത്താക്കപ്പെട്ടതിനുശേഷം സിറിയ സന്ദർശിക്കുന്ന ആദ്യ പാശ്ചാത്യ നേതാവാണ് ഇമ്മാനുവൽ മാക്രോൺ. നാളെയും മറ്റന്നാളും തുർക്കിയിലെ അങ്കാറയിലെ നാറ്റോ ഉച്ചകോടിയിൽ മാക്രോൺ പങ്കെടുക്കും. ഇതിനുശേഷമായിരിക്കും സിറിയൻ സന്ദർശനം. പോർച്ചുഗൽ, ഗ്രീസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ കാട്ടുതീ പടരുന്നു. പോർച്ചുഗലിൽ 3 ദിവസത്തിലേറെയായി തുടരുന്ന വൻ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ സ്പെയിനും ഇറ്റലിയും കൂടുതൽ സുരക്ഷാ സേനയെയും സാമഗ്രികളെയും അയച്ചു. ഗ്രീസിലെ രണ്ടാമത്തെ വലിയ നഗരമായ തെസലോനിക്കയിലെ ഒരു റീസൈക്ലിംഗ് പ്ലാന്റിലേക്ക് കാട്ടുതീ പടർന്നതിനെ തുടർന്ന് വിഷപ്പുക ഉയർന്ന സാഹചര്യത്തിൽ ജനങ്ങളോട് വീടുകളിൽ തന്നെ തുടരാനും ജനലുകളും വാതിലുകളും അടച്ചിടാനും അധികൃതർ നിർദ്ദേശം നൽകി. ഗ്രീക്ക് തലസ്ഥാനമായ ഏതൻസിന് പടിഞ്ഞാറ് മാന്ദ്ര മേഖലയിലെ പൈൻ വനങ്ങളിലും കാട്ടുതീ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതണയ്ക്കാൻ 155 അഗ്നിശമന സേനാംഗങ്ങളെയും 16 വിമാനങ്ങളെയും 6 ഹെലികോപ്റ്ററുകളെയും നിയോഗിച്ചിട്ടുണ്ട്. മധ്യ പോർച്ചുഗലിലെ വൌസേല മേഖലയിലുണ്ടായ കാട്ടുതീയിൽ ഇതിനകം 12,000 ഹെക്ടർ പ്രദേശം കത്തിയമർന്നതായി യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് സാറ്റലൈറ്റ് മാപ്പിംഗ് ഏജൻസി വ്യക്തമാക്കി. ഇവിടെ തീയണയ്ക്കാൻ 1,200 അഗ്നിശമന സേനാംഗങ്ങൾ രംഗത്തുണ്ട്. സ്പെയിനിലെ ജിറോണ മേഖലയിൽ വെള്ളിയാഴ്ച പടർന്ന കാട്ടുതീയിൽ 2,200 ഹെക്ടർ വനം നശിച്ചു. കാട്ടുതീ 40 കിലോമീറ്റർ ചുറ്റളവിൽ തീ പടർന്നതിനാൽ നിയന്ത്രണ വിധേയമാക്കാൻ പ്രയാസമാണെന്ന് കാറ്റലൻ ഫയർ സർവീസ് വ്യക്തമാക്കി. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000 ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. രക്ഷപ്പെട്ടവരുടെ എണ്ണം 6,462 ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് പറഞ്ഞു. വീട് നഷ്ടപ്പെട്ടവരെയും ദുരിതബാധിതരെയും സഹായിക്കാൻ 80 താൽക്കാലിക ക്യാമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജൂൺ 24 ഭൂകമ്പങ്ങൾക്ക് ശേഷം വെനിസ്വേലയിൽ 995 തുടർചലനങ്ങളാണ് രേഖപ്പെടുത്തിയത്. സഹകരണ മന്ത്രാലയത്തിന്റെ 5th സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിൽ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർസി സമൃദ്ധി ദർശനത്തിന് അനുസൃതമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നിരവധി പ്രധാന സംരംഭങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിടും. 232 ധാന്യസംഭരണ ഗൗഡൌണുകളും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ അനധികൃത കൽക്കരി ഖനനവും മോഷണവും സംബന്ധിച്ച സാഹചര്യം കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ജി കിഷൻ റെഡ്ഡിയും ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗത്തിൽ അവലോകനം ചെയ്തു. ധൻബാദിലും സമീപ പ്രദേശങ്ങളിലും അനധികൃത കൽക്കരി ഖനനവും മോഷണവും വർദ്ധിച്ചു വരുന്നതിൽ അമിത്ഷാ ആശങ്ക അറിയിച്ചു. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ ആരംഭിച്ചു. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗോഹട്ടിയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾ തമ്മിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാർക്കോ

കൺട്രോൾ ബ്യൂറോയ്ക്കാണ് യോഗത്തിന്റെ ചുമതല. രാസലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കലും ഏകോപനവും ശേഷി വികസനവും സ്ഥാപനപരമായ സഹകരണവുമാണ് യോഗത്തിന്റെ ലക്ഷ്യങ്ങൾ. രാജ്യത്തെ വാഹന വ്യവസായം ജൂണിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചതെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷന്റെ റിപ്പോർട്ട്. വാർഷികാടിസ്ഥാനത്തിൽ 21.8% വളർച്ചയും മെയ് മാസത്തേക്കാൾ 1.03% വളർച്ചയുമാണ് രേഖപ്പെടുത്തിയത്. യാത്രാവാഹനങ്ങളുടെ ചില്ലറ വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 28.63% ജൂണിൽ 2.5% വർധനയുമാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ സുരക്ഷിതമായി ഹോർമുസ് കടലിടുക്ക് കടന്നതായി രാസവള മന്ത്രാലയം അറിയിച്ചു. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഡയമോണിയം ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു.

0: അനധികൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ സുരക്ഷിതമായി ഹോർമുസ് കടലിടുക്ക് കടന്നതായി രാസവള മന്ത്രാലയം അറിയിച്ചു. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഡയമോണിയം ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്നും നദ്ദ അറിയിച്ചു. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട്ട് തലക്കുളത്തൂരിൽ CMMHSSൽ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്നേഹിൽകുമാർ സിംഗ് പദ്ധതി വിശദീകരണം നൽകുന്ന യോഗത്തിൽ ഏലത്തൂർ MLA വിദ്യാബാലകൃഷ്ണൻ അധ്യക്ഷയാകും. PSC യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ആസൂത്രണ ബോർഡിലെ പരീക്ഷാക്രമക്കേട്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പരീക്ഷ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകളുടെ പുരസ്കാരം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് വിതരണം ചെയ്യും. തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നതിനോട് യോജിപ്പില്ലെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നാണ് അഭിപ്രായമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. US ആസ്ഥാനമായ കോറോ ഹെൽത്ത് കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പ് അല്പസമയത്തിനകം കൊച്ചിയിൽ ചർച്ച നടത്തും. ചർച്ചയിൽ പങ്കെടുക്കാൻ കമ്പനി അധികൃതർക്ക് തൊഴിൽ വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എറണാകുളം തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ലേബർ കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച. എറണാകുളം ഗസ്റ്റ് ഹൌസിലെ ചർച്ചയിൽ ജനപ്രതിനിധികളും പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരും ഉൾപ്പെടെ പങ്കെടുക്കും. വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണ എറണാകുളത്തെത്തി കമ്പനി അധികൃതരുമായി നേരിട്ട് ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. വയോജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വയോജനക്ഷേമത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും. സിക്കിം പർവ്വതാരോഹക ഷെയറിംഗ് ചോദൻ യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ റഷ്യയിലെ എൽബ്രസ് വിജയകരമായി കീഴടക്കി. ഇന്നലെ പ്രാദേശിക സമയം രാവിലെ 7:30 അവർ കൊടുമുടിയുടെ നെറുകയിലെത്തിയത്. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കീഴടക്കുക എന്ന പ്രശസ്തമായ 7 സമ്മിറ്റ്സ് ചലഞ്ചിലെ ഷെറിങ്ങിന്റെ രണ്ടാമത്തെ വിജയകരമായ മുന്നേറ്റമാണിത്. 2025 ഓഗസ്റ്റിൽ അവർ ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കിയിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ തകർത്ത് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ 2-3 ഇംഗ്ലണ്ടിന്റെ ജയം. നേരത്തെ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിലെത്തിയിരുന്നു. നാളെ പുലർച്ചെ 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും. ബ്രസീലിന്റെ മുതിർന്ന കളിക്കാരൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 6 ലോകകപ്പ് കിരീടമെന്ന ബ്രസീലിന്റെ പ്രതീക്ഷകൾ അവസാനിച്ചതിന് തൊട്ടുപിന്നാലെയാണ് 34-കാരനായ നെയ്മർ അന്താരാഷ്ട്ര കരിയറിന് തിരശീല വീഴ്ത്തുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
2: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
3: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശവാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
5: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
4: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ.
5: കൂടെ മൈജി സൂപ്പർ EMI ബാങ്ക്.

0: കാഷ്ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
1: എന്നും എപ്പോഴും എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് രചിച്ച് വിദ്യാസാഗർ ഈണം നൽകി ഹരിശങ്കർ പാടിയ ഗാനം.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാലെന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ.
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
7: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
8: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് വിപണിയിൽ നിന്ന് സ്വർണം ഗ്രാമിന് 13,440 രൂപ, പവന് 1,07,520 രൂപ.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
7: റീഗൽ ജ്വല്ലേഴ്സ്.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
7: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: പ്രിയ ഗീതം
2: When you talk, you're only repeating what you already know. But if you listen, you may learn something new. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകം അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ആവർത്തിക്കുന്നത്. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുമ്പോൾ പുതിയ എന്തെങ്കിലും പഠിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. കേൾവിയുടെയും ആഴത്തിലുള്ള ശ്രദ്ധയുടെയും വലിയൊരു സന്ദേശം ലോകത്തിന് നൽകിയ ആത്മീയഗുരു ദലൈലാമയുടെ 91st ജന്മദിനമാണ് ഇന്ന്. കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വെളിച്ചം പകരുന്ന അദ്ദേഹത്തിൻ്റെ ഈ മനോഹരമായ വാക്കുകൾ ഓർത്തുകൊണ്ട് പ്രിയഗീതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പർ 0495236674. മറ്റൊരു നമ്പർ 236617. ആദ്യ ഗാനം കേൾക്കാം. സുകൃതം എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറുപ്പ് വരികൾ രചിച്ച് ബോംബെ രവി സംഗീതം നൽകി യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്.

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: പ്രിയ ഗീതം,
3: ഇനി കേൾക്കാം. വടകരയിൽ നിന്ന് മുബാസിൽ നജുവയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഗാനം. അമ്പിളി എന്ന ചിത്രത്തിൽ വിനായക് ശശികുമാർ വരികൾ രചിച്ച്, വിഷ്ണു വിജയ് സംഗീതം നൽകി, സൂരജ് സന്തോഷ്, മധുവന്തി നാരായൺ എന്നിവർ പാടിയത്.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നേ?
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: अरे मोहन भाई, काफी बिजी लग रहे हो।
1: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
0: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: മാലിന്യ മുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളി.

0: ശേരി കോഴിക്കോട്.
1: പ്രിയ ഗീതം,
2: ഇനി കേൾക്കാം പട്ടാമ്പിയിൽ നിന്നും ജസീനയുടെ പ്രിയഗാനം. പ്രിയഗാനം നാടോടി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, മിൻമിനി, ആൻറ്റോ, അലക്സ് എന്നിവർ പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.
1: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
2: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
1: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: ഓർക്കാട്ടേരിയിൽ നിന്നും മനോജ് ആവശ്യപ്പെട്ട ഗാനമാണ് പ്രിയഗീതത്തിൽ അടുത്തതായി. മുഖചിത്രം എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പ് വരികളെഴുതി മോഹൻ സിതാര ഈണം നൽകി യേശുദാസ് ആലപിച്ചത്.

0: വാക്കുകളേക്കാൾ ഭംഗിയുള്ള കലയാണ് മറ്റുള്ളവരെ കേൾക്കുക എന്നത്. ആ നല്ല ചിന്തയോടെ ഇന്നത്തെ പ്രേഗീതം ഇവിടെ സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: പ്രിയഗീതം,
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിലെ പര്യടനം സ്വതന്ത്രവും തുറന്നതുമായ ഇൻഡോ പസഫിക് മേഖലയെന്ന പ്രതിബദ്ധത ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി.

0: നരേന്ദ്രമോദി പറഞ്ഞു. വെനസ്വേലയിലെ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 3342 ഉയർന്നു. 16740 പേർക്ക് പരിക്കേറ്റു. 17,000-ലധികം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നതായി രാസവള മന്ത്രാലയം. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഡയമോണിയം ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നതിനോട് യോജിപ്പില്ലെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നാണ് അഭിപ്രായമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. MV ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറിയായിരിക്കാൻ യോഗ്യനല്ലെന്ന് മുൻ CPIM നേതാവും MLA യുമായ G.സുധാകരൻ. വർഗവഞ്ചകൻ എന്ന പദത്തിന്റെ അർത്ഥം അറിയാത്ത ഗോവിന്ദനെ പാർട്ടി പുറത്താക്കണമെന്നും സുധാകരൻ ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു. US ആസ്ഥാനമായ കോറോ ഹെൽത്ത് കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പ് അല്പസമയത്തിനകം കൊച്ചിയിൽ ചർച്ച നടത്തും. ചർച്ചയിൽ പങ്കെടുക്കാൻ കമ്പനി അധികൃതർക്ക് തൊഴിൽ വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. PSC യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ആസൂത്രണ ബോർഡിലെ പരീക്ഷാക്രമക്കേട്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ചയായേക്കും. സംസ്ഥാനത്ത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് യുവർ ചോയ്സിൽ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങൾ ഇപ്പോൾ തന്നെ വാട്സ്ആപ്പ് സന്ദേശങ്ങളായി അയയ്ക്കുക. സന്ദേശങ്ങൾ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9400024440. യുവ ചോയ്സിൽ ഇന്ന് ആദ്യം തട്ടുംപുറത്ത് അച്യുതൻ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, രാധിക നാരായണൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന അനിൽ പനച്ചൂരാൻ, സംഗീതം ദീപാങ്കുരൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പൈമ്പ്രയിൽ നിന്നും സ്മിത.

0: സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് മാനന്തവാടി താലൂക്ക് പരിധിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 50,000 രൂപ മുതൽ 500,000 രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 300,000 രൂപയിൽ താഴെയുള്ള 18-നും 65 വയസ്സിനുമിടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. വായ്പാ തുകയ്ക്ക് കോർപ്പറേഷന്റെ നിബന്ധനകൾക്കനുസരിച്ചുള്ള ജാമ്യം ഹാജരാക്കണം. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ മാനന്തവാടി ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുകൾ 0493529965 1. മറ്റൊരു ഫോൺ നമ്പർ 9188934102.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: യുവ ചോയ്സിൽ ഇനി കേൾക്കാം അങ്ങാടി എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകിയ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പൊന്നാനിയിൽ നിന്നും അഷ്റഫ് മാടത്തിങ്ങൽ.

0: കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ MM ഗനി അവാർഡിന്റെ 2023-24 2024-25 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇമെയിൽ ID ghani@uoc.ac.in. ഫോൺ നമ്പർ 0494-240-7154.
1: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്. വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: കൈമ്പാലത്ത് നിന്നും ബബിത, രഞ്ജിനി, സിൻസ, മിനി, സിന്ധു, ശോഭിത, സുജിത, സുനന്ദ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് യുവർ ചോയ്സിൽ അടുത്തതായി. വെൽക്കം ടു കൊടൈക്കനാൽ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രാജാമണി.

0: പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓടപ്പള്ളം ചേനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കായികാധ്യാപക നിയമനം നടത്തുന്നു. ബി പി എഡ് അല്ലെങ്കിൽ എം പി എഡ് തത്തുല്യ യോഗ്യതയുള്ളവർക്കാണ് അവസരം. പ്രതിമാസ ഓണറേറിയം 15,000 രൂപ. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, റേഷൻ കാർഡ് അല്ലെങ്കിൽ ആധാർ എന്നിവയുമായി ഈ മാസം 10 രാവിലെ 9:30 സുൽത്താൻ ബത്തേരി നഗരസഭാ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 9447877798.
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

0: ക്ലാസ്.
1: തൃശൂർ ജില്ലയിലെ കാഞ്ഞിരച്ചേരിയിൽ നിന്ന് ആശ ആവശ്യപ്പെട്ട ഗാനം, കൗരവർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം SP വെങ്കിടേഷ്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: കെ എസ് ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം പാവം പാവം രാജകുമാരൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൊമ്മേരിയിൽ നിന്നും മീനു ബാബു. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. രാമനാട്ടേരിയിൽ നിന്നും ബാബു ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ഇതാ ഇവിടെ വരെ. യേശുദാസ് പാടിയ ഈ ഗാനം എഴുതിയത് യൂസഫ് അലി കെ ചേരി, സംഗീതം ജി ദേവരാജൻ.

0: ചന്ദൻ കാ എഹ്സാസ്.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: മഹാനഗരം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകിയ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൊടുപ്പുറത്തു നിന്നും വിനയൻ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിലെ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം കാട്ടുമല്ലിക. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ബാബുരാജ് ഈണം നൽകിയ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചേവായൂരിൽ നിന്നും ദിവാകരൻ തമ്മാട്ടത്ത്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്. RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
3: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ചിത്രപാടിയ ഗാനം ചിത്രം സാഗരം സാക്ഷി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ശരത് ഈണം നൽകിയ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കാരാട് നിന്നും ബാബു സജിനി.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈ ജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
7: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
8: യുവർ ചോയ്സ് ഇനി ഉച്ചകഴിഞ്ഞ് 3:02.
9: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
10: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
11: എന്നും രാവിലെ 10:30.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
12: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
13: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
14: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
15: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
16: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
8: ആകാശവാണി 103.6 റിയൽ FM.

FM പ്രധാന വാർത്തകൾ. ബ്രിക്സ് തല വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിലാണ് 4 ദിവസത്തെ യോഗം. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജന്മദിനാശംസ നേർന്നു. അദ്ദേഹത്തിന്റെ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം ലോകമെമ്പാടും ജനങ്ങൾക്ക് വഴികാട്ടിയാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. KSRTCയുടെ വനിതാ സൌജന്യ യാത്ര കാരണം സ്വകാര്യ ബസ് വ്യവസായ മേഖലയ്ക്കുണ്ടായ നഷ്ടം പഠിക്കുവാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ. സംസ്ഥാനത്തെ നിക്ഷേപകർ എന്ന രീതിയിലാണ് ബസ്സുടമകളെ ഗവൺമെന്റ് കാണുന്നതെന്നും വിദ്യാർത്ഥികളുടെ യാത്രാ സൌജന്യ നിരക്കിനെക്കുറിച്ച് ചർച്ചയാകാമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. PSC ക്രമക്കേടിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ PSC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷ കരീം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം ആരംഭിച്ചു. ബ്രിക്സ് വനിതാതല പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കം. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് 400,000 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി എൻ ശംസുദ്ദീൻ. സ്വകാര്യ ബസ് വ്യവസായ മേഖലയുടെ നഷ്ടം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും നോർവേയും ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലെ പര്യടനം സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പെസഫിക് മേഖലയെന്ന പ്രതിബദ്ധത ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. 2018 ആദ്യ ഇന്തോനേഷ്യ സന്ദർശനവേളയിൽ രണ്ട് രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധവും പരസ്പര പങ്കാളിത്തവും ശക്തിപ്പെടുത്താൻ സഹായിച്ചെന്നും കഴിഞ്ഞ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് ശേഷം ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടതായും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനിസിന്റെ ക്ഷണപ്രകാരം മെൽബണിലേക്ക് പോകുമെന്നും സന്ദർശനം ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപര പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുമെന്നും നരേന്ദ്രമോദി. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസ മൊബിലിറ്റി എന്നീ മേഖലകളിലെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും സന്ദർശനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. മെൽബണിൽ ഇന്ത്യൻ പ്രവാസികളുമായി നരേന്ദ്രമോദി സംവദിക്കും. മെൽബണിൽ നിന്ന് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലേക്കാണ് യാത്ര തിരിക്കുക. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി റിച്ചർഡ് ക്രിസ്റ്റഫർ ലെക്സന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ബ്രിക്സ് വനിതാതല പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിലാണ് 4 ദിവസത്തെ പരിപാടി. ഇന്നും നാളെയും വനിതാതല പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ടി നഹീമ.
1: രാവിലെ വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന്

0: പ്രതിനിധികളുടെ പരിചയപ്പെടുത്തലും സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുക. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
1: രാജ്യത്തെ വാഹന വ്യവസായം ജൂണിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചതെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷന്റെ റിപ്പോർട്ട്. വാർഷികാടിസ്ഥാനത്തിൽ 21.8% വളർച്ചയും മെയ് മാസത്തേക്കാൾ 1.03% വളർച്ചയുമാണ് രേഖപ്പെടുത്തിയത്. യാത്രാവാഹനങ്ങളുടെ ചില്ലറ വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 28.63% ജൂണിൽ 2.5% വർധനയുമാണ് രേഖപ്പെടുത്തിയത്. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇക്കാര്യത്തിൽ മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് 400,000 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട് തലക്കുളത്തൂർ CMMHSSൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾ സ്വന്തം കഴിവുകളെക്കുറിച്ച് സ്വയം വിലയിരുത്തണമെന്നും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ലോകനിലവാരത്തിൽ മത്സരത്തിന് സജ്ജരാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ പുതുയുഗ മാറ്റങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവരുമെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. ചടങ്ങിൽ MK രാഘവൻ MP മുഖ്യാതിഥിയായി. പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ ക്ലാസുകളും സംഘടിപ്പിച്ചു. രാത്രി വൈദ്യുതി സംഭരിച്ചു വെക്കാനായി സംസ്ഥാനത്ത് ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നും എല്ലിനോ പ്രതിഭാസം കാരണം രാജ്യത്താകമാനം വൈദ്യുതി ലഭ്യത കുറഞ്ഞെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം കോട്ടയത്ത് വിതരണം ചെയ്തു. തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയുന്നത് ജൂലൈ 13 മാറ്റി. ചെന്താമര പ്രതിയായ രണ്ടാമത്തെ കൊലക്കേസാണിത്. US ആസ്ഥാനമായ കോറോ ഹെൽത്ത് കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പും തൊഴിലുടമ പ്രതിനിധികളും ജീവനക്കാരും തമ്മിൽ കൊച്ചിയിൽ ചർച്ച തുടങ്ങി. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നതിനോട് യോജിപ്പില്ലെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നാണ് അഭിപ്രായമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. MV ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറിയായിരിക്കാൻ യോഗ്യനല്ലെന്ന് മുൻ CPIM നേതാവും MLA ജി സുധാകരൻ പറഞ്ഞു. വർഗവഞ്ചകൻ എന്ന പദത്തിന്റെ അർത്ഥമറിയാത്ത ഗോവിന്ദനെ പാർട്ടി പുറത്താക്കണമെന്നും സുധാകരൻ ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു. PSC യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ആസൂത്രണ ബോർഡിലെ പരീക്ഷാക്രമക്കേട്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പരീക്ഷ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. KSRTCയുടെ വനിതാ സൗജന്യ യാത്ര കാരണം സ്വകാര്യ ബസ് വ്യവസായ മേഖലയ്ക്കുണ്ടായ നഷ്ടം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. സംസ്ഥാനത്തെ നിക്ഷേപകർ എന്ന രീതിയിലാണ് ബസ് ഉടമകളെ ഗവൺമെന്റ് കാണുന്നതെന്നും വിദ്യാർത്ഥികളുടെ യാത്രാ സൗജന്യ നിരക്കിനെക്കുറിച്ച് ചർച്ചയാകാമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി ഒരു മാസത്തിനുള്ളിൽ ജില്ലയിൽ 850 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും 500,000 രൂപയിലധികം പിഴ ഈടാക്കി. ഷിഗല്ല ബാക്ടീരിയ വ്യാപനം തടയുന്നതിന് ഭക്ഷ്യ സംരംഭങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ

0: നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ തകർത്ത് ഇംഗ്ലണ്ടും ബ്രസീലിനെ തകർത്ത് നോർവേയും ക്വാർട്ടറിലെത്തി. നാളെ രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:00 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും. ബ്രസീലിന്റെ മുതിർന്ന കളിക്കാരൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 6-ാം ലോകകപ്പ് കിരീടമെന്ന ബ്രസീലിന്റെ പ്രതീക്ഷകൾ അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് 34-കാരനായ നെയ്മർ അന്താരാഷ്ട്ര കരിയറിന് തിരശീല വീഴ്ത്തുന്നത്. സിക്കിം പർവ്വതാരോഹക ഷെറിങ് ചോദൻ യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ റഷ്യയിലെ എൽബ്രസ് വിജയകരമായി കീഴടക്കി. ഇന്നലെ പ്രാദേശിക സമയം 7:30 അവർ കൊടുമുടിയുടെ നെറുകയിലെത്തിയത്. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കീഴടക്കുക എന്ന പ്രശസ്തമായ 7 സമ്മിറ്റ്സ് ചലഞ്ചിലെ ഷെറിങ്ങിന്റെ 2-ാമത്തെ വിജയകരമായ മുന്നേറ്റമാണിത്. 2025 ഓഗസ്റ്റിൽ അവർ ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കിയിരുന്നു. 3 ദിവസത്തിനിടയിൽ ജമ്മു കശ്മീരിലെ അമർനാഥിൽ 56,000-ലധികം ഭക്തർ ദർശനത്തിനെത്തി. യാത്രയുടെ 3-ാം ദിവസമായ ഇന്നലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 24,000-ലധികം തീർത്ഥാടകരാണ് ഗുഹാക്ഷേത്രത്തിൽ പ്രണാമമർപ്പിക്കാൻ എത്തിയത്. ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലാ പ്രവർത്തക സമ്മേളനം വൈകിട്ട് മാരാർജി ഭവനിൽ ചേരും. ദേശീയ നിർവാഹക സമിതി അംഗം ടി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം ആരംഭിച്ചു. ബ്രിക്സ് വനിതാതല പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കം. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് 4,00,000 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി എൻ ശംസുദ്ദീൻ. സ്വകാര്യ ബസ് വ്യവസായ മേഖലയുടെ നഷ്ടം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും നോർവേയും ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: നീയൊരിഷ്ടം.
1: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്വേഴ്സ്.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
1: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: Is it 66557?
5: Yes.
4: May I speak to Miss Sunita Menon?
5: No, it's wrong number.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിലെ പര്യടനം സ്വതന്ത്രവും തുറന്നതുമായ ഇൻഡോ പസഫിക് മേഖലയെന്ന പ്രതിബദ്ധത ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് 4 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി എൻ ഷംസുദ്ദീൻ. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട് തലക്കുളത്തൂർ CMMHSSൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായ 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകളുടെ പുരസ്കാരം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് വിതരണം ചെയ്തു. തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മൂന്നാറിലേക്ക് വിനോദയാത്ര ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാതയിൽ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോറോം ഹെൽത്തിന്റെ കോഴിക്കോട്ടെ ഓഫീസിൽ കയറാനാകാതെ നിന്ന ജീവനക്കാരെ ഓഫീസിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട്ടെ ഓഫീസിനു മുന്നിൽ രാവിലെ സെക്യൂരിറ്റിക്കാർ തടഞ്ഞതിനാൽ പ്രവേശിക്കാൻ കഴിയാതിരുന്ന 150 ജീവനക്കാരെയാണ് DYFI നേതാക്കൾ അടക്കമുള്ളവർ എത്തി ഓഫീസിലേക്ക് കടത്തിവിട്ടത്. OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച 3rd ഇന്ത്യ ജപ്പാൻ ഹയർ എഡ്യൂക്കേഷൻ ഫോറം 2026 ടോക്കിയോവിൽ നടന്നു. നിർമ്മിത ബുദ്ധിയുടെയും മനുഷ്യബുദ്ധിയുടെയും യുഗത്തിൽ സർവകലാശാലകളുടെ ഭാവി രൂപപ്പെടുത്തൽ എന്നതായിരുന്നു ഈ വർഷത്തെ പ്രധാന വിഷയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ 4:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. 5:00 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവം തത്സമയ പരിപാടിയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാട്ടുകൾക്കായി വാട്സാപ്പിലൊരു ഹായ് ഇടു, തിരിച്ചു വിളിക്കാം, നമുക്ക് സംസാരിക്കാം, പാട്ടുകൾ ആസ്വദിക്കാം. തത്സമയം വാട്സാപ്പ് നമ്പർ അറിയാലോ, 9400224440. ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്, തിരിച്ചു വിളിക്കാം. കന്മദം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തോടെ തുടങ്ങാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനാസംഗീതം രവീന്ദ്രൻ.

0: ഹലോ, നമസ്കാരം പ്രകാശൻ.
1: ഹലോ
0: ഹലോ പ്രകാശൻ, കേൾക്കുന്നുണ്ടോ?
2: ഹലോ.
0: ആ നമസ്കാരം പ്രകാശൻ, പറയൂ.
2: ഇപ്പൊ മൊബൈലിൽ കേൾക്കുന്നില്ല ശബ്ദട്ടോ.
0: ആ കുഴപ്പമില്ല, നമ്മള് പറയൂ, എന്തൊക്കെയാ വിശേഷം?
2: നല്ല സുഖം, സന്തോഷം.
0: കുറച്ചു കാലമായി പ്രകാശൻ കാത്തിരിക്കുന്നു, കിട്ടിയിട്ടില്ല, അപ്പോഴാണ് കിട്ടിയത്.
2: കൊറേ വിളിക്കാൻ തുടങ്ങിട്ട് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ.
0: ഓ പറയൂ.
2: അതായത് ഈ സാധാരണ റേഡിയോ പ്രോഗ്രാം കേൾക്കുന്ന ആൾക്കാരും എല്ലാ ആൾക്കാരും സാധാരണ കേൾക്കുന്ന ആൾക്കാരും പറയുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് സാറിന്റെ പേരെന്താണ്, സാറിന്റെ പേരെന്താണ് ചോദിക്കാൻ കാരണം?
0: അതിപ്പോ നമ്മളിപ്പോ എന്റെ പേര് റേഡിയോ കേൾക്കുന്നവർ അറിയണം പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ലല്ലോ പ്രകാശ.
2: ഈ ഒരു പ്രോഗ്രാം മാത്രല്ല സാറ് വരുന്നത്, എന്നിട്ട് ആൾക്കാർ ചോദിക്കുക എന്താ സാറിന്റെ പേര്.
0: അതൊന്നും കുഴപ്പമില്ല, ഒരു പേരില് നമ്മളിതില് നമുക്ക് ഇത്രയേ ഉള്ളൂ, ഒരു പേരിൽ എന്തിരിക്കുന്നു. പ്രകാശം വിശേഷം പറ, എന്തൊക്കെയുണ്ട്?
2: നല്ല സുഖം, സന്തോഷമായിട്ട് പോകുന്നു.
0: ടൈലറായിട്ട് വർക്ക് ചെയ്യാ അല്ലേ? നമ്മള് മുമ്പൊരിക്കും കുറച്ച് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, കുറച്ച് മുമ്പ് അല്ലേ? എനിക്കറിയാം, കുറെ മുമ്പ്
2: അല്ല,
0: എന്താ അറിയാം, നമ്മളിപ്പോ ഇതുപോലെ പരിചയമുള്ള ആൾക്കാരെ അല്ലാതെയുള്ള ആൾക്കാരെ കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. നല്ല കാര്യം. ഇപ്പൊ വർക്കൊക്കെ എങ്ങനെ? ഇപ്പൊ സ്കൂൾ സീസൺ കഴിഞ്ഞില്ലേ?
2: സ്കൂളിന്റെ എല്ലാ ആൾക്കാരും വിളിക്കുന്നവര് എന്താണ് വിശേഷം ചോദിച്ചാൽ, അപ്പൊ ഇവിടെ നല്ല മഴ ഉണ്ട്, അല്ല ഇവിടെ നല്ല വെയിലുണ്ട് പറയും. ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്ന ആളില്ല, എല്ലാ അത് തന്നെ ഒരു സാധാരണ എല്ലാ തരത്തിലുള്ളതാണ്. പിന്നെ ഇപ്പൊ ഈ വിഷയം ചോദിക്കുമ്പോ ആകെ പറയാനുള്ളത് ആൾക്കാർക്ക് ഇവിടെ മഴ ഉണ്ട്, നല്ല വെയിലുണ്ട്, ഇവിടെ വേണേ ചൂടാണ്,
0: എന്തറിയോ, നമ്മൾ ഇതൊക്കെ ഞങ്ങൾ പുറത്തു കേൾക്കുന്ന ഒരാൾക്ക് ഒരു അസൗകര്യം തോന്നുമെങ്കിലും മനുഷ്യര് ഈ ഫോണിൻ പരിപാടി പോലുള്ള പരിപാടിയിൽ തത്സമയം ചേരുമ്പോൾ എന്ത് പറയണം എന്ന് ചിലർക്കൊരു ആശങ്ക ഉണ്ടാവും, പലർക്കും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ സമയത്ത് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പലതരം മാനസിക നിലയിൽ കൂടി കടന്നു പോകുന്ന ഒരാൾക്ക് അയാളെ മനസ്സിലുള്ള കാര്യമൊന്നും ഫോണിൽ കൂടെ പെട്ടെന്ന് ഒരാളോട് സംസാരിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് അപ്പൊ അതിപ്പോ ഈ പറയില്ലേ, ഒരു തഴക്കവും പഴക്കവും ഒന്നും

0: ഇതിലുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. അപ്പൊ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ മനസ്സൊക്കെ ഉണ്ട്, പക്ഷേ വാക്കില്ല, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളങ്ങനെ ആ വാക്കിനെ നമ്മൾ മനസ്സിൽ അങ്ങ് കണ്ടാ മതി. അപ്പൊ നമുക്ക് വേണ്ടത് തുറമുഖത്തിലെ ഒരു പ്രേമലേഖനം വാണിചേരാം. ഓ തീർച്ചയായിട്ടും കേൾപ്പിക്കാം
1: കേട്ടോ. തോഴികളെ തിരമാലകളെ, ഏതു കരയിൽ നിന്നാണോ ഇവിടെ വരുന്നതു നിങ്ങൾ?
0: വരട്ടെ അല്ലേ, എന്തായാലും വരട്ടെ, നമുക്ക് കേൾപ്പിക്കാം. ഓക്കെ
1: ഓക്കെ
0: ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകളിൽ ആവശ്യപ്പെടാം, വാട്സപ്പിലൊരു ഹൈ ഇടൂ. നമ്പർ ഇതാണ്, 9400024440. ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം.
0: ആ ധാരാളം ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഇത് അദീഷ് ആണ്.
0: അദീഷ്, എവിടെയാ സ്ഥലം?
1: മുകേരി.
0: എന്തൊക്കെ വിശേഷം?
1: എന്ത് നല്ല വിശേഷം. അവിടെ മഴ ഉണ്ടോ?
0: മഴ ഉണ്ടോ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി നേരത്തെ ഒരു മഴ ഉണ്ടായി, ഇപ്പൊ പിന്നെ മഴ ഉണ്ടോ എന്ന് നോക്കിയപ്പോ മഴയില്ല.
1: നല്ല മഴയാണ്. അതുപോലെ തന്നെ മഴ കുറവാ.
0: ഇപ്രാവശ്യം വേറെ ബുദ്ധിമുട്ടുകൾ, വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകളൊന്നും പൊതുവെ ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ?
1: എന്താ

0: ജോലി?
1: ഞാൻ ഇവിടെ ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നു.
0: ആ, അവിടെ കുറ്റ്യാടി ടൗൺ തന്നെയാ?
1: അല്ല, കുറ്റ്യാടി അല്ല, മൊകേരി.
0: ആ, മൊകേരി ടൗൺ ആ ഭാഗത്ത് തന്നെയാ?
1: ആ,
0: കുറച്ച് പേരുണ്ടോ
1: ഇങ്ങോട്ട് വന്ന് സാറ്?
0: ആ ഭാഗങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ഇടയ്ക്കൊക്കെ പല ഭാഗങ്ങളിൽ കൂടെയൊക്കെ ഓരോ ഇടയ്ക്കൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് പോകുമല്ലോ.
1: ആ,
0: ആ, അധികം മാത്രം പ്രാവശ്യം വന്നിട്ടില്ല, എന്നാലും അതിലൊക്കെ പോയിട്ടുണ്ട്.
1: സാറിന്റെ സ്ഥലം എവിടെയാണ്?
0: ഞാനിവിടെ കോഴിക്കോട് തന്നെ.
1: കോഴിക്കോട്.
0: ആ, എത്ര പേരുണ്ട് കടയിൽ?
1: നാലോ പേരുണ്ട്.
0: ആ, കുറേ കാലമായിട്ടുള്ള ആൾക്കാരാണോ? മഴ വരുന്നോണ്ടാണോ അതോ സ്കൂളിലെ സീസൺ കഴിഞ്ഞോണ്ടോ? ആ, ഇനിയിപ്പോ നമ്മുടെ ചിങ്ങം വരുന്ന പണികൾ, അങ്ങനത്തെ ഓരോ ആഘോഷങ്ങളുടെ വർക്കാണ്. അതെ,
1: പണ്ടത്തെ വർക്ക് ഇപ്പൊ ഇല്ല,
0: വരുന്നില്ല. ആൾക്കാർ റെഡിമെയ്ഡിലേക്ക് പോയോ, എന്താ കാര്യം?
1: റെഡിമെയ്ഡ്.
0: പൊതുവെ ആ നിലയ്ക്ക് നോക്കുമ്പോ മുമ്പുണ്ടായിരുന്ന വർക്കിന്റെ ഒരു സ്കെയിലില് വർക്ക് കിട്ടുന്നില്ല എന്നാ പറയുന്നത് അല്ലേ?
1: റെഡിമെയ്ഡിലേക്ക് ഞങ്ങൾക്ക് പണി തരുന്ന രീതിയിലേക്ക് കോഴിക്കോടിനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കട്ടിയിട്ട് ഞങ്ങൾക്ക്
0: മനസ്സിലായി. അപ്പൊ കുറച്ചും കൂടി നമുക്കൊരു തൊഴിൽ സ്ഥിരമായിട്ട് കിട്ടാവുന്ന ഒരു സാഹചര്യത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നല്ല നല്ല കാര്യം, കാരണം നമ്മളുടെ ഒരു കൈത്തൊഴില് വേണമല്ലോ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കാൻ. എന്തായാലും മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മളിങ്ങനെ ഒന്ന് അഡാപ്റ്റ് ചെയ്ത് പോവാ അല്ലേ?
1: ഓക്കെ,
0: ആയിക്കോട്ടെ, സന്തോഷം. പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആ
1: സ്നേഹം.
0: അപ്പോ നമുക്കെന്നാലേ പാട്ടിലേക്ക് കിടക്കാം. വർഷങ്ങൾ പോയതറിയാതെ ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരട്ടെ. ഓ, എല്ലാ സുഹൃത്തുക്കളോടും പറയൂ കേട്ടോ.
1: ആ,
0: എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയൂ.
1: ഓക്കെ
0: ഓക്കെ.

0: ദിവസം കിട്ടിയല്ലേ.
1: എവിടെയാ സ്ഥലം?
0: ഞാൻ പൈങ്ങോട്ടൂര്. അവിടെ മുമ്പുണ്ടായിരുന്ന ഹസ്ബൻഡ് പൈങ്ങോട്ടൂരിന്റെ
1: വൈഫാണ്.
0: അറിയൂല ഞാൻ വിളിക്കുന്നു. അങ്ങനെ ഇപ്പൊ കേട്ടപ്പോ വിളിച്ചു. എന്നാൾ കൊറേ മുമ്പ് പ്രിയഗീതം എന്നുള്ള പേരിലുണ്ടായപ്പോ അന്ന് കൊറേ ഞാൻ വിളിച്ചിരുന്നു. അന്നൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു.
1: എന്നാണിപ്പോ സഫിയക്ക് നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം.
0: അതെ,
1: മനസ്സിലായി. ഹസൻ നാടകത്തിലൊക്കെ അഭിനയിക്കാറുണ്ട്, ഇവിടെ അവതാരകനായിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പൊ മോൻ മുതിർന്ന വലിയ കുട്ടിയായില്ലേ?
0: ഓ ആയി. അവനിപ്പോ ഡോക്ടറാണ്.
1: എവിടെയാ?
0: ആയുർവേദ ഡോക്ടറാണ്. അവന് കൂരിയാട് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലിൽ
1: തുടങ്ങി.
0: അതിന്റെ ബിൽഡിംഗ് ഓണറും കൂടി
1: ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സഫിയ വർക്ക് ചെയ്യുന്നില്ലേ?
0: ഞാന് റിട്ടയർ ചെയ്തു. പിന്നെ ഇപ്പൊ ഞാന് കൊണ്ടോട്ടി ബ്ലോക്കില് മെമ്പറാണ്.
1: യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു അല്ലേ മുമ്പ്?
0: യൂണിവേഴ്സിറ്റി
1: ഉണ്ടായിരുന്നു. ബ്ലോക്ക് മെമ്പറാ?
0: അതെ.
1: കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങളായി അല്ലേ? പല ഭാഗങ്ങളിൽ യാത്ര, പല കാര്യങ്ങൾ അല്ലേ, കമ്പനികൾ.
0: അതെ, അല്ലാണ്ട് പഞ്ചായത്തിലെ ഓരോ പദ്ധതികൾ വെക്കും, അതിനെ പോയി നോക്കണം. ഒരു സ്ഥലത്ത് പോയി നോക്കി വന്നതാണ്.
1: അല്ല, നമ്മുടെ ഒരു സമയം, ഒഴിവ് സമയം നമ്മൾ കുറച്ചും കൂടി ഒരു ഒരു പൊതുജന സേവനത്തിനായി മാറ്റിവെക്കുന്നത് ഒരു നല്ല കാര്യം. അങ്ങനെ കമ്മിറ്റഡ് ആയ കുറെ മനുഷ്യരുള്ളതുകൊണ്ടാണല്ലോ കാര്യങ്ങളൊക്കെ ഇതുപോലെ നടക്കുന്നത് അല്ലേ.
0: പിന്നെ പാലിയേറ്റീവില് പോവാറുണ്ട് വളണ്ടിയർ ആയിട്ട്. പിന്നെ അവിടെ ഞാൻ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്.
1: ഫുൾ ആക്റ്റീവ് ആണ്. നല്ല കാര്യം, സന്തോഷമുള്ള കാര്യം കേൾക്കാൻ. ഉഷാറായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു കേട്ടോ.
0: ഉച്ചക്ക് ഞാൻ കേൾക്കാറുണ്ട് പാട്ടുകളും. പിന്നെ രാവിലെ മുതലേ ഇവിടെ ഉള്ളപ്പോഴൊക്കെ.
1: എന്തായാലും ഒരു ഹായ് ഇടാൻ തോന്നിച്ചത് സന്തോഷം, കാരണം നമുക്ക് സംസാരിക്കാനും പരിചയം പുതുക്കാനും ഒക്കെ ഒരു അവസരമല്ലോ.
0: അതെ അതെ.
1: നക്ഷത്രങ്ങളിലെ പാട്ടല്ലേ വേണ്ടേ? നീരാടുവാൻ.
0: ഓ
1: എൻ വി രവി ബോംബെ, യേശുദാസ് പാടിയ പാട്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഞങ്ങള് സ്നേഹാന്വേഷണം അവരോടൊക്കെ പറയൂട്ടോ.
0: പറയാം പറയാം,
1: കേൾക്കാം.
0: ഓ ശരി,
1: റൈറ്റ്.

0: ഹലോ, നമസ്കാരം.
1: ഹലോ ബോബി സർ.
0: ഓ,
1: എല്ലാ എല്ലാരും ചൊല്ലാണ്.
0: ആ പാട്ടാണ് വേണ്ടേ?
1: ആ പാട്ട് വേണം.
0: ഇതാ വിനോദാണോ?
1: വിനോദാണ്, ഫറൂഖ് കോളേജിൽ നിന്നാണ്.
0: ആ റൈറ്റ് റൈറ്റ്.
1: റോഡ് മുതൽ. ആ ഇതാ അമ്മേന്റെ 94 പിറന്നാള് ജൂൺ 14 കഴിഞ്ഞത്. അപ്പൊ എനിക്ക് അമ്മയ്ക്ക് ഫേവറേറ്റ് സോങ് അത്.
0: ഓ അതെയോ? ശരി.
1: അമ്മ കിടപ്പിലാണ്. അപ്പൊ അമ്മേന്റെ അടുത്ത് ചോദിച്ചു, എനിക്കും നമ്പർ ഇട്ടില്ല.
0: പറഞ്ഞു
1: നീലക്കുയിലിന്റെ പാട്ട് വേണം.
0: ആ അത് കൊടുക്കാലോ. പിന്നെന്താ അമ്മയുടെ പേരെന്താ?
1: അമ്മന്റെ പേര് നാണിക്കുട്ടി.
0: അപ്പോ ബിലേറ്റഡ് ആയാലും ബർത്ത്ഡേ വിഷസ് പറയണല്ലോ. വളരെ സന്തോഷം. അമ്മയുടെ പിറന്നാൾ ആയിട്ട് ഒരു പാട്ട് കൊടുക്കാൻ മകൻ അങ്ങനെ ഒരു മെസ്സേജ് ഇടുകയും നമുക്ക് സംസാരിക്കാൻ ഒരു യോഗം ഉണ്ടാവുകയും ചെയ്തല്ലോ.
1: ചോദിക്കണ്ട, ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം രാവിലെ 6:30 ഹക്കീം കുത്തൈന്റെ വാർത്ത, അനിൽ ചന്ദ്രൻ ഒക്കെ ഞാൻ ഫുൾ കേൾക്കലുണ്ട്.
0: വിനോദ് ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടോ?
1: ആ ഞാൻ നാട്ടിൽ തന്നെയാണ്.
0: ആ ഓക്കെ. പുറത്തല്ല അല്ലേ?
1: ഞാൻ പുറത്തല്ല. റേഡിയോ ഞാൻ ചേർന്നപ്പോ തന്നെ പുള്ളി അവന്റെ അച്ഛൻ വീടിന് ആളായിരുന്നു. അത് രാവിലെ 8 ന്യൂസ്,
0: റൈറ്റ് റൈറ്റ്,
1: പിന്നെ ഉച്ചക്ക് 2 ന്യൂസ്, 9 ന്യൂസ്. ഇപ്പൊ അത് കേട്ട് കേട്ട് എനിക്ക് പ്രശ്നമില്ല. അപ്പൊ നിങ്ങളെ പാട്ടും ന്യൂസും ഒക്കെ ഞാൻ
0: ഫോളോ ചെയ്യുന്നുണ്ട്. അതെ, ഇല്ലെങ്കിൽ നമ്മളൊരു ഡേ ഫുൾ ആവില്ല. അമ്മ സംസാരിക്കോ? അമ്മയ്ക്ക് കൊടുത്താ സംസാരിക്കോ?
1: അമ്മയ്ക്ക് കാത് കുറച്ച് കുറവാണ്.
0: ആണോ? അമ്മയടുത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാൻ പറയൂ. എന്നാ പിന്നെ അമ്മയോട് അങ്ങോട്ട് ചോദിച്ചില്ലെങ്കിൽ
1: പറയണ്ട. അമ്മ അമ്മയ്ക്ക് എന്തെങ്കിലും പറയണ്ടോ? പാട്ട് പാട്ട്

0: ഒന്ന് അമ്മയ്ക്ക് ഒന്ന് കൊടുക്കൂ, ഞാൻ ജസ്റ്റ് ചോദിച്ചോട്ടെ. പാടും അമ്മേ.
1: കരിവിന്റെ തുണ്ടാണ് കണ്ടരയ്യാണ് കണ്ടരയ്യ.
2: ഹലോ സർ.
0: അമ്മ എന്നാൽ ഇത്രയും 94 വയസ്സിൽ ഇത്രയും കൃത്യമായ ഓർത്തൊക്കെ പാടിയല്ലോ, വളരെ സന്തോഷം.
2: അമ്മയ്ക്ക്
0: മൊബിലിറ്റിയിൽ ബുദ്ധിമുട്ടുണ്ടോ? എനിവേ ഇതൊരു നല്ല ഒക്കേഷനായി ഞങ്ങളും കാണുന്നു, അമ്മയോടൊപ്പം കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയല്ലോ. അമ്മയോട് പ്രത്യേകം പറയൂട്ടോ ഞങ്ങളെ സ്നേഹാന്വേഷണം.
2: അപ്പൊ
0: എല്ലാരും ചൊല്ലണം, ജാനമ്മയുടെ എവിടെ പാടിയ പാട്ടാണ്.
2: മിസ് കുമാരിന്റെ.
0: അതെ, അമ്മ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ താങ്ക് യു.
2: ഓക്കെ,
0: വെൽക്കം വെൽക്കം.
2: താങ്ക് യു.

0: ഹലോ, നമസ്കാരം ഷീജ.
1: ഹലോ,
0: ആ നമസ്കാരം.
1: നമസ്കാരം സർ.
0: എവിടെയാ സ്ഥലം?
1: ഇത് വടകര കോട്ടകൽ ഇരിങ്ങലാണ്.
0: ആ ഇരിങ്ങൽ കോട്ടകൽ. ഓക്കെ, നമ്മുടെ മരക്കാർ സ്മാരകമൊക്കെ ഉണ്ടല്ലോ അവിടെ അല്ലേ? ആ എന്തൊക്കെയാ വിശേഷങ്ങൾ? നമ്മൾ അധിക കാലമായിട്ട് ഷീജ അങ്ങനെ ഒരുപാട് കാത്തിരിക്കേണ്ടി ഒന്നും വന്നില്ല, അതിനുമുമ്പന്നെ കിട്ടി.
1: പക്ഷേ ഞാൻ ആദ്യം കേൾക്കാറുണ്ട്

0: കിട്ടുമോ, പക്ഷെ ഞാൻ അറിയിക്കാറില്ല എന്നേ ഉള്ളൂ.
1: അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ പിന്നിലുള്ള കാത്തിരിപ്പ് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിലും എത്രയോ നീണ്ട കാത്തിരിപ്പ് അതിൽ ഉണ്ടായിരുന്നു ചുരുക്കം. ഓക്കെ, വീട്ടിൽ തന്നെയാണോ?
0: ഇന്ന് വീട്ടിലാണ്, ലീവാണ്.
1: അതെയോ, എവിടെയാ വർക്ക് ചെയ്യുന്നേ?
0: ഞാൻ ടെക്നിക്കൽ സ്കൂളാണ്, പയ്യോളി.
1: ഓഹോ ഹോ, അപ്പോ ഇന്ന് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? പോകുന്നു ടീച്ചിങ് ഒക്കെ?
0: നന്നായിട്ട് പോകുന്നു സാറേ.
1: അതിനിടയിൽ പാട്ട് മെൻഷൻ ചെയ്തില്ലോ, ഏതാ പാട്ട് വേണ്ടിയിരുന്നത്?
0: പാട്ട് ഞാൻ വിചാരിച്ചതൊക്കെ പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും ഒരു പാട്ട്, ഞാനിപ്പോ മനസ്സിൽ വിചാരിക്കുന്ന സന്ധ്യ എന്നുള്ള, സന്ധ്യ
1: സന്ധ്യ കണ്ണീരിൽ എന്തേ സന്ധ്യ എന്നുള്ള പാട്ടാ.
0: ഞാനിപ്പോ വേറെ ആണ് വിചാരിച്ചത്, അപ്പൊ വേറെ.
1: ആ, മറ്റേ ഇത് മദനോത്സവത്തിലെ പാട്ടാ ഉദ്ദേശിക്കുന്നേ? മദനോത്സവം. ആ ഓക്കെ, അപ്പോ ഇന്നിപ്പോ വേറെ എന്താ വിശേഷങ്ങൾ? ഉഷാറായിരിക്കുന്നു? വേറെ ആരെങ്കിലും ഉണ്ടോ ഇന്ന് വീട്ടിലെ? എന്തായാലും ഇന്നിപ്പോ ഒരു അവധി ആയതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരം കൂടിയായി മാറി. ഓക്കെ, അപ്പൊ അമ്മയോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ. ഹസ്ബൻഡ് വരുമ്പോഴൊക്കെ വിളിക്കുമ്പോഴൊക്കെ പറയൂ
0: കേട്ടോ.
1: ഓ കട്ടായി, റേഞ്ച് ഒന്ന് ചെതറിപ്പോ. എന്താ പറഞ്ഞേ?
0: അമ്മ റേഡിയോ ശ്രോതാവാണ്, എപ്പോഴും റേഡിയോ ഓൺ ചെയ്തുകൊണ്ടാണ് എണീറ്റ് വരിക.
1: അതെ, അമ്മയുടെ അമ്മയുടെ പേരെന്താ?
0: അമ്മയുടെ പേര് ഡീല എന്ന്.
1: അമ്മ അവിടെ ഉണ്ടോ?
0: അമ്മയുണ്ട്.
1: ആ ഒന്ന് കൊടുക്കാവോ?
0: അമ്മയുടെ
1: ഒരു താല്പര്യം. ആ ആയിക്കോട്ടെ, എന്തായാലും അമ്മയുടെ ഒരു വാക്ക് മിണ്ടാൻ പറ്റില്ലോ. സന്തോഷം. ഓക്കെ ഷീജ, അപ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം എല്ലാരോടും പറയൂ, വീട്ടുകാരോടൊക്കെ കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: ഓ വെൽക്കം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. തത്സമയ പരിപാടിയാണ്. പാട്ടുകൾ ആവശ്യപ്പെടാൻ വാട്സപ്പിലൊരു ഹായ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് പേര് ഹായ് ഇട്ടതുകൊണ്ടാണ് നമ്പർ ഇടയ്ക്കിടയ്ക്ക് പറയാത്തത്. എന്നാലും ആർക്കെങ്കിലും ഒരു റാൻഡമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്പർ 9400024440. ഹായ് ഡു, കഴിയുമെങ്കിൽ തിരിച്ച് വിളിക്കും. നമ്മൾ ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്ത് വിളിക്കുകയാണല്ലോ, അപ്പോൾ ഒരാൾക്കൊരവസരം തീർച്ചയായും കിട്ടും. ഹലോ, നമസ്കാരം അമർ.
1: ഹലോ,
0: മാഹിൽ എവിടെയാ?
1: ചൊക്ലി.
0: ചൊക്ലി കേട്ടിട്ടുണ്ട്. ആ ഓക്കെ. അതെ, ടൈലർമാരുടെ ദിവസം. നമ്മളിപ്പോ ടൈലർ ആണെന്നൊന്ന് നോക്കിട്ടോ? അങ്ങനെ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ റാൻഡമായിട്ട് നമ്മളൊരാളെ അങ്ങ് വിളിക്കുന്നു. അതെ, അമർ മാഹി എന്ന് കണ്ടു വിളിച്ചു, അത്രേ ഉള്ളൂ.
1: ഇവിടെ ഇപ്പൊ ഈ ടൈലറിംഗ് ഷോപ്പ് എന്നൊക്കെ പറയുമ്പോ ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റേഡിയോ ആകാശവാണിയൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നതാ.
0: അതെ അതെ അതെ, നമുക്ക് ഒരുപാട് പേർക്ക് അത് ഒരു പ്രചോദനം കൂടിയാണല്ലോ അല്ലേ.
1: തീർച്ചയായിട്ടും.
0: നമ്മുടെ കുറെ അവിടെ സ്വദേശം അവിടെ തന്നെയാണോ?
1: ഓക്കെ,
0: എന്ത് പറയുന്നു വേറെ വിശേഷങ്ങൾ?
1: റേഡിയോ വാങ്ങിച്ചു.
0: റേഡിയോ
1: വാങ്ങിച്ചു കൊടുത്തേ.
0: റേഡിയോ വാങ്ങിച്ച്
1: കൊടുത്തു.
0: എന്നോട്
1: പറഞ്ഞു മോൻ റേഡിയോ വാങ്ങിച്ചു തരണോ. ഞാൻ എന്റെ ഫ്രണ്ട് മുഖാതിര ഞാൻ പാനസോണിക്കിന്റെ ഒരു റേഡിയോ
0: വാങ്ങിച്ചിട്ടുണ്ട്. അതോ വേറെ വീട്ടിലാണോ?
1: ഞാനിപ്പോ ഷോപ്പിലായിട്ടുള്ളത്.
0: ആ, വീട്ടിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പൊ
1: ഓൾറെഡി വീട്ടിൽ നിന്ന് അവര് ഇങ്ങനെ രാവിലെ എപ്പോഴും ദിവസവും കേൾക്കും.
0: ഓ ശരി ശരി, അപ്പൊ അമ്മ കേൾക്കുന്നുണ്ടാവും.
1: വിരസതയില്ലാത്തൊരു സംഭവമാണ്.
0: അതെ, നല്ല കാര്യം, തീർച്ചയായിട്ടും. അതെ, നല്ലൊരു എൻഗേജിംഗ് ആണ്, ഇൻഫോർമിംഗ് ആണ്, എൻലൈറ്റനിംഗ് ആണ്. അമ്മയുടെ പേരെന്താ? എന്താണ്? മറിയം. ആ, ഇടയ്ക്ക് ഒരു റേഞ്ച് കട്ടാവുന്നു, അതുകൊണ്ടാ
1: കേട്ടോ.
0: എന്തായാലും ഇപ്പോൾ പ്രായമായ അമ്മമാർക്ക് വേണ്ടി ഇപ്പോൾ ഇത് മൂന്നാമത്തെ ആളാണ് ഈ അവരുടെ പാട്ടിന് വേണ്ടിയും അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടിയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷം അമ്മയെ. നമ്മൾ ഇതുപോലെ ഓ വെൽക്കം വെൽക്കം അമർ. ഓ താങ്ക് യു. ഓക്കെ, നമുക്ക് പത്മവ്യൂഹത്തിലെ പാലരുവി കരയിൽ. ഓക്കെ, ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ ടീം, യേശുദാസ് പാടിയ പാട്ട്. ഓക്കെ റൈറ്റ്.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ ഇതാരാണ്?
1: രമ, പന്നിക്കോട്.
0: ആ ഓ, പന്നിക്കോട്. എന്തൊക്കെ വിശേഷം?
1: നല്ല തന്നെ.
0: ആരാ നേരത്തെ? മോളാണോ ഫോൺ എടുത്തേ?
1: ആ അതെ.
0: മോള് ഇന്ന് പഠിക്കാൻ പോകുന്ന കുട്ടിയാണോ അതോ മുതിർന്ന ആളാണോ?
1: അല്ല, മോള് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞ.
0: ആ ആ ആ ആ നമ്മൾ ഫോണിൻ്റെ അടുത്താണെങ്കിൽ, റേഡിയോൻ്റെ അടുത്താണെങ്കിൽ ഒന്ന് മാറി നിൽക്കുമോ? അപ്പം ആ അപ്പം കേൾക്കുന്നുണ്ട്. മറ്റെന്താ അറിയോ, നമ്മൾ സംസാരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടായിട്ട് ഒരു അസൗകര്യം എത്തിയില്ല, അതുകൊണ്ടാ
1: കേട്ടോ.
0: അപ്പോൾ സ്ഥിരമായിട്ട് പരിപാടിയിൽ ആ ഏതാ കിട്ടിയിരുന്നു? അപ്പം എന്തായാലും ഒരു 16-17 മാസമായി ഇപ്പൊ വിളിച്ചിട്ട്. അതിനിടയിൽ കുറെ കാലം അതെ, എന്നാലും ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവരാണല്ലോ ഇടുന്നത്. അപ്പൊ അവരെ എന്തായാലും ഒന്ന് വിളിക്കണം എന്നൊരു ഞങ്ങൾക്കുണ്ട് ഒരു ആഗ്രഹം. അപ്പൊ അതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഓരോരുത്തരെ മാറി മാറി അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ചിലർക്കൊക്കെ കിട്ടും, ചിലർ വിളിച്ചാൽ ചിലർ ആ സമയത്ത് ഫോൺ റിങ്ങിയും എടുക്കില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ അടുത്ത പെട്ടെന്ന് വേറൊരാളിലേക്ക് മാറിപ്പോവും. അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ. എന്തായാലും വീട്ടിലെ ഭക്ഷണ കാര്യങ്ങളൊക്കെ റെഡിയായോ? മോളെന്തായാലും ലാബ് ടെക്നീഷ്യൻ. ഓ, കഴിച്ചിട്ടില്ല? മോളെല്ലാം റെഡിയാക്കി തരില്ലേ? പിന്നെ അമ്മ വെറുതെ ഇരുന്ന് അമ്മയെ വരൂ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ ചെന്നിരുന്നാ പോരെ, ബാക്കിയൊക്കെ മോളെ ഏറ്റില്ലേ? അല്ലേ, അങ്ങനെയല്ലേ? ഇവർക്കൊക്കെ താല്പര്യമുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഫുഡ് ഉണ്ടാക്കാനും കാര്യത്തിലൊക്കെ, അതോ സ്വിഗ്ഗിയാണോ? ഇപ്പൊ പല ആൾക്കാർക്കും, ഇപ്പൊ പുതിയ ആൾക്കാരൊക്കെ, പുതിയതായാലും പഴയതായാലും സ്വിഗ്ഗി അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആണല്ലോ പോകുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ വീടുകളിലെ എല്ലാ വീടുകളിലും. അതെ, അത് യൂട്യൂബ് ഒരു വലിയ പ്രചോദനം അല്ലേ, പുതിയ പുതിയ പലഹാരങ്ങള്, അതേപോലെ പുതിയ പാചകങ്ങള്. അത് നല്ല കാര്യം, എല്ലാവർക്കും അവനവനിഷ്ടമുള്ള തിരഞ്ഞു പിടിച്ചുണ്ടാക്കാനുള്ള ഒരു അവസരമായല്ലോ അത്. വളരെ സന്തോഷം. ആ സന്തോഷമായിരിക്കുന്നു. ആ പേര് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചില്ല, കേൾക്കാൻ പറ്റിയത് എന്ത്? ഓ, രമ. അപ്പൊ നേരത്തെ ആ ചെറിയൊരു റേഞ്ച് ഇഷ്യൂ പോലെ തോന്നി, അതുകൊണ്ട് എനിക്ക് വ്യക്തമായില്ല കേട്ടോ. അപ്പോ രമയ്ക്കും മകളുടെ പേരെന്താ?

0: വിന്ദുജ. രണ്ടുപേര്, രണ്ടുപേരും കൂടി ഏത് പാട്ടാന്ന് കേൾക്കണ്ടേ? ആ മഞ്ഞള, അല്ലെങ്കിലോ അടുത്ത പാട്ടാണെങ്കിലോ ഞങ്ങൾ പല പ്രാവശ്യമായി കൊടുക്കുന്നു, വേറൊരു പാട്ട് മാറ്റിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാറ്റാ, ഇല്ലെങ്കിൽ അതന്നെ കേൾക്കാം. ഏതാ ഏതാ വേണ്ടേ? ഓ അതിപ്പോ എടുത്തു, അത് ഞാൻ ചെയ്യാം. മഞ്ഞല തന്നെ കൊടുക്കാം, കാരണം ഇപ്പൊ ഇന്ന് മഞ്ഞല ഇന്ന് ഇന്നലെ ഒന്നും പോയിട്ടില്ല, അപ്പൊ അത് കൊടുക്കാം എന്നാലും കേട്ടോ. ഓക്കെ, അപ്പൊ മോളോട് പ്രത്യേക സ്നേഹാന്വേഷണം പറയൂ
1: കേട്ടോ.
0: യൂട്യൂബ്, ആ യൂട്യൂബ് പാചകമൊക്കെ ഉഷാറായി നടക്കട്ടെ. അതെ, ഓക്കെ, ആ.

0: ഹലോ, നമസ്കാരം. രാജേഷ്.
1: ഹലോ, നമസ്കാരം.
0: രാജേഷ് കുമാർ.
1: ആ, രാജേഷ് കുമാർ.
0: എവിടെയാ? വയനാട്ടിലെ എവിടെയാ?
1: വയനാട്ടിലെ പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
0: ആ ഹാ ഹാ, എന്തൊക്കെയാണ്?
1: പെരുന്നാളൊക്കെ നടക്കുന്ന ലൂർദോദ ദേവാലയം.
0: എന്തൊക്കെയാണ് രാജേഷേ, പള്ളിക്കുന്ന് നിവാസികളുടെ വിശേഷങ്ങൾ?
1: ആ, എല്ലാവരും സുഖമായിട്ട് പോകുന്നു.
0: ആ,
1: മഴ
0: കുറവാ അല്ലേ? നമ്മളെ വയനാട് പോലുള്ള മല, ഇതുപോലെ മലമ്പ്രദേശങ്ങൾ, കാട്, നമ്മുടെ കാശ്മീർ ഏരിയകളിൽ, പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ തീരെ കുറവാണല്ലോ.
1: മഴ എന്താ സംഭവം? മഴ കുറവാ.
0: അതെ, എല്ലായിടത്തും ഇതിന്റെ ഒരു ഒരു നമ്മളിപ്പോ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ എൽനിനോ യുടെ പരിണിത ഫലാന്ന് വേണം വിചാരിക്കാൻ.
1: എന്തോന്നായിരിക്കാണല്ലോ, മരങ്ങൾ വെട്ടിയിട്ടാണെന്നൊന്നും അറിയില്ല.
0: രാജേഷ്, എന്താ ജോലി?
1: ഞങ്ങക്ക് ഒരു ഷോപ്പ് ഉണ്ട് തെച്ചിത്തോട്ട് ഡോർസൺ ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ട്, പള്ളിക്കുന്ന് മൈലാട് റോഡിന്.
0: ഹാർഡ്വെയർ ഷോപ്പാ?
1: ഹാർഡ്വെയർ, ഡോർസൺ ഹാർഡ്വെയർ.
0: അതിലാണ് വർക്ക്.

0: അതിലാണ് വർക്ക്.
1: വേറെ എന്തൊക്കെയുണ്ട്? റേഡിയോ ഇന്ന് വല്ലപ്പോഴും ഒക്കെ കേൾക്കാറാണോ അതോ സ്ഥിരം ഉണ്ടോ?
0: അല്ല, ഞങ്ങള് സ്ഥിരം വെക്കില്ല, ഞങ്ങൾ ഷോപ്പ് ആയിട്ട് സ്ഥിരം തുറന്നു വെക്കും റേഡിയോ.
1: അപ്പൊ വല്ല ആണിയോ നട്ടോ വാങ്ങിക്കാൻ വരുന്നവനൊക്കെ പാട്ട് കേട്ടോട്ടെ എന്ന്.
0: അല്ല, അവര് വരുമ്പോ ഞങ്ങള് ബേക്കിലാണ്, ഞങ്ങള് ബേക്കില് കുറച്ച് വർക്കും
1: ചെയ്യലുണ്ട്.
0: പിന്നെ ഫ്രണ്ടില് ഞങ്ങൾ റൂമുണ്ട്, റൂമിലാണ് ഹാർഡ്വെയർ
1: എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മൾട്ടി സെന്റർ ആണ്.
0: ഒന്നും കൂടൂല, കാരണം വെച്ചാൽ വർക്ക് ചെയ്യാം, കാർപെന്റേഴ്സ് വർക്ക് പറ്റ കുറയാ.
1: അതെ അതെ,
0: പണ്ട് ഈർത്തപ്പണിക്കാരെ പോലെയാണ്, ആളിപ്പോ കാണാൻ വരില്ല.
1: അല്ല, ഇതുപോലെ ഓരോ സാഹചര്യത്തില് ഓരോ ജോലികൾ ഇങ്ങനെ. ഇപ്പൊ നേരത്തെ നമ്മള് തയ്യൽ മേഖലയിൽ നിന്ന് വിളിച്ചവർ പറയുന്നുണ്ടല്ലോ, റെഡിമെയ്ഡിലേക്ക് അവരും തൊഴിൽ തേടുന്നു, അവർക്ക് കൂടി അവിടെ ഒരു അവസരം വേണം എന്നുള്ള രീതിയിൽ സംഘടന ഇടപെടുന്നു.
0: ഞങ്ങളിപ്പോ അങ്ങനെ തന്നെ, ഞങ്ങള് ഗുജറാത്ത് ഡോർ കൊണ്ടുവരും, എന്നിട്ട് കൊടുക്കല. അപ്പൊ ഇവിടുത്തെ പണിക്കൂലി വരുന്നില്ല ഡോറിന്,
1: അത്രയും കുറവാ. അതെ, നമ്മള് കാലം പോകെ ഓരോ പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തേണ്ടി വരും, പഴയ മേഖലകൾ ചിലപ്പോ അന്യം നിന്ന് പോകും.
0: ഞങ്ങള് ഫിറ്ററൊക്കെ ഉണ്ട്, ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഡോറ്.
1: മനസ്സിലായി. അപ്പൊ
0: അവർക്കും എല്ലാവർക്കും പണിയാവൂലോ.
1: അതെ, നല്ല കാര്യം. അപ്പൊ ഒരു ഒരു എന്താ പറയാ, ഒരു കൂട്ടായ്മ എന്ന നിലയിൽ മുന്നോട്ട് പോണ്ടേ അല്ലേ? നമ്മള് തൊഴിൽ നമ്മളെ ഉപജീവനത്തിന് കൂടി ഉപയുക്തമാകണ്ടേ? ഓക്കെ രേഷേ, സന്തോഷം. അപ്പൊ വീട്ടിൽ കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷം പറയൂ. അമരത്തിലെ അഴകേ കേൾക്കാം, യേശുദാസ് ചിത്ര, കൈതപ്പുറം രവീന്ദ്രൻ.
0: നല്ല പാട്ടാണ്.
1: അതെ, കേൾക്കാം കേട്ടോ.
0: ഓക്കെ
1: ഓക്കെ, ബൈ
0: ബൈ. ഓക്കെ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം നാലാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, രഘു ചന്ദ്രിക, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്. സംവിധാനം റൂബി ബാബു.

0: ഓ ലേഖ, നീയായിരുന്നോ?
1: അപ്പോ ചന്ദ്രു ആരെയാ പ്രതീക്ഷിച്ചോണ്ടിരുന്നത്?
0: ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ലേഖ. ബാംഗ്ലൂരിൽ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിൽ താമസിക്കുന്ന വ്യക്തിയുടെ വാതിൽക്കൽ രാത്രി 9 മണിക്ക് എത്തുന്നത് ഫുഡ് ഡെലിവറി ബോയ് മാത്രമായിരിക്കും.
1: അപ്പോ ഈ ഗേളിനോട് അകത്തേക്ക് വരണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്?
0: ഗേളോ? നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? എന്നിട്ട് ഞാൻ ഗേളിനെ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ.
1: പോടാ, നിനക്ക് ഫുഡ് വേണമെങ്കിൽ പറയായിരുന്നില്ലേ, ഞാൻ ഇഡലി ഉണ്ടാക്കിയിരുന്നു.
0: ഓ, ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. അല്ല, രാജീവിന് ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? മോനെന്തിയേ ഭഗത്?
1: രാജീവിന് ഈവനിങ് ഷിഫ്റ്റാ. ഭഗത് ഓൺലൈൻ ട്യൂഷന് കയറി. കന്നഡ ലാംഗ്വേജ് പഠിപ്പിക്കാനൊന്നും എനിക്കറിയത്തില്ല.
0: വാ, എന്തായാലും നീ ഇരിക്കേ. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. തണുത്തത് വല്ലതും ഫ്രിഡ്ജിൽ കാണും.
1: വേണ്ട, ഞാൻ വേറെ കാര്യം പറയാനാ വന്നത്.
0: എന്ത് കാര്യം?
1: നീ ശ്രദ്ധിച്ച് കേക്കണം. നിന്റെ വിവാഹാലോചന പറ്റി തന്നെയാ.
0: എന്റെ ലേഖ നീ അത് ഇതുവരെ വിട്ടില്ലേ
1: ചന്ദ്രു? ഞാൻ വിട്ടാലും ആ പെണ്ണ് വിടത്തില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. പെണ്ണ് കാണാൻ വന്നവരെ പൊക്കാൻ പോലീസിനെ വിളിച്ചു വരുത്തിയെങ്കിൽ ആ കൊച്ച് ചില്ലറക്കാരിയായിരിക്കില്ല.
0: സമ്മതിച്ചു. അതിന്
1: ഫസ്റ്റ് സ്റ്റെപ്പ് പാളിയതിനാലൊന്നും അവളെ പിന്തിരിയാൻ പോകുന്നില്ല. അവളുടെ അടുത്ത നീക്കം എന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ?
0: എനിക്കറിയത്തില്ല. എന്തായാലും നീ തന്നെ പറ.
1: അതിന് ഞാൻ തന്നെ വേണം. കാരണം നിനക്ക് പരസ്യചിത്രം നിർമ്മിക്കാനുള്ള ഭാവന മാത്രമേ ഉള്ളൂ. എന്നെ പോലെ അത് മാർക്കറ്റ് ചെയ്യാനുള്ള കൂർമ്മ ബുദ്ധി ഉണ്ടെങ്കിലേ വരാൻ പോകുന്ന വയ്യാവേലിയെ നേരത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ.
0: MBA മാർക്കറ്റിംഗ് പഠിച്ചതിന്റെ അഹങ്കാരം അല്ലേ?
1: തെറ്റി. ഇവിടെ അപ്ലൈ ചെയ്തത് സിമ്പിൾ ലോജിക്ക് മാത്രം. പെൺമനസിന്റെ ബേസിക് സ്വഭാവം അറിഞ്ഞ

0: മതിയാകും, അതെനിക്കറിയാം.
1: ആ എന്തായാലും നീ പറഞ്ഞോ, സ്വിഗ്ഗി പയ്യൻ ഫുഡ് കൊണ്ടുവരുന്നത് വരെ എന്തായാലും നിനക്ക് സമയമുണ്ട്.
0: 30 സെക്കൻഡ്സ് മതി. കാര്യം ഇത്രയേ ഉള്ളൂ, അവൾ മേഘയുടെ പുറകെ, അതായത് കല്യാണം കഴിഞ്ഞതിന്റെ 3-ാം നാൾ ഓടിപ്പോയ നിന്റെ ഭാര്യയുടെ പുറകെ പോകാൻ ശ്രമിക്കും.
1: പൊക്കോട്ടെന്നേ,
0: അതാണ് അപകടം. ഓടിപ്പോയ ഭാര്യയെ തിരയാത്ത ചന്ദ്രുവും ഓടിപ്പോയ മകളെ തിരയാത്ത അച്ഛൻ സോമശേഖരൻ നായരും സംശയനിഴലിലാവുന്ന ഒരു നീക്കം ആ കുട്ടിക്ക് നടത്താനാകും.
1: എന്ത് നീക്കം?
0: 7 വർഷം മുമ്പ് ഓടിപ്പോയി എന്ന് നിങ്ങൾ പറയുന്ന മേഘ യഥാർത്ഥത്തിൽ കാണാതായതല്ലെന്ന് അവൾ വാദിച്ചാൽ?
1: അതിനിപ്പോ എന്താ വാദിച്ചാൽ എന്താ കുഴപ്പം?
0: ഇത് നിന്റെ ഫുഡ് ഡെലിവറി ആയിരിക്കും. പക്ഷേ ഇതുപോലെ അടുത്ത തവണ കോളിംഗ് ബെൽ അടിക്കുന്നത് പോലീസ് ആവാം. സോ ബി കെയർഫുൾ ചന്ദ്രു.

0: അയ്യോ, എന്തൊരു തിരക്കാണ്. ബാംഗ്ലൂർ ഇപ്പൊ പഴയ ബാംഗ്ലൂർ ഒന്നും അല്ലെന്നാ തോന്നുന്നത്. എക്സിറ്റ് ഏത് വഴി പോയാലാണാവോ എത്തുക? മെട്രോ റെയിൽ കയറാതെ ടാക്സി വിളിച്ച് പോയാൽ മതിയായിരുന്നു. ആ, ദാ വരുന്ന ആളിനോട് ചോദിക്കാം. ഹലോ സർ, വെയർ ഈസ് ദ എക്സിറ്റ്? എക്സിറ്റ് സർ, സർ. ഉത്തരം പറയാൻ പോലും ഇങ്ങോർക്കൊന്നും സമയമില്ലേ? ഓ, എന്തൊരു ജാട.
1: ഹലോ ചിത്ര, ഇവിടെ ഇവിടെ.
0: ഓ ഹാവു, എൻ്റെ അന്ന നീ എത്തിയോ? പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിന്നെ വിളിക്കാമെന്നോർത്തിരിക്കുകയായിരുന്നു. പക്ഷെ എക്സിറ്റ് കാണാതെ ഞാൻ കുറേ തപ്പി.
1: ആ, നീ ബാംഗ്ലൂരിലേക്ക് വന്നിട്ട് ഒത്തിരി നാളായില്ലേ, അതാ ഈ കൺഫ്യൂഷൻ. വാ, ഇതുവഴി ഇറങ്ങാം. ആ എക്സിറ്റ് ഓൾഡ് മദ്രാസ് റോഡിലേക്ക്. നമുക്ക് പോവേണ്ടത് ഓപ്പോസിറ്റ് വഴിയാ.
0: ഓ ശരി ശരി. ബാംഗ്ലൂരിനിപ്പോ നല്ല മാറ്റം വന്നിട്ടുണ്ട്, തിരക്കും ഒരുപാട് കൂടി.
1: വർക്ക് ഫ്രം ഹോം ഒക്കെ പല കമ്പനികളും നിർത്തി. മിനിമം എല്ലാ ജീവനക്കാർക്കും ആഴ്ചയിൽ 3 ദിവസം ഓഫീസ് മസ്റ്റ് ആക്കി. അതാ മെട്രോയിലൊക്കെ ഇത്ര തിരക്ക്. അതിരിക്കട്ടെ, പെട്ടെന്ന് നീ എന്താ ബാംഗ്ലൂരിലേക്ക് വീണ്ടും വന്നു ചാടിയത്?
0: പറയാം, ധൃതി വെക്കാതെ എന്റെ അന്നക്കുട്ടി.
1: വരുന്നു പറഞ്ഞ ഫോൺ ചെയ്തപ്പോഴും നീ ഒന്നും പറഞ്ഞില്ല. നീ ഇവിടെ വല്ല കമ്പനിയിലും ജോലിക്ക് കയറുവാണോ?
0: അല്ല, ഞാൻ ആദ്യം ചോദിക്കട്ടെ, നീ എന്നാ ഓസ്ട്രേലിയക്ക് പോകുന്നേ?
1: 3 മാസത്തിനുള്ളിൽ പോയാ മതി. 2 മാസം കഴിഞ്ഞ് ഭിന്നിച്ചും വരും, ഡിസൈൻ ശരിയാക്കിയിട്ട്. പുള്ളി പോകുമ്പോ ഒന്നിച്ചു പോകാനാ പ്ലാൻ.
0: വെരി ഗുഡ്. അപ്പോ അതുവരേക്കും നീ ഫ്രീ ആണല്ലേ?
1: ഫ്രീ ആണോ എന്ന് ചോദിച്ച, ഇപ്പൊ ജോലി ചെയ്യുന്ന കമ്പനിയില് ഞാൻ നോട്ടീസ് കൊടുത്തു. 1 മന്ത് കൂടി അവിടെ പോണം. വലിയ സീനില്ല. എന്താ ചോദിച്ചേ?
0: എങ്കിലേ, ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് വരെ അന്നെ ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ വേറൊരു കമ്പനിയിൽ കയറണം. ഇന്റേണായിട്ട് മതി.
1: നിക്ക് നിക്ക് ചിത്ര, നീ എന്തോ നീ പറഞ്ഞു വരുന്നേ. പണ്ടത്തെ ബാംഗ്ലൂർ സ്വഭാവം ഒന്നും നാട്ടിൽ പോയിട്ട് മാറ്റിയിട്ടില്ല അല്ലേ?
0: കാര്യമുണ്ടടി, അതല്ലേ ഞാൻ നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി ഇങ്ങി പോന്നത്. ആ, അത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കേസൊന്നുമില്ല. ഒരു ചെറിയ പ്രൊഡക്ഷൻ കമ്പനി, ഓണർ ഒരു മലയാളി തന്നെയാണ്, പേര് ചന്ദ്രു. കമ്പനിയുടെ പേരും അഡ്രസ്സും ഒക്കെ ഞാൻ തരാം.
1: പ്രൊഡക്ഷൻ കമ്പനിയോ? അതിനെനിക്ക്.
0: നിനക്ക് പ്രൊഡക്ഷനെ പറ്റി ഒന്നും അറിയില്ലെന്നല്ലേ? അതല്ലേ ഇന്റേണായിട്ട് കയറാൻ പറഞ്ഞത്. നീ അവിടെ കയറിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം.
1: എന്ത് കാര്യം? എടി, എനിക്ക് പേടിയാവുന്നു.
0: ചങ്ങനാശ്ശേരിക്കാരിക്ക് പേടിയോ? എടി, ഇത് നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വർക്ക് കൂടിയാ. രഹസ്യം ചോർത്തൽ, ഒരു ചെറിയ സ്പൈവർ.
1: നിന്റെ ഓൺലൈൻ പത്രത്തിന് വേണ്ടിയുള്ള വല്ല ഇൻവെസ്റ്റിഗേഷൻ വർക്കോ മറ്റോ ആണോ ചിത്ര?

എല്ലാം നിന്റെ ഫ്ലാറ്റിലെത്തിയിട്ട് വിശദമായിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും ചാട്ട് ഐറ്റംസ് കഴിക്കണം. നീ ഏതെങ്കിലും ബംഗാരപ്പേട്ട് ചാട്ടുകടയിലേക്ക് വണ്ടിയെടുക്കുക.

0: സോംശേരനാരെ, എന്താ മുനിസിപ്പാലിറ്റി ഓഫീസിൽ?
1: ആ ഗോവിന്ദൻ, ഓ കമലയുണ്ടല്ലോ. പുതിയ വീടിന്റെ ഓണർഷിപ്പ് എടുത്തു വെച്ചിട്ടില്ലായിരുന്നു, അതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് വെച്ചു. നിങ്ങളെന്താ ഇവിടെ?
0: ഓ, വാർഡ് മെമ്പറെ കാണാൻ ഇറങ്ങിയതാ. കൗൺസിൽ യോഗം കഴിഞ്ഞ് ആളിപ്പോഴെങ്ങും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെ ആകട്ടെ എന്ന് വെച്ചു.
1: ഓ, അത് ശരി, കണ്ടതിൽ സന്തോഷം. എന്നാ പിന്നെ ഞാൻ നീങ്ങട്ടെ.
0: ആയിക്കോട്ടെ.

0: കൗൺസിൽ യോഗം കഴിഞ്ഞ് ആൾ ഇപ്പോഴെങ്ങും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെ ആകട്ടെ എന്ന് വെച്ചു.
1: ഓ, അത് ശരി, കണ്ടതിൽ സന്തോഷം. എന്നാ പിന്നെ ഞാൻ നീങ്ങട്ടെ.
0: ആയിക്കോട്ടെ. പിന്നെ അന്നത്തെ കാര്യം മനസ്സിൽ വെച്ചേക്കണ്ട കേട്ടോ. സമയം കിട്ടുകയാണെങ്കിൽ വീട് വഴിയൊന്ന് ഇറങ്ങിയാട്ടെ.
1: ഏയ്, ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമല്ലേ, ഒരു തമാശയായിട്ട് ഞാനതിനെ എടുത്തിട്ടുള്ളൂ. എന്താ അവരെ പറയുക, ജെൻസിയോ? എല്ലാം ധൃതിപ്പെട്ട് ചെയ്തുകളയും. അങ്ങനെ ഒരു കളിയെന്ന് വെച്ചാൽ മതി.
2: അയ്യോ, നല്ലൊരു മനുഷ്യൻ അല്ല ഗോവിന്ദേട്ട? ഇത്രയും കാര്യം നടന്നിട്ടും അതിന്റെ ഒരു നീരസോ വൈരാഗ്യമോ ഒന്നും നമ്മളോട് കാണിക്കുന്നില്ല.
0: അതാണ് മാന്യത. ചാടിക്കേറി അബദ്ധം കാണിച്ചത് നമ്മുടെ മോളല്ലേ.
2: ഇനിയും വേണമെങ്കിൽ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത്.
0: അങ്ങോട്ട് ചെന്നാ മതി, ആട്ടിവിടും അങ്ങേര്. ആ ചിന്ത വിട്ടേരെ. അല്ല, ഇത്രയും ഒപ്പിച്ചു വെച്ചിട്ട് നിന്റെ മോൾ എന്തിനാ ബാംഗ്ലൂർക്കെന്ന് പറഞ്ഞു പോയേക്കുന്നേ?
2: എന്റെ മാത്രം മോളല്ലല്ലോ. പിന്നെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞാ കേൾക്കുന്ന കുട്ടിയാണോ അവള്? എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് അവളെ വഷളാക്കിയത് ഞാനല്ല.
0: മതി, ഞാൻ ആ സ്കൂട്ടർ എടുത്തോണ്ട് വരട്ടെ. ഇനി എങ്ങോട്ടാ? പച്ചക്കറി കടയിലേക്കല്ലേ?
2: ആ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം നാലാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ രഘു ചന്ദ്രിക, സോമശേഖരൻ പി എം ലാൽ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ അഞ്ചാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ഗുലാം അലി പാടിയ ഗസലുകൾ കേൾക്കാം.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. ഭരണനിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പരിശോധനയ്ക്കെത്തുന്ന പോലീസിനെ ആക്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള PSCയിലെ അനധികൃത നിയമനം ഗൌരവതരമായ വിഷയമാണെന്നും സർക്കാർ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ്. പ്രിയദർശിനി സർവീസ് മൂലം പ്രതിസന്ധി നേരിടുന്നതായി ചൂണ്ടിക്കാട്ടി കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ സ്വകാര്യ ബസ്സുകൾ ബുധനാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാരികൾ മൂന്നാറിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. കേരളത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തം. മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷം. ട്രെയിൻ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. മുംബൈ വിമാനത്താവളത്തിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകളും വൈകി. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഇംഗ്ലണ്ടും ക്വാർട്ടർ ഫൈനലിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. FM പ്രധാന വാർത്തകളിനി 4 മണിക്ക്.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി യുവർ ചോയ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങൾ ഇപ്പോൾ തന്നെ വാട്സാപ്പ് സന്ദേശങ്ങളായി അയയ്ക്കുക. സന്ദേശങ്ങൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 9400224440. സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിൽ അരവിന്ദ് വേണുഗോപാൽ, അപർണ ബാലമുരളി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാന രചന ജസ് ജോയ്, സംഗീതം ദീപക് ദേവ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു നരിക്കുനിയിൽ നിന്നും ദേവനന്ദ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവ ചോയ്സിൽ ഇനി കേൾക്കാം തിക്കോടിയിൽ നിന്നും ജിജില രാജീവൻ ആവശ്യപ്പെട്ട ഗാനം. നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നും യേശുദാസ് പാടിയത്.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
4: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
3: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
4: മൈജി ലാഭമഴ,
3: ഇത് മഴക്കാല ഓഫറുകളുടെ

0: ചൂടൻ സീസൺ.
1: സ്വപ്ന സഞ്ചാരി എന്ന ചിത്രത്തിൽ ചിത്ര, സുദീപ് കുമാർ എന്നിവർ പാടിയ ഗാനം. റഫീഖ് അഹമ്മദിന്റെ രചന, എം ജയചന്ദ്രന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മെഡിക്കൽ കോളേജിൽ നിന്നും സീന സുരേഷ്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവ ചോയ്സിൽ ഇനി കേൾക്കാം. പേരാമ്പ്രയിൽ നിന്നും രതീഷ് ആവശ്യപ്പെട്ടു.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

മുത്തമ്പലത്ത് നിന്നും അനൂപ് കെ, സിദ്ധാർത്ഥ് കൃഷ്ണ, ജിനു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ധ്രുവം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് ഷിബു ചക്രവർത്തിയുടെ രചന, സംഗീതം SP വെങ്കടേഷ്.

0: ഒതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
1: സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: രാപ്പകൽ എന്ന ചിത്രത്തിൽ അഫ്സൽ പാടിയ ഗാനം, ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പുതിയ പാലത്ത് നിന്നും ശിവദാസ്, സുപ്രഭ, രാധ.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റ്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ഒരു സുന്ദരിയുടെ കഥ ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകിയ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സി പി സദാനന്ദൻ ചേലേമ്പ്രയിൽ നിന്നും.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: കാര്യം നിസ്സാരം ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കോന്നിയൂർ ഭാസന്റെ വരികൾക്ക് കണ്ണൂർ രാജൻ ഈണം നൽകിയ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. ചേലക്കരയിൽ നിന്നും എസ് തുമോൾ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗാനോപഹാരം സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ പുതിയറ കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്.
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്ന ചിത്രത്തിൽ ഹരിചരണും മഞ്ജരിയും പാടിയ ഗാനം. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ദീപക് ദേവീണം നൽകിയ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കോട്ടക്കലിൽ നിന്നും ഐശ്വര്യ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്.
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
8: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
9: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി, ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
10: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
11: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
12: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
11: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
9: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
13: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് അടുത്ത 6 ദിവസത്തിനിടെ പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഓണക്കാലത്ത് കേരളത്തിലേക്ക് 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വരുന്ന ഉത്സവ

സീസണിൽ രാജ്യത്ത് 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നും കേന്ദ്രമന്ത്രി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന സമാശ്വാസ തുകയുടെ 2ാം ഘടു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്ന് ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ. പിഎംശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 2 തവണ യോഗം ചേർന്നിട്ടുണ്ടെന്നും 1 മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം വ്യക്തമാക്കുമെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ. ഷംസുദ്ദീൻ. പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പ്രിയദർശിനി സർവീസ് മൂലം പ്രതിസന്ധി നേരിടുന്നതിൽ പ്രതിഷേധിച്ച് കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ സ്വകാര്യ ബസുകൾ ബുധനാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഒത്തുതീർപ്പ് ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് നഴ്സുമാർ സമരം ആരംഭിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാരികൾ മൂന്നാറിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. കേരളത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. USA ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. FM പ്രധാന വാർത്തകളിനി 5 മണിക്ക്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
3: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: മഴയും ചായയും പിന്നെ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിലേ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: മ്യൂസിക് മിക്സ്.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: മ്യൂസിക് മിക്സ്.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI-കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI-കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: വെനീസിയ ബാത്ത്വെയർസ്.
7: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
6: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
5: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. നോർത്ത് അമേരിക്കൻ മണ്ണിൽ ആവേശം വിതറി മുന്നേറുന്ന ഫിഫ ലോകകപ്പിന്റെ പ്രീ

ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരവും നാടകീയവുമായ അധ്യായങ്ങളാണ് അരങ്ങേറിയത്. ആരാധകരെ മുൾമുനയിൽ നിർത്തിയ ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലെ ബ്രസീൽ നോർവേ പോരാട്ടവും മെക്സിക്കോ സിറ്റിയിലെ അസ്റ്റക്ക സ്റ്റേഡിയത്തിൽ നടന്ന ഇംഗ്ലണ്ട് മെക്സിക്കോ മത്സരവും പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഫുട്ബോൾ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ദൃശ്യവിരുന്നാണ് സമ്മാനിച്ചത്. 5 തവണ ലോക ചാമ്പ്യന്മാരായ കാനറികളെ 1-2 ഗോളുകൾക്ക് അട്ടിമറിച്ച് വൈക്കിങ്ങുകളുടെ പിന്മുറക്കാരായ നോർവേ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ കളിയിലുടനീളം നാടകീയമായ ചുവപ്പ് കാർഡും പെനാൽറ്റികളും കണ്ട മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോയെ 2-3 ഗോളുകൾക്ക് തകർത്ത് 10 പേരുമായി പൊരുതിയ ഇംഗ്ലണ്ടും തങ്ങളുടെ ക്വാർട്ടർ ഫൈനൽ യോഗ്യത ഉറപ്പിച്ചു. ആദ്യ മത്സരത്തിൽ ടാക്ടിക്കൽ മികവിലും ശാരീരിക ക്ഷമതയിലും ബ്രസീലിനേക്കാൾ ഏറെ മുന്നിലായിരുന്നു സ്റ്റാലെ സോൽബക്കന്റെ നോർവീജിയൻ പട. ലോകകപ്പ് ചരിത്രത്തിൽ ബ്രസീലിന് ഇതുവരെ തോൽപ്പിക്കാൻ കഴിയാത്ത ഏക ടീമെന്ന തങ്ങളുടെ വിസ്മയ റെക്കോർഡ് കാത്തുസൂക്ഷിക്കാൻ ഇറങ്ങിയ നോർവേ നായകൻ മാർട്ടിൻ ഒഡേഗാർഡിന്റെയും സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡിന്റെയും അസാധാരണ പ്രകടനത്തിന്റെ കരുത്തിലാണ് അട്ടിമറി വിജയം സ്വന്തമാക്കിയത്. കളിയുടെ ഭൂരിഭാഗം സമയവും പന്ത് കൈവശം വെക്കുന്നതിൽ നോർവെ ആധിപത്യം പുലർത്തിയെങ്കിലും കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീലിയൻ നിര വിനീഷ്യസ് ജൂനിയറിന്റെയും റോഡ്രിഗോയുടെയും വേഗതയിലൂടെ പ്രത്യാക്രമണങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. ആദ്യ പകുതിയിൽ പരിക്കേറ്റ ലൂക്കാസ് പക്വേറ്റയുടെ അഭാവം ബ്രസീലിന്റെ മധ്യനിരയുടെ സർഗാത്മകതയെ ബാധിച്ചപ്പോൾ ഒഡേഗാർഡ് നയിച്ച നോർവീജിയൻ മധ്യനിര കളം നിറഞ്ഞു കളിച്ചു. കളിയുടെ 14th മിനിറ്റിൽ ബ്രസീലിയൻ താരം മാത്യൂസ് കുൻഹയെ നോർവീജിയൻ ഡിഫൻഡർ ക്രിസ്റ്റഫൻ അയർ ബോക്സിൽ വീഴ്ത്തിയതിന് ബ്രസീലിന് പെനാൽറ്റി ലഭിച്ചു. മിഡ്ഫീൽഡർ ബ്രൂണോ ഗ്യുമാരസ് എടുത്ത ഷോട്ട് നോർവേയുടെ കരുത്തനായ ഗോൾ കീപ്പർ ഒറിയാൻ നീ ലാൻഡ് അതിസാഹസികമായി തടുത്തു. ഈ പെനാൽറ്റി മിസ്സാണ് ബ്രസീലിന് ആദ്യ പകുതിയിൽ ലീഡ് നേടാനുള്ള സുവർണാവസരം നഷ്ടമാക്കിയത്. നോർവേയുടെ യുവ വിങ് ആന്റണിയോ നൂസ 1st പകുതിയിൽ കനത്ത ഭീഷണി ഉയർത്തിയെങ്കിലും പിന്നീട് പകരക്കാരനായി വന്ന ആൻഡ്രിയാസ് ഷെൽഡ്രപ്പാണ് കളിയുടെ ഗതി മാറ്റിയത്. 2nd പകുതിയുടെ തുടക്കത്തിൽ ബ്രസീലിന്റെ കൌമാര വിസ്മയം എഡ്രിക് കളത്തിലിറങ്ങി ഒരു സുവർണ അവസരം പാഴാക്കിയതിന് തൊട്ടു പിന്നാലെ നോർവേ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടി. കളിയുടെ 79th മിനിറ്റിൽ കൃത്യമായ 7 പാസുകളിലൂടെ മെനഞ്ഞെടുത്ത നീക്കത്തിനൊടുവിൽ ഇടതുഭാഗത്തു നിന്ന് ആൻഡ്രിയാസ് ഷെൽഡ്രപ്പ് നൽകിയ മനോഹരമായ ക്രോസ് ബോക്സിനുള്ളിൽ ഉയർന്ന ചാട്ടത്തിലൂടെ എർലിംഗ് ഹാലൻഡ് ഒരു ഉഗ്രൻ ഡൗൺവേർഡ് ഹെഡറിലൂടെ ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസൺ ബെക്കറെ കീഴടക്കി വലയിലെത്തിച്ചു. ഗോൾ വഴങ്ങിയതോടെ സമനിലയ്ക്കായി ബ്രസീൽ സർവശക്തിയുമെടുത്ത് ആക്രമിച്ചെങ്കിലും നോർവീജിയൻ ഗോൾ കീപ്പർ ഒറിയാൻ നിലാൻഡ് റയാൻ ബ്രൂണോ ഗ്യുമാരസ് എന്നിവരുടെ ഗോളുറച്ച ഷോട്ടുകൾ അതിസാഹസികമായി തടഞ്ഞ് കോട്ട കാത്തു. മത്സരം അതിന്റെ നിശ്ചിത 90 മിനിറ്റിലേക്ക് അടുത്ത സമയത്ത് ഹാലൻഡ് വീണ്ടും തന്റെ ഗോൾ വേട്ടക്കാരന്റെ സഹജവാസന പുറത്തെടുത്തു. പ്രതിരോധ താരം ഡാനിലോയുടെ കാലുകൾക്കിടയിലൂടെ ഹാലൻഡ് തൊടുത്ത നിലം പറ്റിയുള്ള ക്ലോസ് റേഞ്ച് ഷോട്ട് അലിസനെ കാഴ്ചക്കാരനാക്കി വലതുമൂലയിലേക്ക് തുളച്ചുകയറിയതോടെ നോർവേ 2 ഗോളുകൾക്ക് മുന്നിലെത്തി. എന്നാൽ ഇഞ്ചുറി ടൈമിന്റെ 10th മിനിറ്റിൽ ബോക്സിനുള്ളിൽ കാസമിറോയെ ഓസ്റ്റിഗാർഡ് വീഴ്ത്തിയതിന് VAR പരിശോധനയിലൂടെ ബ്രസീലിന് അനുകൂലമായി പെനാൽറ്റി ലഭിക്കുകയും കിക്കെടുത്ത സൂപ്പർ താരം നെയ്മർ പന്ത് വലയിലെത്തിച്ച് ആശ്വാസ ഗോൾ നേടുകയും ചെയ്തു. 1990 ശേഷം ആദ്യമായി ബ്രസീൽ ഒരു ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ പുറത്താകുന്ന നാണക്കേടോടെ കളം വിട്ടപ്പോൾ വൈക്കിങ്ങുകൾ തങ്ങളുടെ ചരിത്രത്തിലാദ്യമായി ലോകകപ്പിന്റെ അവസാന 8-ൽ ഇടം പിടിച്ചു. അതേസമയം മെക്സിക്കോ സിറ്റിയിലെ കനത്ത അന്തരീക്ഷമർദ്ദവും ഉയരക്കൂടുതലും വെല്ലുവിളിയുയർത്തിയ 2nd മത്സരത്തിൽ തോമസ് ടുഷേലിന്റെ ഇംഗ്ലണ്ട് ടീം ചരിത്രത്തിലെ ഏറ്റവും ധീരമായ പോരാട്ട വീര്യമാണ് പുറത്തെടുത്തത്. അതുവരെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിത കുതിപ്പ് നടത്തിയ ആതിഥേയരായ മെക്സിക്കോയെ അവരുടെ തട്ടകത്തിൽ നേരിടുക എന്നത് ഇംഗ്ലണ്ടിന് കഠിനമായിരുന്നു. എങ്കിലും മധ്യനിരയിലെ കുതിരശക്തിയായ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ അവിശ്വസനീയമായ ഇരട്ട ഗോൾ പ്രകടനമാണ് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിന് വലിയ മേധാവിത്വം നൽകിയത്. കളിയുടെ 36th മിനിറ്റിൽ നായകൻ ഹാരി കെയ്നിന്റെ അസിസ്റ്റിൽ നിന്ന് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ ആദ്യ ഗോൾ നേടി. വെറും 98 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ 38th മിനിറ്റിൽ പ്രതിരോധ നിരയെ കീറിമുറിച്ചുകൊണ്ട് ബെല്ലിംഗ്ഹാം വീണ്ടും ലക്ഷ്യം കണ്ടതോടെ ഇംഗ്ലണ്ട് പെട്ടെന്ന് തന്നെ 2-0 മുന്നിലെത്തി. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് 42nd മിനിറ്റിൽ മെക്സിക്കൻ താരം ജൂലിയൻ കിനോണസ് നേടിയ മനോഹരമായ ഗോളിലൂടെ ആതിഥേയർ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചുവന്നു. 2nd പകുതിയിൽ മത്സരം കൂടുതൽ വന്യവും നാടകീയവുമായി മാറി. കളിയുടെ 54th മിനിറ്റിൽ ഇംഗ്ലണ്ടിന്റെ യുവ ഡിഫൻഡർ ജാരൽ ക്വാൻസ മെക്സിക്കൻ താരം ജീസസ് ഗല്ലാഡോക്കെതിരെ നടത്തിയ അപകടകരമായ സ്റ്റെഡ്സബ് ചലഞ്ചിന് വാർ പരിശോധനയിലൂടെ നേരിട്ട് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയത് ഇംഗ്ലണ്ടിനെ കടുത്ത പ്രതിസന്ധിയിലാക്കി. 10 പേരുമായി ചുരുങ്ങിയ ഇംഗ്ലണ്ടിനെതിരെ മെക്സിക്കോ വൻ ആക്രമണം അഴിച്ചുവിട്ടെങ്കിലും 60th മിനിറ്റിൽ ആന്റണി ഗോർഡനെ ബോക്സിൽ വീഴ്ത്തിയതിന് ഇംഗ്ലണ്ടിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. കിക്കെടുത്ത നായകൻ ഹാരി കെയ്ൻ ഒട്ടും പിഴയ്ക്കാതെ പന്ത് വലയിലെത്തിച്ച് സ്കോർ 3-1 ആക്കി ഉയർത്തി. പോരാട്ടം അവസാനിപ്പിക്കാൻ മെക്സിക്കോ മടിക്കാത്തതിനാൽ 69th മിനിറ്റിൽ അവർക്കും വാർ പരിശോധന

ശോധനയിലൂടെ ഒരു പെനാൽറ്റി ലഭിക്കുകയും മെക്സിക്കൻ സൂപ്പർ സ്ട്രൈക്കർ റൌൾ ജിമനസ് അത് ഗോളാക്കി മാറ്റി സ്കോർ 3-2 കളി വീണ്ടും ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുകയും ചെയ്തു. അവസാന 30 മിനിറ്റും 11 മിനിറ്റ് നീണ്ട ഇഞ്ചുറി ടൈമും 10 പേരുമായി പ്രതിരോധിച്ച ഇംഗ്ലണ്ട് കോട്ടക്കാക്കാൻ ഡിഫൻഡർ ഡാൻ ബേണും ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡും നടത്തിയ അസാമാന്യ രക്ഷപ്പെടുത്തലുകൾ എടുത്തു പറയേണ്ടതാണ്. മെക്സിക്കോയുടെ നിരന്തരമായ ക്രോസുകളും റൌൾ ജിമനസിന്റെ അക്രോബാറ്റിക് ഓവർഹെഡ് കിക്കുകളും പിക്ഫോർഡിന്റെ തകർപ്പൻ സേവുകളിലും ഇംഗ്ലീഷ് പ്രതിരോധത്തിലും തട്ടിത്തകരുകയായിരുന്നു. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ആസ്റ്റക്കയിലെ മെക്സിക്കൻ ആരാധക കൂട്ടത്തെ നിശബ്ദരാക്കി ഇംഗ്ലണ്ട് 3-2 ഇതിഹാസ വിജയം ആഘോഷിച്ചു. ഈ 2 തകർപ്പൻ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ അവസാനിച്ചതോടെ വരുന്ന ശനിയാഴ്ച മയാമിയിൽ നടക്കുന്ന ആവേശകരമായ ക്വാർട്ടർ ഫൈനലിൽ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ഇംഗ്ലണ്ട് നോർവേ പോരാട്ടത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിലെ ക്ലാസിക് പോരിന് ഡാളസിലെ ടെക്സസ് AT&T സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 സ്പെയിൻ പോർച്ചുഗൽ പോരാട്ടം. അത്യന്തം ആവേശം നിറഞ്ഞ ഐബീരിയൻ ഡെർബിയും തുടർന്ന് നാളെ പുലർച്ചെ 5:30 വാഷിംഗ്ടണിലെ സീറ്റിലെ ലുമേൻ ഫീൽഡിൽ ആതിഥേയരായ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ബെൽജിയവും തമ്മിൽ ഏറ്റുമുട്ടുന്ന പ്രവചനാതീതമായ മത്സരവും ടൂർണമെന്റിലെ തന്നെ ഏറ്റവും വലിയ ദൃശ്യവിരുന്നുകളായി മാറും. ആദ്യ മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരൊറ്റ ഗോൾ പോലും വഴങ്ങാതെ അപരാജിത കുതിപ്പ് തുടരുന്ന ലൂയിസ് ഡീല ഫുവേന്റെയുടെ സ്പെയിൻ ടീം തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫോമിലാണ് ഈ പ്രീ ക്വാർട്ടറിലേക്ക് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 34 മത്സരങ്ങളിൽ തോൽവിയറിയാതെ മുന്നേറുന്ന സ്പാനിഷ് പട തങ്ങളുടെ മധ്യനിരയിലെ കരുത്തരായ റോഡ്രി, പെദ്രി, ഡാനി ഓൽമോ എന്നിവരുടെ സർഗാത്മകതയിലാണ് പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ഇവർക്കൊപ്പം വിങ്ങുകളിൽ വിനാശകരമായ വേഗതയുമായി കളന്നിറയുന്ന യുവവിസ്മയം ലാമിൻ യമാലും ഗോളടി വീരൻ മൈക്കൽ ഒയാസബാലും ചേരുമ്പോൾ ഏത് വൻ പ്രതിരോധ കോട്ടയും തകർക്കാൻ പോന്ന ആക്രമണ നിരയാണ് സ്പെയിനിനുള്ളത്. പ്രതിരോധത്തിൽ പൌ കുബാർസിയും ഐമറിക് ലപ്പോട്ടയും നൽകുന്ന അസാധാരണമായ ഉറപ്പും ഗോൾവലയ്ക്ക് മുന്നിൽ ഉനായ് സിമോണിന്റെ സാന്നിധ്യവും സ്പെയിനിനെ ഈ ടൂർണമെന്റിലെ ഏറ്റവും സമഗ്രമായ ടീമാക്കി മാറ്റുന്നു. എന്നാൽ റോബർട്ടോ മാർട്ടിനസിന്റെ കീഴിലിറങ്ങുന്ന പോർച്ചുഗലിനെ ഒട്ടും കുറച്ചു കാണാൻ സ്പെയിനിനാവില്ല. കാരണം വ്യക്തിഗത മികവുകൊണ്ട് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു കൂട്ടം മികച്ച കളിക്കാരുടെ നിരയാണ് അവർക്കുള്ളത്. അന്താരാഷ്ട്ര ഫുട്ബോളിലെ തന്റെ അവസാന ലോകകപ്പ് മത്സരങ്ങളിൽ കളിക്കുന്ന ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇനിയുള്ള ഓരോ മത്സരവും ജീവൻ മരണ പോരാട്ടമായാണ് കാണുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ നോക്കൌട്ട് ഘട്ടത്തിലെ തന്റെ ആദ്യ ഗോൾ നേടി റെക്കോർഡിട്ട റൊണാൾഡോയ്ക്ക് മികച്ച പിന്തുണ നൽകാൻ ബ്രൂണോ ഫെർണാണ്ടസ്, വിറ്റീനിയ, റാഫേൽ ലിയാവോ എന്നിവരടങ്ങുന്ന അത്യാധുനിക മധ്യനിരയും ആക്രമണ നിരയും പോർച്ചുഗലിനുണ്ട്. പ്രതിരോധത്തിൽ റൂബൻ ഡയസും കാൻസലോയും നൽകുന്ന പരിചയ സമ്പത്തും ഗോൾ കീപ്പർ ഡീഗോ കോസ്റ്റയുടെ സാന്നിധ്യവും പോർച്ചുഗലിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. പൊസഷൻ ഫുട്ബോളിന്റെ ആധിപത്യം പുലർത്തുന്ന ഇരു ടീമുകളും നേർക്കുനേർ വരുമ്പോൾ മധ്യനിരയിലെ പോരാട്ടമായിരിക്കും കളിയുടെ ഗതി നിശ്ചയിക്കുക. ചരിത്രപരമായി ഇരു ടീമുകളും തമ്മിലുള്ള മത്സരങ്ങൾ സമനിലകളിൽ അവസാനിക്കാറുണ്ടെങ്കിലും സ്പെയിനിന്റെ നിലവിലെ ഫോമും പ്രതിരോധത്തിലെ കെട്ടുറപ്പും റൊണാൾഡോയുടെ കരിയറിലെ അവസാന ലോകകപ്പ് മോഹങ്ങൾക്ക് കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. 2-ാമത്തെ മത്സരത്തിൽ സീറ്റിലെ സ്വന്തം ഗാലറിയുടെ ആവേശം മുഴുവൻ ഉൾക്കൊണ്ടിറങ്ങുന്ന USA ടീം തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നിലേക്ക് കണ്ണുവച്ചാണ് മൗറീഷ്യോ പോച്ചെട്ടിനോയുടെ തന്ത്രങ്ങൾക്ക് കീഴിൽ ബൂട്ട് കെട്ടുന്നത്. ബോസ്നിയക്കെതിരെയുള്ള മികച്ച വിജയത്തിന് ശേഷം ടീമിലെ സൂപ്പർ സ്ട്രൈക്കർ ഫൊളാരിൻ ബലോഗന്റെ ചുവപ്പ് കാർഡ് സസ്പെൻഷൻ ഫിഫ അപ്രതീക്ഷിതമായി പിൻവലിച്ച വാർത്ത US ക്യാമ്പിൽ വലിയ ഊർജ്ജമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നായകൻ ക്രിസ്റ്റ്യൻ പുലിസിച്ചിനൊപ്പം ബലോഗൻ കൂടി മുന്നേറ്റ നിരയിലൊന്നിക്കുമ്പോൾ USAയുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച ഇരട്ടിക്കും. വെസ്റ്റൺ മക്കെന്നി, ടൈലർ ആഡംസ്, മാലിക് ടിൽമാൻ എന്നിവരടങ്ങുന്ന മധ്യനിരയാണ് അമേരിക്കയുടെ കളി നിയന്ത്രിക്കുന്നത്. ഇവരുടെ തീവ്രമായ പ്രസിംഗ് ഗെയിം ബെൽജിയത്തിന്റെ താളം തെറ്റിക്കാൻ പോകുന്നതാണ്. വിംഗ് ബാക്കുകളായ സെർജീനിയോ ഡസ്റ്റും ആന്റണി റോബിൻസണും നൽകുന്ന വേഗതയും പ്രതിരോധത്തിൽ ടീം റീമിന്റെ അനുഭവ സമ്പത്തും ആതിഥേയർക്ക് കരുത്താകും. മറുഭാഗത്ത് ഗ്രൂപ്പ് ഘട്ടത്തിൽ അത്ര സ്ഥിരതയാർന്ന പ്രകടനമല്ല കാഴ്ചവെച്ചതെങ്കിലും സെനഗലിനെതിരെ 2 പുറകിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തി പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയ റൂഡി ഗാർഷ്യയുടെ ബെൽജിയം ഒട്ടും എളുപ്പമുള്ള എതിരാളികളല്ല. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പ്ലേമേക്കർമാരിൽ ഒരാളായ കെവിൻ ഡി ബ്രൂയിനെ നയിക്കുന്ന ബെൽജിയൻ നിരയിൽ ജെറമി ഡോക്കുവിന്റെ വിനാശകരമായ ട്രിബിളിങ്ങുകളും യൂറി ടീലമൻസിന്റെ മിന്നും ഫോമും ഏത് പ്രതിരോധത്തെയും തകർക്കാൻ കെൽപ്പുള്ളതാണ്. മുന്നേറ്റത്തിൽ ചാൾസ് ഡി കെറ്റിലറേയും ബെഞ്ചിൽ നിന്ന് സൂപ്പർ സബായി ഇറങ്ങാൻ സാധ്യതയുള്ള റൊമേലു ലുക്കാക്കുവും ഗോൾ വലയ്ക്ക് മുന്നിൽ അനുഭവ സമ്പത്തിന്റെ കൊടുമുടിയായ തിബോ കോർട്ടോയും അണിനിരക്കുമ്പോൾ ബെൽജിയം കടുത്ത പോരാട്ട വീര്യമാണ് പുറത്തെടുക്കുക. ട്രാൻസിഷൻ കളികളിൽ ബെൽജിയത്തിന്റെ പ്രതിരോധം പലപ്പോഴും പതറാറുള്ളത് അമേരിക്കൻ വിങ്ങർമാർക്ക് മുതലെടുക്കാൻ സാധിക്കുന്ന വലിയൊരു ബലഹീനതയാണ്.
2014 ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ

0: ബെൽജിയത്തോട് ഏറ്റുവാങ്ങിയ തോൽവിക്ക് സ്വന്തം മണ്ണിൽ വെച്ച് പ്രതികാരം ചെയ്യുക എന്ന ലക്ഷ്യം കൂടി യു എസ് എ മുന്നിൽ കാണുന്നുണ്ട്. മത്സരത്തിന്റെ കനത്ത അന്തരീക്ഷവും ഹോം ഗ്രൗണ്ടിന്റെ വലിയ പിന്തുണയുമുള്ളതിനാൽ മത്സരം എക്സ്ട്രാ ടൈമിലേക്കോ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കോ നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. എങ്കിലും ടീമിന്റെ കെട്ടുറപ്പിലും നിലവിലെ മികച്ച ഫോമിലും അമേരിക്കയ്ക്ക് നേരിയ മുൻതൂക്കമുണ്ട്. ഈ രണ്ട് മത്സരങ്ങളും ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആവേശം നിറഞ്ഞ നോക്കൌട്ട് രാത്രികൾ സമ്മാനിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർ

0: ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പരമ്പരയുടെ 4 അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണക്കാല പച്ചക്കറികളുടെയും അത്തപ്പൂക്കളം ഒരുക്കാനുള്ള പൂവിന്റെയും കൃഷിരീതികൾ വിശകലനം ചെയ്യുന്ന സമഗ്ര പ്രതിവാര പരമ്പരയാണിത്. നാം ഓണാവശ്യത്തിനായി നട്ട പച്ചക്കറികൾ തളിർത്ത് വളപ്രയോഗത്തിന്റെ 1 ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ പച്ചക്കറികളിൽ പ്രയോഗിക്കേണ്ട ജൈവ വളങ്ങളെക്കുറിച്ചും പുഷ്പിക്കുന്നതിനുള്ള ലായനികളെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ അധ്യായത്തിൽ ജൈവ കൃഷി വിദഗ്ധനും നിരവധി പേർക്ക് ഈ രംഗത്ത് പരിശീലനം നൽകി വരുന്ന ശ്രീ ഉള്ളൂർ ആർ രവീന്ദ്രൻ നടത്തിയ പ്രഭാഷണം ശ്രോതാക്കൾ കേട്ടല്ലോ. ഇന്ന് 4 അധ്യായത്തിൽ പച്ചക്കറികൾക്ക് നൽകേണ്ട ജൈവ വളങ്ങൾക്കൊപ്പം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിൽ രാസവളപ്രയോഗത്തിന്റെ വിവിധ വശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ ഒരു പ്രഭാഷണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിത്യേനയുള്ള പരിചരണവും കൃത്യസമയത്തുള്ള വളപ്രയോഗവും ഒത്തുചേരുമ്പോൾ വിളവിസ്മയം കൊണ്ട് ഓണസദ്യ ഒരുക്കാം. ഇനി നമുക്ക് ഇന്നത്തെ അധ്യായം ശ്രദ്ധാപൂർവം കേൾക്കാം. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവനാണ് വിവിധ രീതിയിലുള്ള വളപ്രയോഗങ്ങളെക്കുറിച്ച് പറഞ്ഞുതരുന്നത്.
3: ഓണക്കാല പച്ചക്കറികളുടെ വളപ്രയോഗ രീതികളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു. ജൈവ രീതിയിൽ അധിഷ്ഠിതമായ വളപ്രയോഗ രീതികളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിച്ചത്. മികച്ച വിളവ് കിട്ടുന്നതിനായി ഒരു സമ്മിശ്ര വളപ്രയോഗ രീതി അവലംബിക്കുന്നതാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഏറ്റവും അഭികാമ്യം. മണ്ണിൻ്റെ ഭൗതിക രാസ ജൈവ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ ജൈവ വളങ്ങളും അനുവദനീയമായ അളവിലുള്ള രാസവളങ്ങളും ജീവാണു വളപ്രയോഗവും കൂടി സംയോജിപ്പിച്ച് ചെയ്യുന്ന വളപ്രയോഗ രീതിക്കാണ് സംയോജിത വളപ്രയോഗം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ്റ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓരോ മണ്ണിൻ്റെയും തരവും ഘടനയും രചനയും വ്യത്യസ്തമായതിനാൽ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വളപ്രയോഗ രീതി തീരുമാനിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. 2 തരത്തിലുള്ള വളപ്രയോഗമാണ് നമ്മൾ ചെടികൾക്ക് ചെയ്യാറുള്ളത്. ആദ്യത്തേത് അടിസ്ഥാന വളപ്രയോഗം അല്ലെങ്കിൽ അടിവളപ്രയോഗം. 2 മേൽവളപ്രയോഗം. ഇംഗ്ലീഷിൽ ഇതിനെ ബേസൽ ആപ്ലിക്കേഷൻ എന്നും ടോപ്പ് ഡ്രസ്സിംഗ് എന്നും വിളിക്കും. മണ്ണിൻ്റെ പുളിപ്പിനെ ക്രമീകരിച്ച് 2 സമയം കൊടുത്തതിന് ശേഷമായിരിക്കണം നമ്മളുടെ അടിസ്ഥാന വളപ്രയോഗം നടത്തേണ്ടത്. അടിസ്ഥാന വളപ്രയോഗത്തിൽ പ്രധാനമായിട്ടും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, എല്ലുപൊടി, നന്നായി പൊടിച്ച വേപ്പിൻ പിണ്ണാക്ക്, ചാമ്പൽ, പിണ്ണാക്കുകൾ എന്നിങ്ങനെയുള്ള ജൈവവളങ്ങൾ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അത് ചെടികളുടെ വേരോട്ടത്തെയും മണ്ണിലെ വായു സഞ്ചാരത്തെയും മണ്ണിൻ്റെ വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള ശേഷിയെയും മണ്ണിലെ സൂക്ഷ്മാണു സാന്നിധ്യത്തെയുമെല്ലാം പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. അത് വലിയ അളവിൽ ചേർത്ത് കൊടുക്കണം എന്നാണ് ശാസ്ത്രീയമായ ശുപാർശ. അതായത് 1 സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആളുകൾ 80 മുതൽ 100 വരെ അടിസ്ഥാന വളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് മണ്ണിൻ്റെ ഫോസ്ഫറസ് അംശം കൂട്ടുന്നതിനായി റോക്ക് ഫോസ്ഫേറ്റ് എന്ന് വിളിക്കുന്ന മസൂറി ഫോസ്, രാജ് ഫോസ് പോലെയുള്ള വളങ്ങളും ചേർത്ത് കൊടുക്കുന്നത് തുടക്കത്തിൽ തന്നെ ചെടികൾക്ക് നല്ല രീതിയിൽ വേരുകൾ വളരാൻ സഹായകമാകും. അതോടൊപ്പം തന്നെ ചെടിയുടെ ആദ്യ ഘട്ടത്തിലെ വളർച്ചയെ മെച്ചപ്പെടുത്തുന്നതിനായി നൈട്രജനും പൊട്ടാസ്യവും അടങ്ങിയ വളങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്ന രീതിയാണ് അടിസ്ഥാന വളപ്രയോഗം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഓരോ വിളകൾക്കും

അതിൽ തന്നെ സങ്കര ഇനങ്ങളാണോ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണോ നാടൻ ഇനങ്ങളാണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടാറുമുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഒന്ന്, പ്രാദേശികമായി നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളങ്ങളാണ്. അതിൽ ബയോഗ്യാസ് പ്ലാന്റുകളുള്ള ആളുകൾക്ക് ബയോഗ്യാസിൻ്റെ സ്ലറി 3 ഇരട്ടി മുതൽ 4 ഇരട്ടി വരെ വെള്ളം ചേർത്ത് ചെടികളുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും. ജീവാമൃത പ്രയോഗം നടത്താം, വളച്ചായ ഉണ്ടാക്കാം, ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ് പോലെയുള്ള വളർച്ചാ ത്വരകങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്ന വാട്ടർ സോലിബിൾ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജലലേയ വളങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൽ പ്രധാനമായും നമുക്ക് 2 വളങ്ങളാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. 1, നാനോ യൂറിയ. 2, നാനോ ഡി എ പി. നാനോ യൂറിയ എന്ന വളം 1 ലിറ്റർ വെള്ളത്തിൽ 2 മുതൽ 4 മില്ലി വരെ ലയിപ്പിച്ച് നല്ല സ്പ്രേയറുകൾ ഉപയോഗിച്ച് ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നാനോ ഡി എ പി, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നുള്ള വളം വിത്തിൽ പുരട്ടിയും ഇലകളിൽ തളിച്ചും നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. നമ്മൾ നടാനെടുക്കുന്ന അല്ലെങ്കിൽ പാകാനെടുക്കുന്ന വിത്ത് 1 ലിറ്റർ വെള്ളത്തിൽ 4 മില്ലി ലിറ്റർ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ലയിപ്പിച്ച ലായനിയിൽ 1 മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നടുന്നത് അതിൻ്റെ മുളകളുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ 2 മുതൽ 4 മില്ലി ലിറ്റർ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് നാനോ രൂപത്തിലുള്ളത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും കൂടുതൽ ഗുണം ചെയ്യും. അപ്പോൾ ഇത് ആധുനിക കാലത്തിൻ്റെ പുതിയ സാങ്കേതിക വിദ്യകളാണ്. നമുക്ക് കുറച്ച് വളം കൊണ്ട് കൂടുതൽ ചെടികളെ പോഷിപ്പിക്കാൻ സാധിക്കുന്ന ടെക്നോളജിയാണ് നാനോ വളങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് 19:19:19 എന്നുള്ള അനുപാതത്തിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയ 100% വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ ലഭ്യമാണ്. ചെടിയുടെ വളർച്ചയുടെ തുടക്കത്തിൽ തന്നെ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായി ഇലകൾ കുളിപ്പിച്ച് തളിക്കുന്നത് വളർച്ചയ്ക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ചെടികൾക്ക് പലപ്പോഴും ഉണ്ടാകാവുന്ന ഒരു മൂലകത്തിൻ്റെ ദൗർലഭ്യമാണ് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി. അപ്പോൾ കാൽസ്യം ഇലകൾക്ക് നല്ല വിരിവും കട്ടിയും രോഗ കീട പ്രതിരോധ ശേഷിയും നൽകുന്ന ഒരു മൂലകമായതിനാൽ കാൽസ്യം നൈട്രേറ്റ് എന്ന രൂപത്തിലുള്ള ജലലേയ വളം 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്നുള്ള രീതിയിൽ ലയിപ്പിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് ഒരുമിച്ചല്ല ചെയ്യേണ്ടത്. ഈ ആഴ്ച 19:19 ആണ് ചെയ്തതെങ്കിൽ അടുത്ത ഡോസ് അടുത്ത ആഴ്ചയിൽ കാൽസ്യം നൈട്രേറ്റ് എന്നുള്ള രൂപത്തിലാകാം. ഇനി ചെടികൾ പൂക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ ആവശ്യം ചെടികൾക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഈ സമയത്ത് മണ്ണിൽ പൊട്ടാസ്യം അടങ്ങിയ പൊട്ടാഷ് വളങ്ങൾ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ പൂർണ്ണമായും വെള്ളത്തിൽ അലിയുന്ന സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അല്ലെങ്കിൽ SOP എന്ന ജലലേയ വളം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കാം. അപ്പോൾ ചെടികളുടെ വളർച്ചയുടെ നിർണായക ഘട്ടങ്ങളിൽ കൃത്യമായിട്ടുള്ള വളപ്രയോഗം ചെടികൾക്ക് അനിവാര്യമാണ്. അത് പ്രധാനമായും അടിസ്ഥാന വളപ്രയോഗത്തിൻ്റെ രൂപത്തിലും ചെടികളുടെ ഓരോ വിളവെടുപ്പിനു ശേഷം അടുത്ത വിളവെടുപ്പിന് കൂടുതൽ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള മേൽവളപ്രയോഗ രൂപത്തിലും ആകാം. അപ്പോൾ മണ്ണ് പരിശോധനയെ അടിസ്ഥാനപ്പെടുത്തി മണ്ണിൻ്റെ അമ്ലതയെ ക്രമീകരിച്ച് ചെടികളുടെ വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള അടിസ്ഥാന വളപ്രയോഗവും അതോടൊപ്പം തന്നെ മേൽവളപ്രയോഗവും ചെയ്യുന്ന രീതിയായിരിക്കണം കൃഷിക്കാർ അനുവർത്തിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ജൈവവളങ്ങളും അനുവദനീയമായ രാസവളങ്ങളും നാനോ വളങ്ങളും ജലലേയ വളങ്ങളും ജീവാണുവളങ്ങളും അടങ്ങിയ ഒരു സമ്മിശ്ര വളപ്രയോഗ രീതി മണ്ണിൻ്റെ ആരോഗ്യത്തിനും ചെടികളുടെ മികച്ച വിളവിനും നമ്മളെ സഹായിക്കും. അതേസമയം വീട്ടിൽ പശു, ആട്, കോഴി പോലെയുള്ള വളർത്തുമൃഗങ്ങളുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സ്വന്തമായി ജൈവവള ലഭ്യത ഉറപ്പാക്കാൻ കഴിയുന്ന കർഷകർ തീർച്ചയായും അവരുടെ ലഭ്യമായ വളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വളപ്രയോഗ രീതി അനുവർത്തിക്കാം. അതേസമയം ഇത്തരം സംവിധാനങ്ങളില്ലാത്ത കർഷകരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജലലേയ വളങ്ങളും നാനോ വളങ്ങളും ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതി അവലംബിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. അപ്പോൾ ഈ ഓണക്കാലത്ത് നമുക്ക് പച്ചക്കറികൾക്ക് സമയബന്ധിതമായി വിളവെടുക്കാനും ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും ഗുണമേന്മയേറിയതാകുന്നതിനുമായി ഈ ഒരു സമ്മിശ്ര വളപ്രയോഗ രീതി അനുവർത്തിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.

0: പച്ചക്കറികൾക്കൊപ്പം നമ്മുടെ ചെണ്ടുമല്ലി കൃഷിയിലും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതിന്റെ വളപ്രയോഗവും പുഷ്പിക്കാനുള്ള മറ്റ് രീതികൾ കൂടി ചുരുക്കം ചില വാക്കുകളിൽ ശ്രീ പ്രമോദ് മാധവൻ പറയുന്നത് കേൾക്കാം.
1: ഓണക്കാലത്ത് പൂക്കൾ ഉണ്ടാക്കുന്ന

0: കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ പൂക്കളുടെ ലഭ്യത നമ്മൾ ചെണ്ടുമല്ലി പൂക്കളുടെ കാര്യത്തിലാണ് ഇപ്പോൾ വ്യാപകമായി കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന വളപ്രയോഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതൊന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും, മിക്കവാറും ആളുകൾ അതിൻ്റെ തൈകൾ പറിച്ച് നട്ടിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണിൻ്റെ പുളിപ്പ് ക്രമീകരിക്കാൻ ആവശ്യമായിട്ടുള്ള കുമ്മായ വസ്തുക്കൾ ചേർത്ത് 2 ആഴ്ച ഇട്ടതിന് ശേഷം 1 സെൻറ്റ് സ്ഥലത്തേക്ക് 100 കിലോ അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും അടിസ്ഥാന വളമായി 1 സെൻറ്റ് സ്ഥലത്തേക്ക് 220 ഗ്രാം യൂറിയ, 400 ഗ്രാം മസൂറി ഫോസ്, 100 ഗ്രാം പൊട്ടാഷ് എന്നീ അളവിൽ NPK വളങ്ങളും അടിസ്ഥാന വളമായി ചേർത്ത് കൊടുക്കണം. ഇത് 1 സെൻറ്റിൽ ഏകദേശം 200 ചെടികളാണുള്ളത്. അപ്പോൾ ഈ വളം 200 ചെടികൾക്കായി തുല്യമായി വീതിച്ച് നൽകുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ അടിസ്ഥാന വളങ്ങൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തുടക്കത്തിലുള്ള വളർച്ചയുടെ ഗതിവേഗം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനി നട്ട് 20 ദിവസം കഴിയുമ്പോൾ, 3 ആഴ്ച കഴിയുമ്പോൾ കളകൾ നീക്കം ചെയ്ത് ഇടയിളക്കി വീണ്ടും 1-ാമത്തെ മേൽവള പ്രയോഗം ചെയ്യേണ്ടതാണ്. അതിനായി നമുക്ക് 1 സെൻറ്റ് സ്ഥലത്തേക്ക് 220 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും മണ്ണിൽ ചേർത്ത് കൊടുക്കുക. ഇതോടൊപ്പം തന്നെ പറിച്ച് 4 ആഴ്ച കഴിയുമ്പോൾ ചെടികളുടെ മണ്ട നുള്ളിക്കൊടുക്കുന്നത് കൂടുതൽ ശിഖരങ്ങൾ വരാനും ചെടികൾക്ക് കരുത്തുകൂടാനും സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ പൂക്കളും ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതോടൊപ്പം തന്നെ വളർച്ച കുറവുള്ള ചെടികൾക്ക് 19:19:19 എന്ന ജലലേയ വളം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല കരുത്തുള്ള ചെടികൾക്ക് ഇത്തരത്തിലുള്ള വളപ്രയോഗത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ചെടികളിൽ വളർച്ച കുറവുള്ള വളങ്ങൾക്ക് നോക്കി അവർക്ക് പ്രത്യേകമായ ഒരു പരിചരണവും കൂടി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 2 വളപ്രയോഗം, 1 അടിസ്ഥാന വളപ്രയോഗവും 1 മേൽവളവും മറ്റ് പരിപാലനവും കളനിയന്ത്രണവും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് 60-65 ദിവസം കഴിയുമ്പോൾ നമുക്ക് പൂക്കൾ വിളവെടുത്ത് തുടങ്ങാൻ സാധിക്കും.
1: കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവൻ പറഞ്ഞു തന്ന വളപ്രയോഗ രീതികൾ മനസ്സിലാക്കിയല്ലോ. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി കൃഷിയെ മാറ്റിയാൽ ആഘോഷവേളകൾ മാത്രമല്ല എല്ലാ ദിവസവും രുചിയുള്ള ഭക്ഷണം വിഷമില്ലാതെ കഴിക്കാം. അതിന് ഇന്ന് ഓരോ കുടുംബവും തയ്യാറായി കഴിഞ്ഞു. നമുക്കൊന്നായി അണിചേരാം വിളവിന്റെ വിള സമൃദ്ധിക്കായി.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: എത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തി. ഓണക്കാലത്ത് കേരളത്തിലേക്ക് 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വരുന്ന ഉത്സവ സീസണിൽ രാജ്യത്ത് 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നും കേന്ദ്രമന്ത്രി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന സമാശ്വാസ തുകയുടെ 2 ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്ന് ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ. അമ്മമാരിലും കുട്ടികളിലും കാണപ്പെടുന്ന പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കെപ്കോയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലത്ത് സംഘടിപ്പിച്ച കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗാർഹിക താരിഫിലുള്ള ഫ്ളാറ്റുകൾ ഓൺലൈൻ ബുക്കിംഗിലൂടെ പ്രൈവറ്റ് ലോഡ്ജായി ഉപയോഗിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് പിഴ ചുമത്തി കെ.സി.ബി. കഴക്കൂട്ടം. കഴക്കൂട്ടം ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന ഫ്ളാറ്റുകളിൽ ആന്റി പവർ തെഫ്റ്റ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. പ്രിയദർശിനി സർവീസ് മൂലം പ്രതിസന്ധി നേരിടുന്നതിൽ പ്രതിഷേധിച്ച് കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ സ്വകാര്യ ബസ്സുകൾ ബുധനാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ടറേറ്റിനു മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഒത്തുതീർപ്പ് ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് നഴ്സുമാർ സമരം ആരംഭിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാരികൾ മൂന്നാറിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. കേരളത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. FM പ്രധാന വാർത്തകൾ ഇനി 6
1: Cura സ്റ്റീൽ ഡോർസ്, 20 ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Cura സ്റ്റീൽ ഡോർസ്, 20 ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Cura's.
2: Bollywood hits.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് കാഷ്ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

FM പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തി. ആസൂത്രണ ബോർഡിലെ PSC നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ ഉത്തരവിട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് നിർദ്ദേശം. മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകളുടെ നിർമ്മാണം സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാക്കും. ജീവനക്കാരെ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി നാളെ മുതൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഉമാ തോമസ് MLA ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനം. ജീവനക്കാർക്ക് ഓഫീസിൽ കയറി ജോലി ചെയ്യാൻ സൌകര്യമൊരുക്കും. ഓണക്കാലത്ത് കേരളത്തിലേക്ക് 100 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വരുന്ന ഉത്സവ സീസണിൽ രാജ്യത്ത് 300 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നും കേന്ദ്രമന്ത്രി. ഗാർഹിക താരിഫിലുള്ള ഫ്ളാറ്റുകൾ ഓൺലൈൻ ബുക്കിംഗിലൂടെ പ്രൈവറ്റ് ലോഡ്ജായി ഉപയോഗിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് പിഴ ചുമത്തി KSEB. കഴക്കൂട്ടം ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന ഫ്ളാറ്റുകളിൽ ആന്റി പവർ തെഫ്റ്റ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്പ് കാർട്ടിന്റെ ഗോഡ് സെയിൽ ഓഫറിന്റെ പേരിൽ വ്യാജ പേജുകളും പരസ്യങ്ങളും സൃഷ്ടിച്ച് പൊതുജനങ്ങളിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമം വ്യാപകമാകുന്നതായി കേരള പോലീസ്. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കടുത്ത പനി, വിറയൽ, തലവേദന, ചുമ, തൊണ്ടവേദന, കഠിനമായ ശരീരവേദന, തളർച്ച, ഛർദി, വയറിളക്കം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കേരളത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. USA ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

ഗാനകേളി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാനകേളിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം വരവേൽപ്പ്. കൈതപ്രത്തിന്റെ രചന, ജോൺസന്റെ സംഗീതം.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും ഇഎംഐ സൗകര്യങ്ങളും,
2: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഐഡി കാർഡുമായി വരാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
4: ഗാനകേളിയിൽ ഇനി കേൾക്കാം ഉണ്ണിമേനോനും സുജാതയും പാടിയത് ചിത്രം മുല്ലവള്ളിയും തേന്മാവും. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: ഇന്നലെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഗാനകളിയിൽ ശ്രോതാക്കൾ കേട്ടത്. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം പെരുമ്പാവൂർജി രവീന്ദ്രനാഥ്.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
0: ഇനി കേൾക്കാം ഇഞ്ചക്കാട് ബാലചന്ദ്രനും ജാസി ഗിഫ്റ്റും ഒരുക്കിയ ഗാനം, അശ്വരൂഢൻ എന്ന ചിത്രത്തിനു വേണ്ടി അഖില ആനന്ദ്, ജാസി ഗിഫ്റ്റ് എന്നിവർ പാടിയത്.

ഗാനകേളിയിൽ അടുത്തതായി മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കറിന്റെ രചന, ഉഷാ ഖന്നയുടെ സംഗീതം.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക്ക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: സീസൺ.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
7: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
8: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
4: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇനി അല്പസമയത്തിനുള്ളിൽ 6:30 പ്രാദേശിക വാർത്തകൾ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
2: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
3: ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ?
4: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
3: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
4: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
5: നോ സിഗ്നൽ.
3: ഇനി എന്ത് ചെയ്യും?
5: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
4: ഏയ് മണ്ടത്തരം നിർത്ത്.
3: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
5: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30

0: വേഗം പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തുന്ന അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ന്യൂസിലൻഡിലേക്ക് തിരിക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവും നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
1: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. Railway hamesha low income or middle class families ki sawari hai, isliye bahut dhyan diya gaya hai ki affordable services zyada se zyada badhe.
0: ഓണക്കാലത്ത് 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 എന്ന പരിപാടിയിൽ 2000-ത്തോളം വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂളുകളിൽ പഠനേതര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ അകറ്റാൻ സഹായിക്കുമെന്ന് മന്ത്രി KA തുളസി. പാലക്കാട് ജില്ലാതല പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
2: അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കണം, ആ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏതൊരു സ്കൂളിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം അതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാല് നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
0: ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഗുണഫലം താഴെത്തട്ടിലെത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കഴിഞ്ഞ വർഷത്തെ മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും TB ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള ജാഗ്രത കർശനമായി പാലിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൗൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാകും. ടൌൺഷിപ്പിലെ ആരോഗ്യ കേന്ദ്രം, പൊതു മാർക്കറ്റ്, ശുചിമുറികൾ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചതായും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 USA ബെൽജിയവുമായും നാളെ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തുമായും ഏറ്റുമുട്ടും. അതിനിടെ ബ്രസീലിനെ മറികടന്ന് നോർവേയും മെക്സിക്കോയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സമാശ്വാസ തുകയുടെ 2 ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ.

0: മത്സ്യത്തൊഴിലാളികൾക്കായി റെസ്ക്യൂ ബോട്ടുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് ജുവനൈൽ ഹോമിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ നാളെ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനം ആചരിക്കും. അതിനിടെ ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ജില്ലയിൽ ആദ്യ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ആറന്മുള എഴുക്കാട് ഉന്നതിയിലെ കുട്ടിയുടെ സമീപവാസിയായ കുട്ടിക്കാണ് രോഗബാധ. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജില്ലയിൽ മറ്റൊരു കുട്ടിക്കു കൂടി രോഗബാധ സംശയിച്ച നിരീക്ഷണത്തിലുണ്ട്. രോഗബാധയ്ക്ക് കാരണമായത് പഴകിയ ഭക്ഷണമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. നാളെ ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനമായി ആചരിക്കും.
0: തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കടുത്ത പനി, തലവേദന, ചുമ, തൊണ്ടവേദന, കഠിനമായ ശരീരവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. എല്ലാ സർക്കാർ ആശുപത്രികളിലും H1N1 പ്രതിരോധ മരുന്ന് സൌജന്യമായി ലഭ്യമാണെന്നും DMO അറിയിച്ചു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. രാത്രി വൈദ്യുതി സംഭരിച്ചു വയ്ക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി നാളെ രാവിലെ മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരമായത്. ആശുപത്രികളിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ മാനേജ്മെന്റുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംയുക്ത സമര സഹായ സമിതി ആവശ്യപ്പെട്ടു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി TT സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: റിയൽ എഫ്എമ്മിൽ ഗാനകേളി തുടരുന്നു. ഇനി കേൾക്കാം യേശുദാസ് പാടിയത് ചിത്രം സമുദ്രം. യൂസഫലി കേച്ചേരിയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഗാനകേളിയിൽ ഇനി കേൾക്കാം

0: ഇനി കേൾക്കാം വയലാറിൻ്റെ വയലാർ എഴുതി ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. മയിലാടുംകുന്ന് എന്ന ചിത്രത്തിന് വേണ്ടി.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈചി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
0: ഇനി കേൾക്കൂ യേശുദാസ് പാടിയത് ചിത്രം സിന്ദൂര ചിപ്പ്, യൂസഫലി കേച്ചേരിയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം.

FM പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രംബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. ആരോഗ്യവകുപ്പിലെ കഴിഞ്ഞ 10 വർഷത്തെ പർച്ചേസുകളെക്കുറിച്ച് വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആസൂത്രണ ബോർഡിലെ PSC നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാരേഖകൾ അടിയന്തിരമായി പുറത്തുവിടാൻ ഉത്തരവിട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് നിർദ്ദേശം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകളുടെ നിർമ്മാണം 30 സെപ്റ്റംബറിനകം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാക്കും. ജീവനക്കാരെ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി നാളെ മുതൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഉമാ തോമസ് MLAയുടെയും ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനം. ജീവനക്കാർക്ക് ഓഫീസിൽ കയറി ജോലി ചെയ്യാൻ സൌകര്യമൊരുക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് അഡീഷണൽ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ അരുൺ CG ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്പ് കാർട്ടിന്റെ ഗോഡ് സെയിൽ ഓഫറിന്റെ പേരിൽ വ്യാജ പേജുകളും പരസ്യങ്ങളും സൃഷ്ടിച്ച് പൊതുജനങ്ങളിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമം വ്യാപകമാകുന്നതായി കേരള പോലീസ്. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യമാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കടുത്ത പനി, വിറയൽ, തലവേദന, ചുമ, തൊണ്ടവേദന, കഠിനമായ ശരീരവേദന, തളർച്ച, ഛർദി, വയറിളക്കം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കേരളത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷം. ഫിഫ ലോകകപ്പ്.

0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
5: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്ത്വെയർസ്.
5: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
4: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
6: The Real FM 103.6.
7: ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 24:39. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000-ത്തോളം വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും

0: ബിസിനസ് ഫോറത്തിലും അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്.
1: We will be operating 300+ special trains during the Rath Yatra of Mahaprabhu Jagannath Ji, and during Onam festival we'll be running about more than 100 special trains. This is a big effort from railways, effort from the central government, effort from Prime Minister Shri Narendra Modi Ji to make sure that our citizens get affordable and safe services. We'll continue to work in that direction.
0: ഓണക്കാലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചത്

0: effort from railways, effort from the central government, effort from Prime Minister Shri Narendra Modi ji to make sure that our citizens get affordable and safe services. We'll continue to work in that direction.
1: ഓണക്കാലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാരിന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA നന്ദി രേഖപ്പെടുത്തി. പരിഷ്കാരങ്ങൾ, ഡിജിറ്റൈസേഷൻ എന്നിവയിലൂടെ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനം വികാസത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി അമിത്ഷാ. സഹകരണ മന്ത്രാലയം സ്ഥാപിതമായതിന്റെ 5-ാമത് വാർഷികാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന 5 സഹകരണ സംഘങ്ങളെ കണ്ടെത്തുന്നതിന് റാങ്കിംഗ് ചട്ടക്കൂട് തയ്യാറാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും അദ്ദേഹം കർഷകരോട് അഭ്യർത്ഥിച്ചു.
2: सहकारिता मंत्रालय के इनिशिएटिव से कुल 9 राष्ट्रीय स्तर पर काम करने वाली सहकारी समिति बनाकर देश से लेकर ग्राम तक ये 9 क्षेत्रों में सहकारिता मंत्रालय को एक माला में पिरोने का काम हमने किया है.
1: നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ തുടങ്ങിയവയുടെ പദ്ധതി തല പുരോഗതി മന്ത്രി വിലയിരുത്തി. സംയോജിത ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 6 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരപത്രം സ്വീകരിച്ചു. മൊസാംബിക്, നിക്കരാഗ്വെ, സുരിനാം, ഗാബോൺ, മംഗോളിയ, ബഹാമാസ് എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്നാണ് രാഷ്ട്രപതി അംഗീകാരപത്രം സ്വീകരിച്ചത്. ലീഗൽ മെട്രോളജി നിയമം 2011 ഭേദഗതി വരുത്തി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം. ശാസ്ത്രീയമായ രീതികളിലൂടെ അളവ് തൂക്ക ഉപകരണങ്ങളുടെ പരിശോധന വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് വെയ്റ്റ് പരിധി 50% നിന്നും 20% കുറച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയെ അത് കൂടുതൽ ശക്തിപ്പെടുത്തും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നടന്ന കൂടിയാലോചനകളിൽ അംഗരാജ്യങ്ങൾ പ്രകടിപ്പിച്ച ക്രിയാത്മകമായ സമീപനം അടുത്ത 2 ദിവസത്തെ ചർച്ചകളെയും നയിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. തുടർന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ജൂലൈ 9 സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും.
1: ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. ഇവിടേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലും മുംബൈ ഗോവ ദേശീയപാതയിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പൂനെയിലും തീരദേശ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. ഗുജറാത്തിന്റെ തെക്കൻ മേഖലകളിലും സൌരാഷ്ട്രയിലും കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. 3 ദേശീയപാതകളടക്കം 80 റോഡുകൾ താൽക്കാലികമായി അടച്ചു. 100 ഗ്രാമങ്ങളിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ദുരന്ത സാധ്യതയുള്ള ജില്ലകളിൽ NDRF SDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും

മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 യുഎസ്എ ബെൽജിയം മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടറിൽ 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ 1-2 നോർവേ പരാജയപ്പെടുത്തി. ലോകകപ്പിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിലാപയാത്രയ്ക്കായി ടെഹ്റാനിൽ ഇന്ന് അണിനിരുന്നത് വൻ ജനാവലി. ഫെബ്രുവരി 28 ഇസ്രായേൽ അമേരിക്ക വ്യോമാക്രമണത്തിലാണ് ഖമനേയിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. 12 മണിക്കൂറോളം നീളുന്ന വിലാപയാത്രയോടനുബന്ധിച്ച് റോഡുകളും വ്യോമപാതയും അടച്ചിരിക്കുകയാണ്. ഖമനേയിയുടെ ജന്മസ്ഥലമായ മഷ്ഹാദിൽ വ്യാഴാഴ്ചയാണ് ഖബറടക്കം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പാക് അധീന കശ്മീരിലെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തിയതായി സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്തെ ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി മയക്കുമരുന്നുകൾ വിവിധ രൂപങ്ങളിൽ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ആരോഗ്യവകുപ്പിലെ കഴിഞ്ഞ 10 വർഷത്തെ പർച്ചേസുകളെക്കുറിച്ച് വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആസൂത്രണ ബോർഡിലെ PSC നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ ഉത്തരവിട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് നിർദ്ദേശം. റോഡപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 7 വയസ്സുകാരൻ മാസ്റ്റർ ലോഗിനേനിയാഷ്വന്റെ അവയവങ്ങൾ 6 പേർക്ക് പുതുജീവനേകും. ദാനം ചെയ്ത വൃക്ക തിരുവനന്തപുരത്ത് നിന്നും അതീവ ജാഗ്രതയോടെ റോഡ് മാർഗം ആംബുലൻസിൽ കോഴിക്കോടെത്തിച്ചു. ഡിവിഷൻ നിർത്തലാക്കുന്നതിന്റെ പേരിൽ പാലക്കാട് ഹേമാംബിക സംസ്കൃതം ഹൈസ്കൂളിലെ ST വിഭാഗത്തിൽപ്പെട്ട 1-9 ക്ലാസ് വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ഇടപെട്ട് മന്ത്രി KA തുളസി. ഇതേ സ്കൂളിൽ തന്നെ കുട്ടിക്ക് 9-ാം ക്ലാസിൽ പഠനം തുടരാനാവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 7 ഉച്ചയ്ക്ക് 12 മണി വരെ ദീർഘിപ്പിച്ചു. ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ് സെയിൽ ഓഫറിന്റെ പേരിൽ

വ്യാജ പേജുകളും പരസ്യങ്ങളും സൃഷ്ടിച്ച് പൊതുജനങ്ങളിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമം വ്യാപകമാകുന്നതായി കേരള പോലീസ്. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: കേരളത്തിന്റെ സമകാലിക ശില്പകലാരംഗത്ത് തനതായ മുദ്ര പതിപ്പിച്ച കലാകാരനാണ് വി കെ രാജൻ. തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിലും ബറോഡ MS യൂണിവേഴ്സിറ്റിയിലുമായി കലാപഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമായി നിരവധി സൃഷ്ടികൾ നടത്തുകയും സിംബോസിയങ്ങളിൽ അംഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പരമ്പരാഗത ശില്പകലയെക്കുറിച്ചുള്ള ആഴമേറിയ ജ്ഞാനവും കല്ല്, മരം, ഗ്രാനൈറ്റ് തുടങ്ങി വിവിധ മീഡിയങ്ങളിലുള്ള പരിജ്ഞാനവുമാണ് അദ്ദേഹത്തെ ശില്പകലാരംഗത്തെ ഒരു ഐക്കൺ ആക്കി മാറ്റുന്നത്. കോഴിക്കോട് ശില്പനഗരത്തിലും ഖസാക്കിന്റെ ഇതിഹാസത്തെ ആസ്പദമാക്കി തസറാക്കിൽ സ്ഥാപിച്ച ശില്പങ്ങളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട്. കേൾക്കാം വി കെ രാജന്റെ കലയും ജീവിതവും.
2: എന്റെ വീടിനടുത്തൊരു വല്യമ്മയുടെ ആങ്ങളുണ്ട്, മാമൻ. ഞാൻ മാമനെ വിളിക്കാം. ഇപ്പൊ കേശവന്നൻ അങ്ങനെ പേര്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ആളിങ്ങനെ. ഈ ചിത്രം കോപ്പിയിലാണ് ഇപ്പോഴും പണി, പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആളിങ്ങനെ ഞങ്ങളെ കാണാൻ വരയ്ക്കുന്നുണ്ടായിരുന്നു. അതൊരു ഇൻസ്പിറേഷനായിരുന്നു, വരയ്ക്കാനുള്ള ഇൻസ്പിറേഷനായിരുന്നു. പിന്നെ ഈ ശില്പത്തിലേക്ക് വരുന്ന എൻ്റെ വീടിനെ തൊട്ട് അടുത്ത് തന്നെ ഈ ആനേനെ ഉണ്ടാക്കുന്നൊരു പാർട്ടിയുണ്ട്. ഈ മുരുക്കിലാണ് ആന ഉണ്ടാക്കുക, അതിൻ്റെ ഫുള്ള് കളർ ചെയ്യും. അപ്പം അതിങ്ങനെ ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. അപ്പം ഞാൻ ഇത് കാണാനൊക്കെ പോവും, ഇയാൾ എങ്ങനെ ചെയ്യുന്നൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ ചിത്രത്തെക്കാൾ കൂടുതൽ താല്പര്യം എനിക്ക് ഈ കാർവിങ്ങിനോട് താല്പര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ അവിടെ നിന്ന് ചെറിയ മരത്തിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് കത്തിയൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ചില ഷേപ്പുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ അതേപോലെ കുറേ സുഹൃത്തുക്കളിൽ നിന്നു ഞങ്ങളുടെ വീടിനോട് ഒരു 10 കിലോമീറ്റർ ഉള്ള ഇരിങ്ങാലക്കുടങ്ങി. അപ്പം അന്ന് മുതൽ തന്നെ കഥകളി കാണാൻ വേണ്ടിയിട്ട് ഞാൻ സൈക്കിളിൽ പോകും രാത്രി. അശോക വനികാംഗം, അമ്മന്നൂർ മാധവ ചാക്യാരുടെ കൂത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് പോവും, രാവിലെ വരും. അങ്ങനെയാണ് ഈ കുട്ടിക്കാലത്തൊരു രീതി. എനിക്കധികം മാർക്ക് കിട്ടിയിട്ടുള്ള ഒരാളല്ല. കോളേജിൽ അഡ്മിഷൻ കിട്ടാനൊക്കെ പോവായിരുന്നു, പക്ഷേ നമ്മൾ അത്ര ശ്രമിച്ചില്ല. അങ്ങനെ ഇങ്ങനെ ഒരു വേസ്റ്റ് മാൻ പോലെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞു, തിരുവനന്തപുരത്ത് ഇങ്ങനെ ഉണ്ട് നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരുവനന്തപുരത്ത് കോളേജ് ഫിനാൻസ് ചേരുന്നത്. അന്ന് എന്താ വെച്ചാൽ ഈ ചിത്രം ശില്പമൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഗതിയില്ലാന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു പണ്ട്, 76 കാലഘട്ടത്തിൽ. അങ്ങനെ അവിടെ പോയി അഡ്മിഷൻ കിട്ടി. അപ്പോൾ വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ ഇഷ്ടത്തിനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ക്രൈസിസ് ഉണ്ട്. എനിക്ക് ഹോസ്റ്റലൊന്നും ചേരാൻ പറ്റിയില്ല. ഞാൻ ഒരു പൊട്ട ലോഡ്ജിലാണ് താമസിക്കുന്നത്. അന്ന് ടീച്ചറൊന്നുമില്ല, കനായി കുഞ്ഞിരാമനോ അല്ലെങ്കിൽ സന്താനരാജ ആരും ഇല്ല. പരസ്പരം ആൾക്കാർ ചർച്ച ചെയ്തിട്ടാണ് ഈ ശില്പം നല്ലതും ചിത്രം തീരുമാനിച്ചിരുന്നത്. സന്താനരാജ വന്നപ്പോൾ ഡ്രോയിങ്ങിനെ കുറിച്ചുള്ളൊരു നല്ല ഒരു പഠനം തരുന്നത്, ഈ ലൈൻസിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, കോണ്ടൂർ ലൈൻസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്പേസിൽ ഈ ഡ്രോയിങ് നമ്മൾ കമ്പോസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എങ്ങനെയാണ്. കനായി വന്നപ്പോൾ ഇങ്ങനെ ഇത് ആക്സിഡൻ്റലായിട്ടുള്ള ക്ലേയുടെ എക്സ്പ്രഷനും അല്ലെങ്കിൽ വർക്ക് എങ്ങനെ ചെയ്ത് തീർക്കാനും ഒക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഈ ഒരു മാട്രിക്സ് നല്ലൊരു വർക്കാണ് ഉണ്ടാക്കി തന്നത്. ഫസ്റ്റ് ഇയറിൽ സിമെൻറ്റിൽ കോൺക്രീറ്റിൽ ഉണ്ടാക്കി, അത് അക്കാഡമിക്കിലേക്ക് അയച്ചു. അതിന് അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞു. എസ്റ്റേറ്റ് അവാർഡാണ് അന്ന് ആദ്യമായിട്ടാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് വരുമ്പോൾ കുറേ എതിർപ്പാണ്, പക്ഷേ അതിൽ ജൂറി ആയിരുന്നത് ദേവമാഷും കുഞ്ഞാ മാഷും പിന്നെ MRD ദത്തനുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നു. പിന്നെ സന്തോഷം, കയ്യിൽ കാശില്ലാതെ കാശ് കിട്ടി. സർട്ടിഫിക്കറ്റിന് നല്ല വിലയുണ്ട്, പൈസക്കായിരുന്നു വിലയുണ്ടായിരുന്നത് അന്ന്. കനൈ അന്ന് ഈ വർക്ക് ചെയ്യുന്ന രീതി ആൾ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പോർട്രേറ്റ് ചെയ്യുക, അതിനൊരു ഫോം കൺസീവ് ചെയ്യുക, എന്നൊക്കെ ഈ ചെറിയ ഫോം എങ്ങനെ വലുതാക്കുക, വലിയ ഫോം എങ്ങനെ ചെറുതാക്കുക, ഇപ്പോഴും ആ പഠനത്തിൻ്റെ രീതി തന്നെയാണ് പോകുന്നത്. തിരുവനന്തപുരം പഠനം കഴിഞ്ഞപ്പോൾ അപ്പോഴും ഗതിയില്ലാത്തൊരു അവസ്ഥയാണ് ശരിക്കും. നമുക്ക് മുന്നോട്ട് പോയാൽ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുരേന്ദ്രൻ നായർ എൻ്റെ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു നമുക്ക് പോകണം. എൻ്റെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ ബറോഡ പോയല്ലോ, പോകണമെന്ന് മോഹൻ ഉണ്ടായിരുന്നു. അപ്പോൾ സുരേന്ദ്രൻ വന്നപ്പോൾ കുറഞ്ഞ ശക്തി കിട്ടി, നേരെ അങ്ങോട്ട് പോയത് ബറോഡയ്ക്ക്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ സ്കൾപ്ചറിനേക്ക് അഡ്മിഷൻ കിട്ടി. നേരത്തെ തന്നെ ഈ അബ്സ്ട്രാക്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാട്രിക്സ് എന്നുള്ള വർക്ക് അബ്സ്ട്രാക്റ്റാണ് ശരിക്കും. ബറോഡ എത്തി കഴിയുമ്പോൾ ഇതിന് കുറച്ചൊരു ഒരു മാറ്റം വന്ന്, കുറേക്കൂടി ഫിഗർ ചെയ്യാൻ തുടങ്ങിയിട്ട്. ബറോഡ കഴിഞ്ഞ് വന്നപ്പോൾ സുഭാഷ് ബോസ് പാർക്കിലെ ഒരു ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഫിഗർ വെച്ചു, പക്ഷേ എനിക്ക് ആ ഫിഗർ അത്ര താല്പര്യമില്ല. പക്ഷേ ഫിഗറിൽ ആദ്യം അതിന് നിലനിൽപ്പുണ്ട് ആ വർക്കിന്. അത് കഴിഞ്ഞ് അവിടെ ഈ ഒരു ജാപ്പനീസ് സ്കൾപ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു ജപ്പാനിലേക്ക് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏകദേശം കോളേജ് വിട്ടതിന് ശേഷമാണ് ഗ്രാനൈറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 85 മുതൽ 88 വരെ ഞാൻ തൃശ്ശൂർ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് തിരുവനന്തപുരം കോളേജിൽ കിട്ടി. ഈ ഒരു കൊല്ലത്തെ ഈ പഠിപ്പ്

ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് തെക്കേന്ത്യ ഫുള്ള് കണ്ടില്ല, കോളേജിൽ പഠിക്കുന്നത് കാണാൻ പറ്റിയില്ല. തെക്കേന്ത്യ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കല്ലിനോട് കുറേ കൊണ്ട് താല്പര്യം. എൻ്റെ വീട് പണിയുന്ന സമയം അത് തന്നെയാണ്. അപ്പോൾ ഈ കല്ലിങ്ങനെ ഇങ്ങനെ ഈ ലോറിയിൽ നിന്ന് വീഴുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശബ്ദവും ഒക്കെ വളരെയധികം താല്പര്യം തോന്നിയിട്ടുണ്ട്. അതിനിടയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ അമ്മി പോലുള്ള കല്ല് വാങ്ങി പണിക്കാരുടെ അടുത്ത് പോയിരുന്നു ഈ എങ്ങനെയാണ് അവർ ഈ ഉളി കാച്ചുന്നതും കല്ലെങ്ങനെ ചിപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒടയാപ്പം എങ്ങനെ ഉപയോഗിക്കുന്നതും മനസ്സിലാക്കിയിട്ട് ഞാൻ കുറേശ്ശെ തുടങ്ങി. അങ്ങനെയാണ് 89 ശരിക്കും ഈ ഗ്രാനൈറ്റിൽ ഞാൻ തൊടുന്നത്. അതിനു മുമ്പ് ഈ ഗ്രാനൈറ്റ് തൊട്ടിട്ടേ ഇല്ല. ഞാനിപ്പോൾ ഒരുപാട് മീഡിയം ചെയ്തിട്ടുണ്ട്. ഈ സിമെൻറ്റിൽ ചെയ്തിട്ടുണ്ട്, പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്, പേപ്പറിൽ ചെയ്തിട്ടുണ്ട്, ടെറാക്കോട്ട ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പല മീഡിയങ്ങളും ചെയ്തിട്ടുണ്ട്. കാനായിക്ക് വേണ്ടി കുറേ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കാലത്തൊക്കെ. ട്രോഫികൾ, അതുപോലെ ഗാന്ധിയുടെ പ്രതിമ, പിന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ, പിന്നെ അങ്ങനെ ഒരു മെറ്റൽ വർക്ക്, ഇതൊക്കെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് കുറേ മീഡിയങ്ങളെ പറ്റിയുള്ളൊരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നിരന്തരം ലൈബ്രറിയാണ് നിന്നുണ്ടായിരുന്നത്. അന്ന് ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി, ഗോർക്കി ഭവൻ, ജനങ്ങൾ റഷ്യൻ ഗോർക്കി ഭവൻ, പിന്നെ പബ്ലിക് ലൈബ്രറി. കോളേജ് വിട്ടാൽ നേരെ ലൈബ്രറി പോയിരിക്കുകയാണ് പണിയുണ്ടായിരുന്നത്. ധാരാളം റെഫറൻസ് നോക്കലുണ്ടായിരുന്നു. അങ്ങനെ പല മീഡിയങ്ങളിലും നമ്മൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന്. അതിലൊരു സ്ഥായിയായുള്ള സ്വഭാവം ഉണ്ടാക്കിയെന്നൊക്കെ പറയാൻ പറ്റില്ല, പക്ഷേ ട്രൈ ചെയ്യുന്നുണ്ടൊക്കെ. പിന്നെയാണ് ഈ സ്റ്റോണിൽ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും എൻ്റെ മീഡിയം സ്റ്റോണായി ഞാൻ തിരിച്ചറിയുന്നത്. അപ്പം പിന്നെ സ്റ്റോണിൽ കുറേശ്ശെ തുടങ്ങി. പിന്നെ വെച്ചിട്ടെങ്കിൽ ഈ സുഭാഷ് ബോസ് പാർക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ജപ്പാനിലേക്ക് പോയിട്ടു. ഗ്രാനൈറ്റിലേക്ക് എന്നെ സ്വാധീനിച്ചുള്ളൊരു ഇത് ജപ്പാൻ യാത്രയാണ്. ടെറ്റ്സൂസോ യമമോത്തോ എന്നുള്ളൊരു സ്കൾപ്റ്റർ, അവിടുത്തെ പ്രൊഫസറാണ്, ഒസാക്ക യൂണിവേഴ്സിറ്റിലെ പ്രൊഫസറാണ്. അപ്പം അങ്ങനെ ഞാൻ ഏറ്റവും വലിയ കമ്പനി. അയാൾക്ക് കമ്പനിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധൻ്റെ നാട്ടുകാരനുള്ള ഞാൻ, അങ്ങനെയാണ് താല്പര്യം വന്നത്. അപ്പം ഞങ്ങളിങ്ങനെ നിരന്തരം ഇങ്ങനെ സംസാരിക്കും, ഇന്ത്യൻ കൾച്ചർ, ബുദ്ധൻ, അതുപോലെ ജാപ്പനീസ് സ്കൾപ്റ്റർ, പിന്നെ അങ്ങനെ പല പല സാധനങ്ങൾ സംസാരിക്കും. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എവിടെയാണ് പോകേണ്ടതെന്ന് ഒരു ദിവസം ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ക്വാറികൾ കാണണം, പിന്നെ മ്യൂസിയം കാണണം, പിന്നെ ഈ ആർട്ടിസ്റ്റുമാരെ സ്റ്റുഡിയോ. കാരണം നമ്മളവിടെ പോലെ ആർട്ടിസ്റ്റുമാരെ സ്റ്റുഡിയോ നമുക്ക് ഒറ്റയ്ക്ക് പോയി കാണാൻ പറ്റില്ല. അവിടുത്തെ പ്രധാനമന്ത്രി കാണാൻ ചിലപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്ത് എളുപ്പമുണ്ടാവും, പക്ഷെ ഒരു സ്റ്റുഡിയോയിലും നമുക്ക് പോകാൻ പറ്റില്ല. പരിചയം ഉണ്ടെങ്കിൽ അവരുടെ സുഹൃത്തുക്കളാണെങ്കിൽ നമുക്ക് പോകാം. അവിടുത്തെ വലിയ മാസ്റ്റേഴ്സായ ആൾക്കാരെ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടുണ്ട്. അതിലെ മൗണ്ടനിൻ്റെ സൈഡിലാണ് അവരുടെ സ്റ്റുഡിയോ. അവരൊരു ഫാക്ടറി പോലെയാണ്, ഫോർക്ക് ലിഫ്റ്റ്, ഇന്നുമാറ്റിക് മെഷീൻ, എഞ്ചിനെ എയർ മെഷീൻ ഒക്കെ അവരുടെ കയ്യിലുണ്ട്. എൻ്റെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. നമ്മളവിടെ നിന്ന് അത്രയും സൗകര്യങ്ങളില്ല. അപ്പോൾ ഞാനിങ്ങനെ പല ഗോറികളും പല മെഷീനുകളും അതിങ്ങനെ പറഞ്ഞുതരും, ഇന്ന മെഷീൻ ഇങ്ങനെ ഉപയോഗിക്കുക. ഒരു ടൂള് എന്ന് ഒരെണ്ണമെന്നല്ല, ഒരു 10-20 ഉണ്ടാവും ടൂളൊക്കെ. ഒരു മെഷീൻ കുറേ മെഷീൻ ഉണ്ടാവും. അതുപോലെ എല്ലാ സാധനങ്ങളും, ഈ ഷൂ വരെ ഉണ്ടാവും. നമ്മൾ ഈ ഗൺബൂട്ടൊക്കെ നമ്മൾ ഒരു ജോഡി രണ്ട് ജോഡിയൊക്കെ മേടിക്കുക, അവിടെ ഒരു 10-15 ജോഡിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് കൊണ്ടാണ് എനിക്ക് ഈ സ്റ്റോണിൽ കുറേ കൂടി ഡീപ്പായി പോകാൻ പറ്റുന്നത്. ജോമെട്രിക്ക് പണ്ടിഷ്ടം, ക്ഷേത്രഗണിതങ്ങൾ എനിക്കിഷ്ടമാണ്. ശരിക്കും അമ്പലങ്ങളിൽ മുഴുവൻ നമ്മൾ ജോമെട്രിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയതില്ല, പ്രകൃതിയിൽ ഡ്രോയിങ് ഇല്ല. ജോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയിട്ടില്ല, പ്രകൃതിയിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥകളിയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൈദരാലി പാടുമ്പോഴോ അല്ലെങ്കിൽ ഇമ്രാന്തിരി പാടുമ്പോഴോ കൃഷ്ണനായരായാലും ഗോപികാശാനായാലും കൊട്ടക്കല് ശിവരാമനായാലും വളരെ ജോമെട്രിക്കലാണ് അവരുടെ ഈ അംഗവിക്ഷേപങ്ങളൊക്കെ. നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഒരു മ്യൂസിക് പാടുമ്പോൾ ഈ അംഗവിക്ഷേപങ്ങളും ജോമെട്രിക്കലായിട്ടാണ്. ഇത് തമ്മിൽ കൂട്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രാനൈറ്റിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ ജോമെട്രി എനിക്ക് താല്പര്യം ഉണ്ടാവാനുള്ള ഒരു കാര്യം. പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളെ വെച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ മുഴുവൻ ജോമെട്രിക്കലാണ് എല്ലാ സാധനങ്ങളും. അവിടുത്തെ ജോമെട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ധ്യാനത്തിന് വേണ്ടിയാണ് ഈ അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടത്. അവിടെ ദൈവം ഒന്നിരിക്കണില്ല. സെമിറ്റിക് മതങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ദൈവത്തിൻ്റെ സങ്കല്പം വരുന്നത്. അതുവരെ നമ്മൾ ആരാധിക്കാൻ മാത്രമുള്ള സ്ഥലമാണ്. ആരാധിക്കാൻ ചെന്ന് പോയി ഇരിക്കുക, ചുറ്റും നടക്കുക, നമുക്കൊരു ഒരു പീസ് ഓഫ് മൈൻഡ് തരുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു. അതിനനുസരിച്ചാണ് എൻ്റെ കൺസ്ട്രക്ഷൻ. ഉള്ളിലൊരു അമ്പലം, അതിൻ്റെ പുറത്തൊരു ചുറ്റമ്പലം, അതിൻ്റെ ചുറ്റം ഒരു ഗ്രൗണ്ട്, പിന്നെ ചുറ്റുമതിൽ. അങ്ങനെയാണ് എൻ്റെ കൺസ്ട്രക്ഷൻ. ഏത് അമ്പലം എടുത്താലും ശരി, പ്രത്യേകിച്ച് സൗത്ത് ഏരിയയിലെ അമ്പലങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. ദൈവസങ്കല്പത്തിലല്ല, ശരിക്കും പീസ് ഓഫ് മൈൻഡിന് വേണ്ടി ഉള്ള ഒരു സ്ഥലം മാത്രമായിട്ട്, മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം മാത്രമായിട്ടേ ഉള്ളൂ. ശരിക്കും ഈ ചുറ്റും ഭയങ്കര രീതി ശില്പങ്ങളൊക്കെ ഉണ്ടാവും. അമ്പലത്തിൻ്റെ ചൈത്യ ഹാൾ എന്ന് പറയുന്ന നടന്നു പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ വളരെ കോമൺ ക്വൈറ്റായുള്ള സ്ഥലമാണ്. മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുക. എല്ലാവിധ ചിന്തകളും ഇതിലൂടെ ഇല്ലാതായിട്ട്, മനസ്സെന്നുള്ള സാധനമില്ല ശരിക്കും, ബ്രെയിൻ തന്നെയാണ്. അപ്പോൾ ഈ ഇത് മുഴുവൻ കണ്ട് അതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ അവൻ വളരെ സമാധാനപ്രിയനായിട്ട് തീരണം എന്നൊരു ഉദ്ദേശത്തിലായിരിക്കും അത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥലമല്ല ശരിക്കും. അവിടെ ദൈവം ഒരു കൊണ്ടുപോകില്ല. നമ്മുടെ ഇത്

0: പിന്നെ ഈ അഭിഷേകങ്ങൾ എന്ന് പറയുന്നത് ആ കല്ലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, നെയ്യഭിഷേകം, പാലഭിഷേകം, അല്ലെങ്കിൽ ചാന്താട്ട് എന്നൊക്കെ പറയുന്നത് ആ കല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്രാവണ വെൽഗോളിൽ ഈ ബാഹുബലിയുടെ മുകളിൽ 101 കൊണ്ട് പാല ഒഴിക്കുന്നത് ആ കല്ല് കെടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടും ഈ കെമിക്കൽ കൊണ്ട് ക്രാക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലാണ്ട് അത് ചെയ്തിട്ട് ഈ വരുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. 3 തരം ആർക്കിടെക്ചർ തമ്മിലവിടെ ഉണ്ട്. അതിൽ ഒന്ന് സൗത്തിലെ ദ്രവീഡിയനാണ്, നോർത്തിലെ അമ്പലങ്ങളിലെ ആ ഇതിന് ആർക്കിടെക്ചറിൻ്റെ പേര് ഞാൻ മറന്നുപോയത്. ഇവിടുത്തെ ദ്രവീഡിയൻ സ്റ്റൈലാണിത്. നമ്മളിപ്പോൾ തഞ്ചാവൂർ എടുത്താലും അല്ലെങ്കിൽ മറ്റേ മധുര എടുത്താലും സുചീന്ദ്രൻ എടുത്താലും ചിദംബരം ഏതമ്പലത്തിലും ആ ദ്രവീഡിയൻ രീതിയിൽ ഉണ്ടാക്കില്ല. പക്ഷെ അതൊന്നും കോപ്പിയല്ല, എല്ലാം വളരെ ഡിഫറെൻറ്റ് രീതിയിൽ ഉണ്ടാക്കില്ല. വിശ്വകർമാക്കെല്ലാം ചെയ്യുന്നത് അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, അവരെ ഏൽപ്പിക്കുകയാണ് ശരിക്കും. അപ്പം അതിലൊരു സ്തബതയുണ്ടാവും, ആ സ്തബതയാണ് തീരുമാനിക്കപ്പെടുന്നത്, ഡിസൈൻ ചെയ്ത് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അത് രാജാവും സ്തബതയും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്. കൊണാർക്കിനെ കുറിച്ചിട്ട് പ്രദീപ റോയുടെ ഒരു പുസ്തകമുണ്ട്, ശിലാപത്മം എന്നുണ്ട്. ആ പുസ്തകം വായിച്ചാൽ കുറച്ചൊരു ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അവർ ഇങ്ങനെ ഇന്നിപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരാൾ നാളെ രാജാവ് പറയുകയാണ് അമ്പലം ഉണ്ടാക്കാൻ പോകണമെന്ന് പോയി വെക്കൂ. അത് അവരൊരു രാജകൽപ്പന അനുസരിക്കുന്ന ആൾക്കാരായിരുന്നു. അവർ പോയി അമ്പലം ചെയ്ത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു അമ്പലം ഉണ്ടാക്കണം വെച്ചാൽ അത് ഉണ്ടാക്കിയിട്ടേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതിനവർ കല്ല് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ചിട്ട് പണ്ട് കല്ല് കണ്ടെത്താനാണ് ഉപയോഗിക്കുന്നത്. അവർ ജ്യോത്സ്യം പണ്ട് ഉപയോഗിച്ചിരുന്നു ആൾക്കാർ. പണ്ട് നമുക്ക് ജ്യോത്സ്യം ഇല്ല, ഗ്രീസിൽ നിന്ന് വരുന്ന ഈ ജ്യോത്സ്യ സമ്പ്രദായം അത് പിന്നെ പ്രബലമായി നമ്മുടെ നാട്ടിൽ. വരാഹമീരൻ്റെയൊക്കെ വിക്രമാദിത്യൻ്റെ കാലത്ത് പ്രബലമായത് അത് അവർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇപ്പോൾ ഒരു കൃഷ്ണൻ്റെ അമ്പലമെന്ന് പറയുക. അപ്പോൾ അഷ്ടമി രോഹിണിയാണ് ഈ നാളൊക്കെ അവരങ്ങനെ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അഷ്ടമി രോഹിണി നാൾ വെച്ച് ഒരു പ്രശ്നം വയ്ക്കും. പ്രശ്നം വയ്ക്കുമ്പോൾ ഈ അവർ നോക്കുന്ന വിളക്കിനെ സാക്ഷി നിർത്തിയിട്ട് നോക്കുക. അപ്പോൾ വിളക്കിൻ്റെ തിരി കിഴക്കോട്ടാണെങ്കിൽ അവർ പറയും കിഴക്കോട്ട് ഇത്ര ദൂരം പോയി കഴിഞ്ഞാൽ കല്ല് കിട്ടും. അപ്പോൾ അത്രയും ദൂരം അവിടെ പോയതിന് ശേഷം അവർ അവിടെ ചെന്ന് അപ്പോൾ കല്ല് കാണുന്നു. അതെങ്ങനെയോ കല്ല് കാണുന്നു എന്നുള്ളതാണ് സംഭവം. ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അങ്ങോട്ട് പോകും അത്ര, അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രശ്നം വെച്ച് നോക്കും, അത്രയേ ഉള്ളൂ. കല്ല് കണ്ടു. അപ്പോൾ അതിന് കുറേ ലെയർ അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ മുലപ്പാൽ ഒഴിക്കും, ഒരു കുഴി ഉണ്ടാക്കിയിട്ട് എൻ്റെ അത് ഇല വെച്ച് മൂടും. ഒരു ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ആ മുലപ്പാൽ കേട് വന്നില്ലെന്ന് അതാണ് ശരിക്കും വിഗ്രഹം ഉണ്ടാക്കാൻ ഉപയോഗിക്കുക.
1: ഇതുവരെ കേട്ടത് ശില്പി വി കെ രാജന്റെ കലാജീവിതം. അടുത്ത ഭാഗം നാളെ ആർട്ട് കഫേയിൽ ഇതേ സമയം. നിർവഹണ സഹായം ആദിത്യൻ SS.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ആദ്യഗാനം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം ദശരഥം. പൂവച്ചൽ ഖാദറിന്റെ രചന, ജോൺസന്റെ സംഗീതം.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: യേശുദാസ് പാടിയ ഗാനം, ചിത്രം അശോകന്റെ അശ്വതിക്കുട്ടിക്ക്.

ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ഇനി യേശുദാസ് പാടിയത് ചിത്രം അക്ഷരത്തെറ്റ്. ഈ ഗാനത്തിൻ്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: സുവർണ മലരുകൾ.
1: ഇനി കേൾക്കാം പി ഭാസ്കരൻ എഴുതി ശ്യാം ഈണമിട്ട ഗാനം, കൃഷ്ണചന്ദ്രൻ പാടിയത്, ചിത്രം ഡെയ്സി.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: ഇനി കേൾക്കാം പേരിടാത്ത കഥ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ഡോക്ടർ സദാശിവൻ, ആൽബർട്ട് വിജയൻ.

0: സുവർണ മലരുകൾ.
1: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. സുവർണ മലരുകൾ തുടരുന്നു. ജോസഫ് ഒഴുകയിലിൻ്റെ വരികൾക്ക് കോഴിക്കോട് യേശുദാസ് ഈണമിട്ട ഗാനമാണിനി. യേശുദാസ് പാടിയത് ചിത്രം അനഘ.

0: സുവർണ മലരുകൾ.
1: ഇനി കേൾക്കാം ബിജു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന ഗാനം. ചൈത്ര കെ എസ് പാടിയത്. ചിത്രം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ചിത്ര പാടിയത്.

0: സുവർണ മലരുകൾ.
1: ഇനി കേൾക്കാം പട്ടണപ്രവേശം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം യൂസഫലി കച്ചേരി എഴുതി ശ്യാമീണം പകർന്നത്.

0: സുവർണ മലരുകൾ.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: പുസ്തകം വായിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് തുടങ്ങുന്നത് എൻ്റെ സ്കൂൾ കാലത്ത് തന്നെയാണ്.
3: ഞാൻ എൻ്റെ വായന. ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ.
2: എനിക്കൊരു മാഷുണ്ടായിരുന്നു, കരുണാകരൻ എന്നാണ് ആ മാഷിൻ്റെ പേര്. ഞാൻ പാർലയിൽ പഠിക്കുന്ന കാലത്ത് ആ മാഷ് എനിക്ക് കുറേ പുസ്തകങ്ങളിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് നമുക്ക് ഈ ബാലസാഹിത്യം എന്ന് പറയുന്നൊരു ആംഗിളിലാണ് പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത്. പക്ഷെ ബാലസാഹിത്യത്തിന് അപ്പുറത്തേക്ക് ജീവിതമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നത് മാഷായിരുന്നു. മാഷ് പറയുന്ന പുസ്തകങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളോട് പറഞ്ഞത് വൈക്കം മുഹമ്മദ് ബഷീറിനെ പഠിക്കാതല്ലായിരുന്നു. കാരണം മാഷിൻ്റെ മേശപ്പുറത്ത് എപ്പോഴും ഈ പുസ്തകങ്ങൾ കണ്ടിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നിന്ന് എസ്കേപ്പ് പറ്റിയ കാർഡ് ഉണ്ടായിരുന്നു, തകഴി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എഴുത്തുകാരുടെ ഒരു പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളത് കാണുമ്പം നമ്മളിത് മറിച്ച് നോക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് ഈ പുസ്തകങ്ങളിൽ നിന്നും വായിക്കാൻ നിനക്ക് ആയിട്ടില്ല എന്ന് ഏഴാം ക്ലാസ് ആറാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. സ്കൂൾ ലൈബ്രറികളിൽ നിന്ന് എടുത്ത് തരുന്ന പുസ്തകങ്ങൾ എന്ന് വെച്ചാൽ കാക്കയുടെയും പൂച്ചയുടെയും കഥ, അല്ലെങ്കിൽ എലിയും പൂച്ചയും ആകും, അല്ലെങ്കിൽ ഒരു താറാവിൻ്റെ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന അന്നത്തെ റഷ്യൻ കഥകളുടെ പുസ്തകങ്ങൾ ഇങ്ങനെ വന്നിരുന്നത് കാണിച്ചു തന്നിരുന്നു. ശരിക്ക് തവള ചെന്നിട്ട് കൂണിന് താഴെയിരുന്ന അത്തരം കഥകളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പുസ്തകം വായിക്കുന്നത് ഐതിഹ്യമാലയാണ് തുടങ്ങുന്നത്. തുടങ്ങുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ

ക്ലാസ്മേറ്റായിരുന്നു സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ പാതായ്ക്കര മന അവിടെയായിരുന്നു. അവിടെ വാസുദേവ മാഷ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. അവിടുത്തെ മാഷ്ടഭാൻ സുബ്രഹ്മണ്യൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന പുസ്തകങ്ങൾ ഐതിഹ്യമാല, 1001 രാവുകൾ തുടങ്ങിയ പുസ്തകങ്ങളുണ്ടായിരുന്നു, കഥാസരിസാഗരം, ഇങ്ങനത്തെ പുസ്തകങ്ങൾ കണ്ടപ്പോൾ ഈ ഐതിഹ്യമാല വായിച്ചോളാൻ മാഷ് പറഞ്ഞു. ആ പുസ്തകമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ ഉള്ളിലേക്ക് ഒരു ഫാൻറ്റസിയുടെ ലോകം ഉണ്ടാക്കുന്നത്. ഐതിഹ്യമാല വായിച്ചപ്പോൾ ഞാൻ കണ്ട കക്ഷികളിൽ അതിനകത്ത് പാതായ്ക്കര മനയുടെ കഥയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കഥ ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും ഗംഭീരമായ ഒരു ജീവിതമുണ്ടോ, ഇത്രയും ഇതായിട്ടുള്ള. അപ്പോൾ അതിനകത്ത് തന്നെ കായംകുളം കൊച്ചുണ്ണിയുടെ കഥ വരുന്നു, പിന്നെ വട്ടപ്പറമ്പിൽ വലിയമ്മ എന്ന് പറയുന്നൊരു കഥ വായിക്കുന്നു. ഇങ്ങനെ സമാനമായിട്ട് പലതരത്തിലുള്ള കഥകൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിനകത്തൊരു കൗതുകത്തോടുകൂടി ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇടവഴിയിൽ ഒരാൾ നടന്നു വരുമ്പോൾ മുമ്പിലൊരു ആന പോകുന്നു, ആ ആനയെ മാറ്റിവെക്കാനായിട്ട് അങ്ങോട്ട് തള്ളി വെച്ചപ്പോൾ പുറകിലേക്ക് ആനയെ തള്ളിയ ഒരു ഇതുണ്ട്. അപ്പോൾ അപ്പുറത്തെ ചേട്ടനാണോ ഇപ്പുറത്തെ അനിയനാണോ എന്ന് ചോദിച്ചു പോകുന്ന തരത്തിലേക്കുണ്ടാകുന്ന അവരുടെ ഭക്ഷണ രീതികളൊക്കെ ആയിട്ടുള്ള ആ കഥകളിലെ ലെവലിൽ നിന്നും നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയ കാര്യത്തിന് മാർക്കേസാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് മാജിക്കൽ റിയലിസം. അതിനപ്പുറത്തേക്ക് ഐതിഹ്യമാല പോലെയുള്ള കൃതികളിൽ മാജിക്കൽ റിയലിസത്തിൻ്റെ ഹൈ എൻഡ് കണ്ടിട്ട് വളർന്ന ഒരു കുട്ടിക്ക് പിന്നീട് വന്ന പെഡ്രോ പരാമ വായിക്കുമ്പോഴോ മാർക്കേസിനെ വായിക്കുമ്പോഴോ ഒന്നും തന്നെ അല്ലാത്ത ഒരു ലോകം നമ്മളെ, നമ്മുടെ പുസ്തകങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു വലിയ എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചോളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കാണുന്ന സ്വപ്നങ്ങളിലും കാണുന്ന ജീവിതത്തിലും മുന്നോട്ടുള്ള സഞ്ചാരത്തിനകത്ത് മുഴുവൻ ഈ പറയുന്ന തരത്തിലേക്കുള്ള അപ്രതീക്ഷിതവും നമ്മളൊരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു ജീവിത കാഴ്ചകൾ കാണാൻ നമ്മളെ സഹായിച്ചിട്ടുള്ള പുസ്തകങ്ങളുണ്ടായിരുന്നല്ലോ. ഈ പുസ്തകങ്ങൾ തന്നെയാണ് നമ്മളെ ഒരു പരിധിവരെ വായനയുടെ ഒരു സ്വഭാവത്തെ മാറ്റുന്നത്, നമ്മൾ എന്ത് വായിക്കണം, എങ്ങനെ പോകണം. ഇവിടെ നിന്നുകൊണ്ട് ആണ് എനിക്ക് 10-ാം ക്ലാസ് ശരിക്ക് ആയപ്പോഴാണ് MT വാസുദേവൻ നായരുടെ പുസ്തകങ്ങൾ എനിക്ക് കിട്ടുന്നത്. അന്നത്തെ കാലത്ത് ഞാൻ പള്ളിയിലുണ്ടായിരുന്ന കമലാ നെഹ്റു വായനശാലയിലെ ലൈബ്രറിയൻ ഒരു ചാത്തുണ്ണി മാഷ് ഉണ്ടായിരുന്നു. അപ്പം മാഷ് എനിക്ക് എടുത്ത് തന്നിട്ടുള്ള പുസ്തകങ്ങളിലാണ് ഈ ശരിക്ക് MT വാസുദേവൻ നായരെ ഞാൻ വായിച്ചു തുടങ്ങുന്നത്. അപ്പം MTയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നാലുകെട്ടാണ് ആദ്യം വായിക്കുന്നത്. എല്ലാ കാലത്തും നാളെ നാലുകെട്ട് വായിച്ചപ്പോൾ ഉണ്ടായിരുന്നത് അപ്പുണ്ണിയുടെ ജീവിതം, ഒന്നാമത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ പാലക്കാടിൻ്റെ ഒരു അന്തരീക്ഷം ഈ നോവലിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. കാരണം വീട്ടിന് മുമ്പിൽ നിൽക്കുന്ന പഴയ ഒരു പത്തായപ്പുര പോലൊരു വീട്ടിലായിരുന്നു ഞങ്ങളന്ന് താമസിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ മുൻവശത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണത്താ ദൂരത്തോളം പറമ്പും വയലും അതിങ്ങനെ തട്ടുതട്ടായിട്ട് കിടക്കും. ദൂരെ വയലിൻ്റെ നടുവിൽ ഈ വലിയ പരുത്തി മരമൊക്കെ നിൽക്കുന്ന, അതിന് മുകളിൽ നിന്ന് ഇത് പൊട്ടിയിട്ട് പഞ്ഞി ഇങ്ങനെ പറന്നു പോകുന്ന ഇതൊക്കെ കാണുന്ന ഒരു കാലത്തുണ്ട്. അപ്പോൾ അതിനപ്പുറത്ത് പുഴയാണ് ഭാരതപ്പുഴ. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ വരമ്പിലൂടെ നടന്നു വരുന്ന ആൾക്കാർ, വരമ്പിലൂടെ നടന്നു പോകുന്ന പൂതനന്തറയും, വരമ്പിലൂടെ വരുന്ന വെളിച്ചപ്പാട്, ഇങ്ങനെയുള്ള വിഷ്വലുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് പടം കംപ്ലീറ്റ് കൊയ്ത് കഴിഞ്ഞതിന് ശേഷവും കൊയ്ത്തിന് മുമ്പുള്ളതും ഒക്കെ ആയിട്ടുള്ള പാടങ്ങളിലൂടെ വരുന്ന ഈ വിഷ്വലുകൾ, കളർഫുള്ളായിട്ടുള്ള വിഷ്വലുകൾ കണ്ടത് മുഴുവൻ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പുണ്ണിയുടെ ജീവിതത്തുമായിട്ട് കടത്തിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന MT വാസുദേവൻ നായർ എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ എഴുത്തിനകത്ത് ഞാനിത് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വായിക്കുന്ന പുസ്തകങ്ങൾ ഇതാ എനിക്ക് മുമ്പിൽ നടന്നു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന തരത്തിലേക്കുള്ള മുള്ളുവേലികളുള്ള ഇടവഴികളും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടുപോകുന്ന കാഴ്ചകൾ തരുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എനിക്കതിനകത്ത് സിനിമയും കൂടി ഞാൻ ചേർത്ത് എൻ്റെ വായനയെക്കുറിച്ച് പറയുള്ളൂ. കാരണം അച്ഛന് തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പുതിയ പുതിയ സിനിമകൾ വരുമ്പോഴൊക്കെ നമ്മൾ ഈ വായനശാലയിലിരിക്കുന്ന ആഴ്ചപ്പതിപ്പുകളോ സിനിമാ പ്രസിദ്ധീകരണങ്ങളോ വായിക്കുമ്പോൾ മലയാറ്റൂരിൻ്റെ കൃതി വരുന്നു, ഇന്ന സിനിമയാകുന്നു, തകഴിയുടെ സിനിമ, ഇങ്ങനെയുള്ള കഥകൾ സിനിമയാക്കപ്പെടുന്നു. MT വാസുദേവൻ്റെ കഥകൾ മുഴുവൻ സിനിമയാക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ MTയെ വീണ്ടും വായിക്കാൻ ശ്രമിക്കുന്നു. ഈ കഥകൾ സിനിമയാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വളർത്തുമ്പോൾ കഥയാക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ കഥ വന്നിട്ടുള്ള പുസ്തകം വായിക്കാൻ തുടങ്ങുന്നു. അപ്പം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സിനിമ വായിച്ചു കഴിഞ്ഞ പുസ്തകത്തിൽ നിന്നും അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ കഥയിൽ നിന്നും വിഷ്വലിലേക്ക് കട്ട് ചെയ്ത് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അവിടെയും ഉണ്ടാക്കുന്ന ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ഒരു കൃതിയും തന്നെയല്ല ചലച്ചിത്രമാക്കപ്പെടുന്നത്. ആ കൃതികൾ വേറെ തരത്തിലേക്കുള്ളൊരു കാഴ്ച നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും രണ്ടാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ തമാശ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാട് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വാർത്തകൾ വരുന്നു, കാട് സിനിമയാകുന്നുണ്ട്. ഇപ്പം ഞാൻ കാണുന്നത് കാട് എന്ന് പറയുന്ന ഒരു നോവല്, ആ സമയത്ത് EM ഗോവിൻ്റെ ഒരു നോവല് കാണുന്നു, അതെടുത്ത് വായിച്ചിട്ട് ഈ പുസ്തകം വായിച്ചിട്ട് തിരിച്ചവിടെ ചെല്ലുമ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വേറൊരു ലോകത്തെ കാണാം. അപ്പം ഈ ഓരോ പുസ്തകവും രണ്ട് തരത്തിലുള്ള ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പുസ്തകത്തിലുള്ള ജീവിതം വായിച്ചു പോകുന്നതിൽ നിന്നപ്പുറത്തേക്ക് സിനിമ എന്ന മീഡിയത്തിൽ വേറൊരു തരത്തിലുള്ള കാഴ്ച ഉണ്ടാവുന്നു എന്ന് പറയുന്ന രീതി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതേ കാലത്ത് തന്നെയാണ് ഞാൻ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ
കാണുന്ന ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ പോലും സാധാരണ എല്ലാവരും വായിച്ചു തുടങ്ങുന്നത് ഈ ക്രൈം സ്റ്റോറീസിൽ നിന്നാണ് വായന സജീവമാകുന്നത്. പക്ഷെ ഞാൻ ബഷീറിനെയും തകഴിയെയും എം ടി വാസുദേവനും വായിച്ചതിൽ നിന്ന് മാറിയിട്ടാണ് ഞാൻ കോട്ടയം പുഷ്പനാഥിനെ വായിച്ചു തുടങ്ങുന്നതല്ലോ. എൻ്റെ ഒരു പ്രീ ഡിഗ്രി കാലം മുതൽ ഞാൻ സജീവമായിട്ട് വായിച്ചുകൊണ്ടിരുന്നത് കോട്ടയം പുഷ്പനാഥിനെയായിരുന്നു. വേറൊന്നുമില്ല, ചുവന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയ ഒരു എനർജി, അതിൻ്റെ കാരണമാകുന്നതും ഒരർത്ഥത്തിൽ പറഞ്ഞ ഐതിഹ്യമാലയും 1001 രാവുകളുമാണ്. കാരണം മാജിക്കിൻ്റെ ഹൈ എൻഡ് കാണുന്ന

0: പോകുന്ന മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ കണ്ടു. മറ്റേത് മുഴുവൻ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് എനിക്ക് മുറ്റത്ത് നിന്നാൽ അല്ലെങ്കിൽ പടിയിലിരുന്ന് കഴിഞ്ഞാൽ പുറത്ത് കാണാവുന്ന വയലിനപ്പുറത്ത് നടക്കുന്ന ജീവിതമാണ് എന്ന് പറഞ്ഞ സാധനം അല്ലാത്ത ഒരു ലോകം പുഷ്പനാഥനെ കാണിച്ചു തന്നത്. കോട്ടയം പുഷ്പനാഥനുമായിട്ടുള്ള കാണിച്ചു തന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പുഷ്പനാഥ് എന്ന് പറഞ്ഞിട്ടൊരു മാസിക തുടങ്ങുന്നുണ്ടായിരുന്നു. ആ മാസിക സ്ഥിരമായിട്ട് വരുത്തുന്നുണ്ടായിരുന്നു. മാക്സിൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ് നടത്തിയിരുന്നു. ആ ക്ലബ്ബിൽ നിന്ന് എല്ലാ മാസവും ഒരു പുസ്തകം ഇറക്കിയിരുന്നു. ആ പുസ്തകം മുഴുവൻ 10 രൂപ കൊടുത്ത് വാങ്ങിച്ചിരുന്നു. ഞങ്ങളൊരു ഗ്രൂപ്പ് നിന്നുകൊണ്ട് മറ്റ് പുസ്തകങ്ങളെക്കാൾ കൂടുതൽ കോട്ടയം പുഷ്പനാഥൻ്റെ പുസ്തകങ്ങൾ വിദ്യാർത്ഥി മിത്രം ബുക്ക് ഡിപ്പോയിൽ പോയിട്ട് പാലക്കാട് പോയിട്ട് പുസ്തകം വാങ്ങിച്ചു കൊണ്ടുവന്ന് കൂട്ടമായിരുന്നു വായിച്ചു കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇത്തരം പുസ്തകങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഏറ്റവും രസകരമായി തോന്നിയിരുന്നത് ഈ പുഷ്പനാഥൻ്റെ പുസ്തകങ്ങളുടെ പുറകിൽ മുഴുവൻ ഒരു കൂർമൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് സൈഡ് ചരിച്ചിട്ട് അത്രയും വിഷ്വലി ഒന്നും അതാകാത്ത ഒരു പൈപ്പ് പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമായിരുന്നു എഴുത്തുകാരൻ്റെ ചിത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിരുന്നത്. ഈ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രീ ഡിഗ്രി കാലത്ത് ഞാനും എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടും കൂടെ പറളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഷൊർണൂർ വന്നിറങ്ങുകയും ഷൊർണൂരിൽ നിന്ന് കോട്ടയം വരെ പോയ ഒരു ഞായറാഴ്ച യാത്രയുണ്ട്. അന്ന് അവിടെ ചെന്നു കഴിഞ്ഞതിന് ശേഷം ആകെക്കൂടെ നമ്മുടെ കയ്യിലുള്ള മേൽവിലാസം എന്ന് പറയുന്നത് SH Mount റോഡിൽ ഈ പുഷ്പനാഥിൻ്റെ മാസിക നിൽക്കുന്ന മറിയാമ്മ പുഷ്പനാഥ് എന്ന് പറയുന്ന ആ പേരുള്ള എഡിറ്റർ. ഈ പേരും SH Mount റോഡിലൊരു ഒരു ലോഡ്ജിൻ്റെ പേരുള്ള അഡ്രസ്സും മാത്രമാണ്. തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ യാതൊരു തരത്തിലും ഈ വീട് എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ അറിയാൻ പറ്റില്ല. മേൽവിലാസമില്ല, അധികം തിരക്കൊന്നുമില്ലാത്ത ബസ്സിനകത്ത് പോയിട്ട് എവിടെ പോയി ഇറങ്ങണം എന്നറിയില്ല. ഈ പുഷ്പനാഥിൻ്റെ വീട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നറിയില്ല. ഒന്നും അറിയാതെ ഞങ്ങൾ തിരിച്ച് രാത്രി എത്തുന്നുണ്ട്.
1: നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ ആണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എന്റെ വായന സമാപിക്കുന്നു.
2: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.

റിയൽ എഫ് എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസും സുജാതയും പാടിയതാണ് ആദ്യ ഗാനം, ചിത്രം ആഗ്രഹം. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, എ ടി ഉമ്മർ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഇനി കേൾക്കാം കളിയിൽ അല്പം കാര്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനശില്പികൾ സത്യൻ അന്തിക്കാട്, രവീന്ദ്രൻ.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഇനി കേൾക്കാം പൂവച്ചൽ ഖാദർ എഴുതി ശ്യാം ഈണമിട്ട് യേശുദാസും S. ജാനകിയും പാടിയത് ചിത്രം കോടതി.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ഇനി കേൾക്കാം യേശുദാസും കല്യാണി മേനോനും പാടിയത്. ചിത്രം മംഗളം നേരുന്നു. എം ടി രാജേന്ദ്രന്റെ രചന, ഇളയരാജയുടെ സംഗീതം.

0: അകത്തേക്ക്.
1: അതെ, മൈ ജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈ ജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: ഇനി ഒന്നാണ് നമ്മൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമല, ഈണമിട്ടത് ഇളയരാജ.

0: അറിയാമോ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ഇനി കേൾക്കാം അപ്പുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാൻ പാടിയത്. വിചിത്രമലയുടെ രചനയ്ക്ക് കണ്ണൂർ രാജന്റെ സംഗീതം.

ഇനി യേശുദാസും ലതികയും സംഘവും പാടിയത് ചിത്രം ഇതാ ഇന്നു മുതൽ. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: മഴയും ചായയും പിന്നെ OTT ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

സമയം 10 മണി. FM പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ആരോഗ്യവകുപ്പിലെ കഴിഞ്ഞ 10 വർഷത്തെ പർച്ചേസുകളെക്കുറിച്ച് വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നതായുള്ള ആക്ഷേപങ്ങൾ അന്വേഷിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി മയക്കുമരുന്നുകൾ വിവിധ രൂപങ്ങളിൽ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിലെ ചിന്നക്കനാൽ പ്രദേശത്തെ വന്യജീവി ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവായി. സൂര്യനെല്ലി ആസ്ഥാനമാക്കിയാവും പുതിയ RRT പ്രവർത്തിക്കുക. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. അയോധ്യ ശ്രീറാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ട്രസ്റ്റ് അംഗീകരിച്ചു. രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് രാജി. കർക്കിടക വാവുബലി ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അവലോകന യോഗം ചേർന്നു. പ്രധാന ക്ഷേത്രങ്ങളിൽ ഏകോപനത്തിന് സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിച്ചതായി ദേവസ്വം ബോർഡ്. എറണാകുളം മരടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ ദീർഘിപ്പിച്ചു. കേരളത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. USA ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. FM പ്രധാന വാർത്തകളിനി നാളെ രാവിലെ 6 മണിക്ക്.

0: രഞ്ജിനി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ മുതൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി SMS ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ പറയുന്നു 9400024440. രഞ്ജിനിയിൽ ഇന്നത്തെ ആദ്യ ഗാനം ഗായത്രി പാടിയത്, ചിത്രം മധ്യവേനൽ, സൂർദാസിൻ്റെ രചന, കൈതപ്രം വിശ്വനാഥൻ്റെ സംഗീതം.

രഞ്ജിനി. രഞ്ജിനിയിൽ ഇനി കൈതപ്രവും എസ് പി വെങ്കടേഷും ഒരുക്കി, യേശുദാസും മഞ്ജുവും പാടിയ ഗാനമിതാ, ചിത്രം സോപാനം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ബാലുശ്ശേരിയിൽ നിന്ന് അനുശ്രീ, ബിജീഷ്, ദേവജ്, ദിയൻ.

രഞ്ജിനി. ഇനി കേൾക്കാം യേശുദാസ് പാടിയത് ചിത്രം ബാല്യകാലസഖി. കെ ടി മുഹമ്മദിന്റെ രചന, കെ രാഘവന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ചെലവൂരിൽ നിന്ന് സുനോജ്, ഷൈജ.

രഞ്ജിനി. രഞ്ജിനിയിൽ ഇനി കേൾക്കാം എ കെ ദേവി പാടിയ ഗാനം, ചിത്രം പുനരധിവാസം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പാലക്കാട് പെരുവമ്പിൽ നിന്ന് ഗിരിജ.

രഞ്ജിനി. ഇനി പാലക്കാട് പുള്ളോട് നിന്ന് മുഹമ്മദ് കുട്ടിയുടെ ഇഷ്ടഗാനമാണ്. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം പുന്നാരം ചൊല്ലിച്ചൊല്ലി. ONV കുറിപ്പിൻ്റെ രചന, ജെറി അമൽദേവിൻ്റെ സംഗീതം.

93.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 10:30. രഞ്ജിനി തുടരുന്നു. ഇനി കേൾക്കാം യേശുദാസ് പാടിയത് ചിത്രം പത്മവ്യൂഹം. ശ്രീ

93.6 Real FM. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. രഞ്ജിനി തുടരുന്നു. ഇനി കേൾക്കാം യേശുദാസ് പാടിയത് ചിത്രം പത്മവ്യൂഹം. ശ്രീകുമാരൻ തമ്പിയുടെ രചന, എം കെ അർജുനന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അമ്പലക്കുളങ്ങരയിൽ നിന്ന് വിനീഷ്.

രഞ്ജിനി. രഞ്ജിനിയിൽ ഇനി ശ്രീധർ, ക്രിസ്റ്റഫർ, സിന്ധു എന്നിവർ ഭൂതക്കണ്ണാടി എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനമാണ്. കൈതപ്രത്തിൻ്റെ രചന, ജോൺസന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ലിനീഷ് കോട്ടയ്ക്കൽ.

ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമല, ഈണമിട്ടത് ജെറി അമൽദേവ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വെള്ളലശ്ശേരി, പറമ്പിൽ നിന്ന് വത്സൻ, സുരിജ എന്നിവർ.

രഞ്ജിനി. കൊടുവള്ളിയിൽ നിന്ന് ശ്രീന ലിനീഷ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഇനി യേശുദാസും സംഘവും പാടിയത് ചിത്രം നോക്കത്ത ദൂരത്ത് കണ്ണുനട്ട്. വിച്ചിത്രമലയുടെ രചനയ്ക്ക് ജെറി അമൽദേവിൻ്റെ സംഗീതം.

രഞ്ജിനി. ഇനി കേൾക്കാം REC മലയമേൽ നിന്ന് രാകേഷിൻ്റെ ഇഷ്ടഗാനം, യേശുദാസിൻ്റെ സ്വരം, ചിത്രം കിങ്ങിണി. തങ്കപ്പൻ നായർ എഴുതി, കണ്ണൂർ രാജൻ ഈണമിട്ടിരിക്കുന്നു.

രഞ്ജിനി. രഞ്ജിനിയിൽ അവസാനമായി കെ എസ് ഹരിശങ്കറും ശ്രേയാ ഘോഷാലും പാടിയത് ചിത്രം തീവണ്ടി. ബി കെ ഹരിനാരായണൻ്റെ രചന, കൈലാസ് മേനോൻ്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മാവൂരിൽ നിന്ന് ജിഷ.